ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 1, മലയാള വർഷം 1201 മിഥുനം 8, 2026 ജൂൺ 22 തിങ്കളാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിലും

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജിത മേനോൻ.
1: ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ ബന്ധം പ്രണയബന്ധമാണെന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. എന്നാൽ സൗഹൃദമാണ് ഏറ്റവും സുന്ദരമായ ബന്ധം. കടമകളുടെയും കർത്തവ്യങ്ങളുടെയും കണക്കുകളില്ലാതെ, അധികാരങ്ങളുടെയും ആവലാതികളുടെയും കെട്ടുപിണയലുകളില്ലാതെ തികച്ചും സ്വതന്ത്രമായ കെട്ടുറപ്പുള്ള ബന്ധമാണ് സൗഹൃദം. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആളെ പലപ്പോഴും നമുക്ക് പരിചയം പോലും ഇല്ലെന്ന് വരാം. പക്ഷേ UK-യിലും US-ലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള നിരവധി ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. ഇത്തരമൊരു സൗഹൃദത്തെക്കുറിച്ചല്ല നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കുവയ്ക്കാൻ, ഏത് സമയത്തും ഒന്നും നോക്കാതെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന സ്നേഹം മാത്രം കൈമുതലായുള്ള സൗഹൃദം, അത്തരമൊരു ബന്ധമാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ ബന്ധം. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനെയൊരു സൗഹൃദ ബന്ധമൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയുമായി മാത്രം ചങ്ങാതമുള്ള യുവതലമുറയ്ക്ക് സുഹൃത്ത് എന്ന വാക്കിനെ ഉൾക്കൊള്ളാൻ തന്നെ കഴിയണമെന്നില്ല. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള എളുപ്പവഴി അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുക എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയട്ടെ. അമേരിക്കൻ ആഭ്യന്തരയുദ്ധം നടക്കുന്ന സമയം അടിമത്തത്തിന് അനുകൂല നിലപാടെടുത്തിരുന്ന തെക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ശക്തമായ ജനരോഷം ആളിക്കത്തി. തെക്കേ അമേരിക്കക്കാരെ ഒന്നടങ്കം കൊന്നൊടുക്കണമെന്നാഗ്രഹിച്ചിരുന്ന ആളുകളോട് ഒരു ഔദ്യോഗിക യോഗത്തിൽ വെച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞു, തെറ്റുകുറ്റങ്ങളുള്ള നമ്മുടെ സഹജീവികൾ തന്നെയാണ് തെക്കേ അമേരിക്കക്കാർ. അത് കേട്ട് കോപിഷ്ഠയായ ഒരു സ്ത്രീ ചോദിച്ചു, മിസ്റ്റർ ലിങ്കൺ, എന്തുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനു പകരം താങ്കൾ അവരെക്കുറിച്ച് വളരെ സൗമ്യമായി സംസാരിക്കുന്നത്? ഒരു പുഞ്ചിരിയോടെയാണ് ലിങ്കൺ അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള എളുപ്പവഴി അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നതാണ്. ലിങ്കൺ പറഞ്ഞത് എത്ര ശരിയാണ്! സ്നേഹവും സൗഹൃദവും എത്ര വലിയ ശത്രുവിനെയും നിരായുധനാക്കുമെന്നതിൽ സംശയമില്ല. കുഞ്ഞുകുഞ്ഞു പിണക്കങ്ങൾ മുതൽ നിഷ്കളങ്കരായ നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾ ദിനം പ്രതി മരിച്ചു വീഴുന്ന കൊടും യുദ്ധങ്ങൾ വരെ സൗഹൃദമെന്ന ദിവ്യ ഔഷധത്താൽ ഒഴിവാക്കാൻ കഴിയും. നമുക്ക് വേണ്ടത് യുദ്ധമല്ല, സമാധാനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ശത്രുക്കളെ ഒഴിവാക്കാം. ഈ പ്രഭാതവും വരാനിരിക്കുന്ന ദിനങ്ങളും സ്നേഹത്തിൻ്റേതും സൗഹൃദത്തിൻ്റേതുമാകട്ടെ.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ദേവി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് പി വി പ്രീത.

0: face test mode until 30th of this month in two shifts each day. The UGC NET exam is conducted for candidates aspiring to qualify for the Junior Research Fellowship, Assistant Professor positions and admission to PhD courses. The NTA has advised candidates to download their admit cards and carefully verify all examination details. CBSE has commenced the release of Class 12 verification of issues observed and re-evaluation outcomes. In a statement, it said that the outcomes are being released in a phased manner, with over 87% of the total applications received was declared yesterday. The outcomes of the remaining applications will be made available in phases, and the entire process is expected to be completed soon. The status of application can be checked at results.digilocker.gov.in. In women's cricket, riding on an unbeaten 81 runs by Marie-Jeanne Kapp, South Africa defeated India by 6 wickets in a Group A match of ICC T20 World Cup in Manchester last night. Chasing a target of 159 runs set by India, South Africa scored 161 for 4 with 5 balls to spare. And that is the end of this news bulletin.
1: Akashavani Trishur അറിയിപ്പുകൾ. രാവിലെ 6:15 പ്രഭാതവന്ദനം തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാവർമ്മ എന്നിവർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. കാക്കണം വനസമ്പത്ത്. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ കാവിൽ രാജ് സംസാരിക്കുന്നു. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത. 7:15 റീഗജല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിത ആലാപനം ജ്യോതിഭായ് പരിയാടത്ത്. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. സംഗീതവും ആരോഗ്യവും തയ്യാറാക്കിയത് YS പൗർണമി. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. പ്രായമായവരിലെ കാഴ്ച രോഗങ്ങൾ. ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു ഒന്നാം ഭാഗം. 9:30 ഡോക്ടർ രതീഷ് PRന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം EP രമേശ് വയലിൻ, KMS മണി മൃദംഗം, PV നാരായണൻ ഖടം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗജുള സെക്കൻഡ് വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 അഷ്ടപതി ഈശ്വരി വർമ്മ പാടിയത്. പെരിങ്ങോട് സുബ്രഹ്മണ്യൻ ഇടയ്ക്ക. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തയോസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 52-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ്കുമാർ. 2:30 സ്വരസാഗരം. വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ. M ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:30 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6 50 വയലും വീടും. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത്

0: വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, 8:00 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz രാവിലെ 10:30 യോഗ ആയുരാരോഗ്യത്തിന്. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം. 10:45 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഇഗ്നോവിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇഗ്നോ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ. പ്രഭാത വന്ദനം. തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാ വർമ്മ എന്നിവർ പാടിയത്.

0: തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാവർമ്മ എന്നിവർ പാടിയ പ്രഭാത വന്ദനമാണ് കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
7: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
7: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഷിഗല്ല ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 പേർക്ക് വീതവും തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കുറ്റിപ്പുറത്ത് പുതിയ പ്ലാന്റ് വരുന്നു. കിൻഫ്ര പാർക്കിൽ നിർമ്മിക്കുന്ന പ്ലാന്റിൽ പ്രതിദിനം 100 ടൺ ഈ മാലിന്യം സംസ്കരിക്കാൻ സംവിധാനമുണ്ടാകും. ഈ മാലിന്യം വലിച്ചെറിയുന്നത് മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വലിയൊരളവ് വരെ കുറയ്ക്കാൻ പ്ലാന്റ് സഹായകമാകും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാഫലം കീം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. ചെന്നൈയ്ക്ക് സമീപം തിരുവള്ളൂരിലെ മത്സ്യസംസ്കരണ ഫാക്ടറിയിൽ നിന്നും ചോർന്ന അമോണിയ വാതകം ശ്വസിച്ച് 7 സ്ത്രീകൾ മരിച്ചു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട മന്ത്രിതല ചർച്ച ഈ ആഴ്ച നടക്കും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും US വ്യാപാര പ്രതിനിധി ജെയ്മീസർ ഗ്രീറും തമ്മിൽ ഡൽഹിയിൽ 2 ദിവസമാണ് ചർച്ച. പശ്ചിമേഷ്യയിൽ മാസങ്ങൾ നീണ്ട സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ US ഇറാനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ ഇന്നലെ പൂർത്തിയായി. ഗാസയിൽ ശനിയാഴ്ച നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഖത്തർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമായ അൽ ജസീറയുടെ ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ടു. ഗാസയിൽ ക്യാമറമാനായി പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് വിഷായാണ് മരിച്ചത്. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ജയവുമായി സ്പെയിനും തുടരെ 2 ജയവുമായി ജർമ്മനിയും മുന്നോട്ട്. ഇതോടെ 6 പോയിന്റുമായി ജർമ്മനി നോക്കൌട്ടിലേക്ക് മുന്നേറി. ന്യൂസിലൻഡിൽ നടന്ന FIH നേഷൻസ് കപ്പ് ടൂർണമെന്റിൽ ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി. ഫൈനലിൽ ന്യൂസിലൻഡിനെ 2-0 മറികടന്നു. 2 തവണയാണ് ഇന്ത്യ നേഷൻസ് കപ്പ് നേടുന്നത്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ,
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
10: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ്, തൃശൂർ. ജാഗ്രത.
11: പ്രായോജകർ, എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
10: ഫോൺ 9387168444.
12: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
13: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
12: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
13: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
14: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: അറിയിപ്പ്. ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധമായ രോഗമാണ് ഷിഗല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ ഇവയാണ്: പനി, വയറുവേദന, ഛർദി, ക്ഷീണം, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ. ഇവ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൌചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച്

കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. ശുചിത്വം പാലിക്കാം, ഷിഗല്ല രോഗത്തെ തടയാം. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: 2026 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച് കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ചോദ്യം ആവർത്തിക്കാം. 2026 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഈ ചോദ്യത്തിനുത്തരം ഇന്ന് രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: 2026 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്?

പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയാം. നവജാത ശിശുക്കൾ ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവ ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. കുട്ടികൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ, അതായത് വിരലടയാളം, കൃഷ്ണമണി രേഖ, ഫോട്ടോ എന്നിവ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. 5 വയസ്സുമുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ തികച്ചും സൌജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാനാണ് സാധ്യതയുള്ളത്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഇത് പുതുക്കുന്നത് വഴി നീറ്റ്, ജെഇഇ, കീം തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ആധാറിൽ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റങ്ങൾ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. സിറ്റിസൺ കോൾ സെന്റർ 1800-4251-1800 എന്നതാണ് ടോൾ ഫ്രീ നമ്പർ. മറ്റൊരു നമ്പർ 0471-2335523. കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ആധാർ സെക്ഷൻ ഫോൺ നമ്പർ 0471-2525-442. ഇമെയിൽ വിലാസം UID@kerala.gov.in. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം? എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T. സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു.

0: അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്കപ്പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 150 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6 ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൌദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൌണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൌദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സമാലിന്റെ വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4ാം ഗോൾ സൌദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും യൂറോയുടെ പരിധി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചൽസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങും വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന

0: വന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക സാധന ശർമ്മ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് ആധുനികേ വിശ്വസ്മിൻ സാമുദ്രിക ശക്തിഹി രാഷ്ട്രസ്യ സാമരിക പ്രഭാവസ്യ പ്രമുഖ ആധാര അസ്തി. കോലകാതായാം ശ്യാമ പ്രസാദ് മുഖർജി ജലപോത സ്ഥാത്രി തേന സ്വദേശ നിർമ്മിതാഹ ത്രയഹ നൌ സൈനിക പൂതാഹ ഐ എൻ എസ് ദുനാഗിരി ഐ എൻ എസ് സൻശോധകഹ ഐ എൻ എസ് അഗ്രയശ്ച ഭാരതീയ നൌസേനയൈ സമർപ്പിതാഹ.
2: INS विक्रांत से लेकर आज तक की यात्रा केवल नए युद्ध पोतों की यात्रा नहीं है, यह भारत की बढ़ती आत्मनिर्भरता की यात्रा भी है. इनका निर्माण भारत में हुआ है, इनकी डिजाइन भारत में तैयार हुई है, इनके निर्माण में भारतीय उद्योगों की प्रतिभा लगी है.
1: तेन उक्तं यत् एतेषां पोतानां निर्माणे 200+ सूक्ष्म लघु मध्यमोद्यमाः योगदानम् अकुर्वन्. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പ്രതിക വർഷസ്യ അന്താരാഷ്ട്രീയ യോഗ ദിവസസ്യ വൈശ്വിക ഉത്സവ രൂപേണ ആയോജനാർത്ഥം വിശ്വസ്യ ജനാൻ പ്രതി കൃതജ്ഞതാം വ്യക്തവാൻ. തേന ഉക്തം യത് യോഗഃ വിഭിന്നേഷു ദേശേഷു സമാജേഷു ച സ്ഥിതാൻ ജനാൻ സ്വാസ്ഥ്യ കല്യാണയോഃ സമാന ലക്ഷ്യേ സംയോജയതി. പ്രധാനമന്ത്രി ഏതത് വിശ്വസ്യ കൃതെ പ്രേരണാദായകം അസ്തി ഇതി അവദത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു കുനു രാഷ്ട്രീയ ഉദ്യാനസ്യ ഭ്രമണം കരിഷ്യതി. രാഷ്ട്രപതി ദ്രൗപദി മുർമുഹു മധ്യപ്രദേശസ്യ കുനോ നാഷണൽ പാർക്ക് ഇത്യസ്യ രാഷ്ട്രീയ ഉദ്യാനസ്യ ഭ്രമണം കരിഷ്യതി. സാ പ്രൊജക്ട് ചീത ഇതി യോജനായാഹ പ്രഗതിഹ സമീക്ഷാം കരിഷ്യതി. തഥാ ച വ്യാകൃപാലകൈ വന കർമ്മചാരിഭിഹ സ്ഥാനീയ ജനൈശ്ച സഹ സംവാദം കരിഷ്യതി. അധികാരിണാം അനുസാരേണ ഭാരതെ സമ്പ്രതി 500+ വ്യാഘ്രാഃ സന്തി. തേഷു അധികാംശതഃ കുനോ രാഷ്ട്രീയ ഉദ്യാനെ വസന്തി. ഭാരതം അദ്യാരഭ്യ നവദില്യാം ബ്രിക്സ് രാഷ്ട്രാണാം രാഷ്ട്രീയ സുരക്ഷാ പരാമർശദാതൃണാം ദ്വിദിവസീയ സമ്മേളനസ്യ ആയോജനം കരോതി. അസ്യ അധ്യക്ഷതാം അജീത് ഡോഭാലഃ കരിഷ്യതി. നീറ്റ് യുജി 26,000+ പുനർപരീക്ഷാ സുദൃഢ സുരക്ഷാ വ്യവസ്ഥയാം സുസമ്പന്ന. രാഷ്ട്രീയ പരീക്ഷാ അഭികരണസ്യ അനുസാരേണ ദേശേ വിദേശേ ച സ്ഥിതേഷു 44,000+ പരീക്ഷാകേന്ദ്രേഷു ലക്ഷശഃ അഭ്യർത്ഥിനഃ സഹഭാഗിനഃ അഭവന്. ദിവ്യാംഗ അഭ്യർത്ഥിഭിഃ സഹ സർവേഷാം പരീക്ഷാർത്ഥീനാം സുവിധാർത്ഥാഃ വിശേഷ വ്യവസ്ഥാഃ അപി കൃതാഃ. കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ ബോർഡ് ഇത്യനേന ദ്വാദശ ശ്രേണ്യാഃ ഉത്തരപുസ്തികാ സത്യാപനസ്യ പുനർമൂല്യാങ്കനസ്യ ച പരിണാമാഃ ക്രമശഃ പ്രകാശിതാഃ. മണ്ഡലേന പ്രാപ്തേഷു ഉക്തം യത് പ്രാപ്തേഷു ആവേദനപത്രേഷു 87% പ്രതിശതം പരിണാമാഃ ഘോഷിതാഃ സന്തി. അവശിഷ്ട പരിണാമാഃ അപി ശീഘ്രമേവ ചരണബദ്ധരീത്യാ പ്രകാശ്യന്തെ. ഛാത്രാഃ സ്വ ആവേദനസ്യ സ്ഥിതിം ഡിജി ലോക്കർ പട്ടലേ പരീക്ഷിതും ശക്നുവന്തി. മണ്ഡലേന നിഷ്പക്ഷതാം ശുദ്ധതാം ച സുനിശ്ചിത്യ സർവാഃ പ്രക്രിയാഃ സാവധാനതയാ സമ്പന്നാഃ ഇത്യുക്തം. ഛാത്രാഃ മിഥ്യാ പ്രചാരേഷു സാമാജിക മാധ്യമേഷു प्रसारितान अप्रमाणित संदेशान च न विश्वसन्तु इति केवलं सीबीएसई इत्यस्य

0: तस्य आधिकारिक सूचनाः एव अनुसरन्तु इति परामर्शः दत्तः। तमिलनाडु राज्यस्य पेरियापालम क्षेत्रे स्थितायां समुद्री खाद्य निर्यात समवाये अमोनिया वायोः स्रवण घटनायां सप्त जनाः मृताः, सप्तत्यधिकाः श्रमिकाश्च प्रभाविताः जाताः। घटनास्थले उत्थार चिकित्सा कार्याणि निरन्तरं प्रचलन्ति। राष्ट्रिय आपद्मोचन बलस्य तथा रासायनिक जैविक परमाणु आपदा विशेष दलानां च सदस्याः त्वरितम् आपद उत्थार अभियानम् आरब्धवन्तः। मुख्यमंत्री सी जोसेफ विजयः उच्चस्तरीय अन्वेषणस्य आदेशं दत्त्वा त्रिसदस्यीयां समितिं नियुक्तवान्। फीफा विश्व कप चषके केप वर्डे उरुग्वे च अनयोः दलयोः स्पर्धा तत्र द्वि द्वि अंकेन समतायाम् अभवत् इति वार्ता।
1: आकाशवाणी त्रिशूर् समयम् 7 मणि। പുലരിപ്പൂക്കളിൽ ആദ്യം
2: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
5: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
6: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
1: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണോസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണോപാധികളായ ബ്യുവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം പേസിലോമൈസിസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീട രോഗ നിയന്ത്രണ കോമ്പി പാക്കുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747238532, മറ്റൊരു നമ്പർ 04872699087. നമ്പറുകൾ ആവർത്തിക്കാം: 9747238532 അല്ലെങ്കിൽ 04872699087. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 8547070773 അല്ലെങ്കിൽ 04872370773. നമ്പറുകൾ ആവർത്തിക്കാം: 8547070773 അല്ലെങ്കിൽ 04872370773. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ അഥവാ അയിനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളും കുറിച്ച് ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ അയിനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക: 9951553346. നമ്പർ ആവർത്തിക്കാം: 9995155346.
2: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: പുലരിപ്പൂക്കളിൽ ഇനി
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
2: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
6: കാക്കണം വനസമ്പത്ത്. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുന്നു.
7: മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും വനങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. നമ്മുടെ പൂർവീകരുടെ വാസസ്ഥലമായിരുന്നു വനങ്ങൾ. അവരുടെ ജീവിതം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും വനങ്ങളിൽ തന്നെയായിരുന്നു. മരങ്ങളും പക്ഷിമൃഗാദികളും സസ്യലതാദികളും കാട്ടരുവികളും തമ്മിലുള്ള പരസ്പര ആശ്രയത്തിലൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നു അവരുടെ ജീവിതം. വിലപിടിപ്പുള്ള ഈട്ടി, ചന്ദനം, തേക്ക് എന്നീ മരങ്ങളും തേൻ, മെഴുക്, കോലരക്ക്, ആനക്കൊമ്പ്, ഈറ, മുള എന്നിങ്ങനെയുള്ള വനവിഭവങ്ങൾ നമുക്ക് വിദേശനാണ്യം നേടിത്തരുന്നവയാണ്. ആദിവാസി സമൂഹത്തിന്റെ ഒറ്റമൂലി പ്രയോഗങ്ങളും അതിനുപയോഗിക്കുന്ന അപൂർവമായ ഔഷധച്ചെടികളും പച്ചില മരുന്നുകളും അവരുടെ ജീവിത മാർഗമായിരുന്നു. മഴയും ശുദ്ധവായുവും തണലും കുളിർകാറ്റും നമുക്ക് വനങ്ങൾ സമ്മാനിച്ചിരുന്നു. മനുഷ്യൻ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡും വൃക്ഷലതാദികൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജനും പരസ്പര പൂരകങ്ങളായി മനുഷ്യകുലത്തെ തന്നെ പരിപാലിച്ചു വരുന്നു. അവയുടെ പാരസ്പര്യം മനുഷ്യന്റെ നിലനിൽപ്പിനുള്ള അടിസ്ഥാന ഘടകമായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. എന്നാൽ മനുഷ്യർ പലതരത്തിലും വനങ്ങളെ ചൂഷണം ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ജീവജാലങ്ങളെപ്പോലെ ആദിവാസി കുലത്തെയും ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുന്നതിനുള്ള ചൂഷണ ദുഷ്പ്രവണതകൾ നാം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ജീവന്റെ നിലനിൽപ്പിനാവശ്യമായ ശുദ്ധവായുവും ജലവും മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ നശീകരണവും മൃഗവേട്ടയും മരം വെട്ടലും വനസമ്പത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യവസായശാലകളിൽ നിന്നും പുറത്തുവരുന്ന മാലിന്യ പുകയും അസംസ്കൃത വസ്തുക്കളും നദികളെയും പുഴകളെയും മലിനമാക്കുന്നുണ്ട്. കാട്ടുകൊള്ളക്കാരുടെ മരമുറികളും മൃഗവേട്ടകളും മാഫിയക്കാരുടെ കടുംവെട്ടും കാടിനെ നശിപ്പിക്കുന്നതിനാൽ പക്ഷിമൃഗാദികൾക്കുള്ള തീറ്റ കിട്ടാതെ വരുമ്പോൾ അവയെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നതും സ്വാഭാവികമാണ്. അതോടെ നാട്ടിലുള്ള കൃഷിയും അനുബന്ധ കാർഷിക വിളകളും കാട്ടുപന്നി, ആന, കാട്ടുപോത്ത്, മുള്ളൻപന്നി മുതലായവ നശിപ്പിക്കുന്നുണ്ട്. വീടുകളിൽ കഴിയുന്ന പശു, ആട്, പട്ടി, പൂച്ച എന്നിവകളെ പിടിച്ചു തിന്നുവാൻ കടുവ, പുലി, കുറുനരി എന്നീ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് എത്തുന്നതോടെ നാടും നശിക്കാനിടവരുന്നുണ്ട്. മാത്രമല്ല, കുട്ടികളെയും സ്ത്രീകളെയും കാട്ടിലും നാട്ടിലുമുള്ള തൊഴിലാളികളെയും കാട്ടുമൃഗങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുണ്ട്. വനസമ്പത്ത് കാത്തുസൂക്ഷിക്കുവാനും വനസംരക്ഷണത്തിനും വേണ്ടതായ നിയമങ്ങളും അത് പ്രാവർത്തികമാക്കാൻ വേണ്ട ഉദ്യോഗസ്ഥരെയും നിയമിച്ചാൽ കാര്യം നടത്താവുന്നതേയുള്ളൂ. ആവശ്യമായ സാമ്പത്തിക സഹായവും ചെയ്തു കൊടുക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമ കൂടിയാണെന്നും ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. വനസമ്പത്തിനെക്കുറിച്ചുള്ള സർവേകളും അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും സർക്കാർ തരത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. വനസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി വിദേശനാണ്യം നേടുവാനുള്ള വഴികളും അന്തർദേശീയ തലത്തിലുള്ള ചർച്ചകളും മാർക്കറ്റ് തന്ത്രങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു. കാനന വാസ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ നിലവാരമുള്ള വനവിഭവങ്ങൾ വിദേശത്തേക്ക് എത്തിച്ചുകൊടുത്തും വിദേശനാണ്യം നേടിയും ഒരു രാജ്യത്തിന്റെ ഖജനാവിലേക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതും ഭരണകർത്താക്കളുടെ ചുമതലയാണ്. ഏതു രാഷ്ട്രീയ കക്ഷി ഭരണം വന്നാലും നിലനിന്നാലും ഇത്തരം കാര്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥകളെല്ലാം തന്നെ തകരുമെന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളി നീക്കാതെ രാജ്യ പുരോഗതിയുടെ മേഖലകളിലേക്ക് നയിക്കുക എന്നതും ശ്ലാഘനീയമാണ്. ഒപ്പം വനവാസികളുടെ ജീവിത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതും വനസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും. അവരുടെ അധ്വാനത്തിന് മൂല്യം വർദ്ധിക്കുമ്പോൾ പരിപൂർണമായ സഹകരണം ലഭിക്കുകയും ചെയ്യും. വനസമ്പത്താൽ രാജ്യം പുരോഗതിയിലേക്ക് നയിക്കപ്പെടും. ധാരാളം ടൂറിസ്റ്റുകളും ആകർഷിക്കപ്പെടും. വനസമ്പത്തിനും പേരും പെരുമയും വർദ്ധിക്കും.

0: കാക്കണം വനസമ്പത്ത്. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
2: പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
7: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
8: ഫോൺ 9387168444.
9: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
8: കേരളത്തിലുടനീളം സെന്ററുകൾ.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
8: ഫോൺ 9387168444.
10: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
11: ജാഗ്രതയിലേക്ക് സ്വാഗതം. വൈദ്യുതി നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും പലപ്പോഴും വൈദ്യുതി മൂലം അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. വൈദ്യുതി മൂലമുള്ള അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? എന്തൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങളാണ് നാം പാലിക്കേണ്ടത്? KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജു MA സംസാരിക്കുന്നു.
12: വൈദ്യുതി നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്നാൽ വൈദ്യുതി ഉപകരണങ്ങൾ, അതുപോലെ തന്നെ അനുബന്ധ ലൈനുകൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അത്യന്തം ജാഗ്രത വേണം. വൈദ്യുതി കമ്പി പൊട്ടിയ വിവരം എത്രയും വേഗം തൊട്ടടുത്ത KCB ഓഫീസിൽ അറിയിക്കുകയോ 9496-01-01-01 എന്ന എമർജൻസി നമ്പറിൽ വിളിച്ച് അറിയിക്കുകയോ ചെയ്യണം. പൊട്ടിവീണ കമ്പിയിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടാകാം. യാതൊരു കാരണവശാലും അവയുടെ സമീപത്ത് പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത്. വെള്ളത്തിൽ പൊട്ടിക്കിടങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും ആ വെള്ളത്തിൽ ചവിട്ടരുത്. കാറ്റും മഴയും ഉള്ള സന്ദർഭങ്ങളിൽ വൈദ്യുതി തടസ്സം നേരിടുമ്പോൾ നാം ഉടനടി സെക്ഷൻ ഓഫീസിൽ വിളിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം വൈദ്യുതി അപകടാവസ്ഥ സംബന്ധിച്ച് വിവരം നൽകാനുള്ള വ്യക്തിക്ക് ഒരു പക്ഷേ അത് യഥാസമയം അറിയിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വൈദ്യുതി തടസ്സം പരിഹരിക്കുവാൻ വൈദ്യുതി ജീവനക്കാർ നിരന്തരമായ പരിശ്രമത്തിലാണ്. വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾക്കും മറ്റു സേവനങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറായ 1912 അല്ലെങ്കിൽ 9496-00-19-12 എന്ന നമ്പറിലേക്കോ വിളിച്ചാൽ മതി. ഇനി ഒരാൾക്ക് ഷോക്കേറ്റത് നമ്മൾ കണ്ടാൽ ചാടി അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കരുത്. വൈദ്യുതിബന്ധം വിച്ഛേദിച്ചതിന് ശേഷം മാത്രമേ അയാളെ സ്പർശിക്കാവൂ. വൈദ്യുതാഘാതം ഏറ്റ വ്യക്തിയെ വൈദ്യുതിബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കുന്നതിന് ഉണങ്ങിയ തടിക്കഷ്ണം പോലെയുള്ള വൈദ്യുതി പ്രവഹിക്കാത്ത ഇൻസുലേറ്ററുകൾ ആയിട്ടുള്ള ഉപയോഗിക്കുക. എല്ലാ വീടുകളിലും അതുപോലെ തന്നെ മറ്റു കണക്ഷനുകളിലും ELCV നിർബന്ധമായി ഘടിപ്പിക്കുക. ഇത് ഗുണമേന്മയുള്ളതാണെന്നും പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പുവരുത്തുക. ഈ അടുത്ത കാലത്തുണ്ടായ പല അപകടങ്ങളും ELCB ഉണ്ടായിരുന്നുവെങ്കിൽ ഒഴിവാക്കപ്പെടുമായിരുന്നു. ജോയിൻ്റ് ഉള്ള വയറുകൾ അല്ലെങ്കിൽ ഇൻസുലേഷൻ പോയ വയറുകൾ എന്നിവ വഴി വൈദ്യുതി ഉപയോഗിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. ഇത് അപകടകാരണമാകും. ഏതെങ്കിലും കാരണത്താൽ ELCB ട്രിപ്പായാൽ അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചതിന് ശേഷം മാത്രമേ വൈദ്യുതി പുനഃസ്ഥാപിക്കാവൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ELCB ബൈപ്പാസ് ചെയ്ത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. വൈദ്യുതിബന്ധം വിച്ഛേദിക്കാതെ വൈദ്യുതി ജോലികൾ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ നനഞ്ഞ കൈകൾ ഉപയോഗിച്ച് സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാതിരിക്കുക. നനഞ്ഞ പ്രതലത്തിൽ നിന്ന് വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് അപകടകാരണം ആകാം. KBTV അഡാപ്റ്ററിൻ്റെ ലോഹഭാഗങ്ങൾ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ളപ്പോൾ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക. വൈദ്യുതി ലൈനുകൾക്ക് സമീപം ലോഹനിർമ്മിതമായ തോട്ടികൾ അല്ലെങ്കിൽ ഏണികൾ എന്നിവ ഉപയോഗിക്കുന്നത് അപകടത്തിന് കാരണമാകും. കേരളത്തിൽ

0: ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന വൈദ്യുത അപകട കാരണങ്ങളിൽ പ്രധാനം ഇത്തരം ലോഹത്തോട്ടികൾ ഉപയോഗിച്ചതുകൊണ്ടാണ്. വൈദ്യുതി സുരക്ഷയ്ക്കായി നമുക്ക് ഒരുമിക്കാം, ജാഗ്രത പാലിക്കാം. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.
1: വൈദ്യുതി മൂലമുള്ള അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജു MA സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം ജയ CR.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
4: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: പുലരിപ്പൂക്കളിൽ കേൾക്കാം.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
4: പ്രായോജകർ
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
12: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
11: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെ പാട്ട് എന്ന കവിത ആലപിക്കുന്നു ജ്യോതിഭായി പരിയാടത്ത്.

0: ഇളശ്ശേരി ഗോവിന്ദൻ നായരുടെ കാവിലെപ്പാട്ട് എന്ന കവിതയാണ് കാവ്യാഞ്ജലിയിൽ ഇതുവരെ നിങ്ങൾ കേട്ടത്. ആലപിച്ചത് ജ്യോതിഭായ് പരിയാടത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
7: പ്രായോജകർ
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
9: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
8: ഫോൺ 0487299-3299.
11: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
13: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
12: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
11: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ തോളൂർ പഞ്ചായത്തിലും ഈ മാസം 27-ാം തീയതി പൂമംഗലം പഞ്ചായത്തിലും സിറ്റിംഗ് നടത്തുന്നു. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ IHRD ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടി. PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, യോഗ്യത ഡിഗ്രി. PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി, യോഗ്യത BTech അല്ലെങ്കിൽ BSc, MTech, MSc എന്നിവ. ഡേറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, യോഗ്യത SSLC. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, യോഗ്യത +2. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, യോഗ്യത SSLC. ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് നീട്ടിയത്. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് IHRD admissions.org. ഫോൺ നമ്പർ 8547-0050000. ആവർത്തിക്കാം, 8547-0050000. എറിയാട് ഗവൺമെന്റ് ITI 2026 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. താല്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം. 2 വർഷത്തെ കോഴ്സായ ഡ്രാഫ്റ്റ്മാൻ സിവിൽ, 1 വർഷത്തെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നിവയിലേക്കാണ് പ്രവേശനം. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിന്റൌട്ട്, അസസ് സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം തൊട്ടടുത്ത ഏതെങ്കിലും ഗവൺമെന്റ് ITIയിൽ നേരിട്ടെത്തി വെരിഫിക്കേഷൻ നടത്തണം. July 3 വൈകിട്ട് 5 മണിക്കകം വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഉയർന്ന പ്രായപരിധിയില്ല. എല്ലാ ട്രേഡുകളിലും 30% വനിതാ സംവരണവും SC/ST വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ സംവരണവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480-28-04-320. ആവർത്തിക്കാം, 0480-28-04-320.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ.

0: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
1: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
3: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
5: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
6: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്കപ്പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 49 വീടുകളിൽ കൂടി ആരോഗ്യ

0: പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. UGC നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക.

0: ങ്ങളും ഈ മാസം 26 വരെ മൈ ജി ഒ വി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800 11 700 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. യു ജി സി നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ പി എച്ച് ഡി പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ 2-ാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 2-ാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. 1-ാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് 2-ാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10-ാം മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ്വർദെ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ന്യൂസിലാന്റ് 1 ഗോളിന് മുന്നിലാണ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19-ാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12.

0: 30-ന്. ആകാശവാണി തൃശൂർ.
1: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: ഗാന സന്ദേശം.
1: പ്രായോജകർ:
3: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
4: സഹപ്രായോജകർ: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സൂര്യ കോനിക്കരയ്ക്ക് എല്ലാവിധ നന്മകളും ദീർഘായുസ്സും നേരുന്നു ആചാരി തിരുവത്ര. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അമ്മ സംഗീതയുടെ എല്ലാ നന്മകൾക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും പ്രാർത്ഥിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു. ചേലക്കര കൊളത്തൂരിൽ നിന്നും മക്കളായ ശ്രുതിയും ലയും കൂടാതെ ഭർത്താവ് ഉണ്ണികൃഷ്ണനും. ആശംസകളോടെ ഗാനമിത. മകൾക്ക് എന്ന ചിത്രത്തിൽ ഗായത്രി അശോകൻ പാടിയത്. രചന കൈതപ്രം, സംഗീതം രമേശ് നാരായണൻ.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.

0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 SSD CGL വിജ്ഞാപനം പുറത്തിറക്കി. ടയർ 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രാജ്യമൊട്ടാകെ 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ടയർ 2 പരീക്ഷകൾ ഈ വർഷം ഡിസംബർ മാസത്തിലും നടത്തപ്പെടും. ഓൺലൈൻ അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റായ SSC.gov.in സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. സമയം രാത്രി 11 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റും SSCKKR.KAR.NIC.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. നാളെ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി 40 വയസ്സാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സ് കൌൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. അഭിമുഖം രാവിലെ 11 മണിക്ക് നടക്കും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. സമയം ഉച്ചയ്ക്ക് 12 മണി. ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി അല്ലെങ്കിൽ VHSEECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി യോഗ്യതയുള്ളവർക്ക് ഉച്ചയ്ക്ക് 2 നടക്കുന്ന ECG ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ഹാജരാകണം. ഫോൺ നമ്പർ 04802751232. നമ്പർ ആവർത്തിക്കാം, 04802751232. ഇമെയിൽ ID CHO@gmail.com. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISROയുടെ റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രോജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജിൽ അഭിമുഖം നടത്തും. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷനോടുള്ള MSc അല്ലെങ്കിൽ MTech ഇലക്ട്രോണിക്സ് ബിരുദവും UGC നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോളേജ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ പരീക്ഷകൾ പാസ്സായവർക്കും അപേക്ഷിക്കാം. CST, HFSS സോഫ്റ്റ്വെയറുകൾ, മൈക്രോ സ്ട്രിപ്പ് ആൻഡ് അറേനൽ, ആന്റിന മെഷർമെന്റുകൾ, ഹീറ്റ് സിങ്ക് ഡിസൈൻ, തെർമൽ സിമുലേഷൻ എന്നിവയിൽ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30-ാം തീയതി നിശ്ചിത സമയത്ത് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് gcmanandavadi.ac.in. ഫോൺ നമ്പർ 9447953305. മറ്റൊരു നമ്പർ 8848629527. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.

0: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
1: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനം കേൾക്കാം. ദോസ്ത് എന്ന ചിത്രത്തിൽ ശ്രീനിവാസ് പാടിയ ഗാനം, എസ് രമേശ് നായരുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനങ്ങൾ 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ് ചാവക്കാട്.
4: ഫോൺ 7025131199.
1: ആരോഗ്യക്കുറിപ്പുകൾ. സംഗീതവും ആരോഗ്യവും. സംഗീതം ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം പാട്ടു കേൾക്കുന്നവർ നമുക്കിടയിലുണ്ട്. മനുഷ്യജീവിതത്തിൽ എപ്പോഴും നിറയുന്ന സംഗീതത്തിനായി സമർപ്പിച്ച ദിനമായിരുന്നു June 21, ലോക സംഗീത ദിനം. 1976 അമേരിക്കൻ സംഗീതജ്ഞനായ ജോയൽ കോയനാണ് സംഗീത ദിനമെന്ന ആശയം കൊണ്ടുവന്നത്. 1982 ഫ്രാൻസാണ് June 21 സംഗീത ദിനമായി ഏറ്റെടുത്തത്. സംഗീതദിന ചരിത്രമൊക്കെ എന്തിനാണ് ആരോഗ്യക്കുറിപ്പുകളിൽ പറയുന്നത് എന്നാവും നിങ്ങളുടെ ചോദ്യം. സംഗീതവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാവാം ഇന്നത്തെ ചിന്ത. സംഗീതമെന്ന ആഗോള ഭാഷയ്ക്ക് മനഃശാന്തി നൽകാൻ, സന്തോഷം പകരാൻ, തലച്ചോറിന് ഉണർവേകാൻ, മാനസിക സംഘർഷവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഒക്കെ കഴിയും എന്നറിയാമോ? ശാരീരികവും മാനസികവുമായ വിരസത അകറ്റാനും ഉന്മേഷമേകാനും വികാരങ്ങളുടെ ഭാഷയായ സംഗീതത്തിന് സാധിക്കും. സംഗീതം കേൾക്കുമ്പോൾ രക്തയോട്ടം ക്രമീകരിക്കപ്പെടുന്നതിന്റെ ഫലമായി ഹൃദയമിടിപ്പിന്റെ തോതും രക്തസമ്മർദ്ദവും കുറയുന്നു. മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാവുന്ന കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ ഉൽപാദനം കുറയാൻ സ്ഥിരമായി പാട്ടോ ഉപകരണ സംഗീതമോ കേട്ടാൽ മതിയെന്ന് പഠനങ്ങൾ പറയുന്നു. തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനാൽ സംഗീതം ഓർമ്മശക്തി മെച്ചപ്പെടുത്തുവാനും മറവി കുറയ്ക്കുവാനും സഹായിക്കുന്നു. അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള പ്രേരണ കുറയ്ക്കാൻ വരെ സംഗീതത്തിന് കഴിയും. അതുവഴി അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയവയെ അകറ്റാനുമാകും. സംഗീതം കേട്ട് പഠിക്കുന്ന കുട്ടികളോട് കലഹിക്കേണ്ട. പഠനശേഷി വർദ്ധിപ്പിക്കാനും പഠിച്ചത് വിചിന്തനം ചെയ്യാനും സഹായിക്കും സംഗീതം. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പറ്റിയ ഉപാധിയാണ് സംഗീതശ്രവണം. സർഗാത്മകത വർദ്ധിപ്പിക്കാൻ സംഗീതം പോലെ ഫലപ്രദമായ മാർഗമില്ലെന്ന് അറിയുക. വ്യായാമം ചെയ്യുമ്പോൾ സംഗീതം കേൾക്കുന്നത് യുവതലമുറയുടെ പതിവ് ശീലങ്ങളിൽ ഒന്നാണ്. കായികക്ഷമത കൂട്ടാനും വ്യായാമം ചെയ്യുമ്പോഴുള്ള മടുപ്പ് ഒഴിവാക്കാനും സംഗീതം സഹായിക്കും. പാട്ട് കേട്ട് ഉറങ്ങുവാൻ ഇഷ്ടമുള്ളവർ ഏറെയാണ്. നല്ല ഉറക്കം ലഭിക്കാനും ഉറക്കപ്രശ്നങ്ങൾ കുറയ്ക്കാനും വിശ്രമം കൂടുതൽ ഫലപ്രദമാകാനും സംഗീതം ഉപകരിക്കും. ഉറക്കം ക്രമീകരിക്കപ്പെടുന്നതോടെ ആരോഗ്യവും പ്രതീക്ഷയും ശുഭാപ്തിവിശ്വാസവും വർദ്ധിക്കുന്നു. ഏകാഗികളുടെ അഭയകേന്ദ്രമാണ് പാട്ടുകൾ. തനിക്ക് ചുറ്റും ആരുമില്ലെന്ന തോന്നലിനെ മറികടക്കാൻ അജ്ഞാത ഗായകർ ഏറെ സഹായിക്കും. വേദനകളെ അതിജീവിക്കാൻ, ഉത്കണ്ഠയെ മറികടക്കാൻ ഒക്കെ സംഗീതവുമായി കൂട്ടുകൂടാം. ദിനാരംഭത്തിലെ സംഗീതശ്രവണം കൊണ്ട് ആ ദിവസം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് സംഗീതമെന്ന അത്ഭുതശക്തിയുള്ള കലയെ കൂട്ടുപിടിച്ച് മികച്ച ആരോഗ്യം കരസ്ഥമാക്കാൻ നമുക്ക് ശ്രമിക്കാം. സംഗീതവും ആരോഗ്യവും. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം.

0: നാല് ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ
1: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
2: മൃദുല ഫർണിച്ചർ വേൾഡ്,
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ആകാശവാണി തൃശൂർ.
5: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
6: പ്രായോജികർ
7: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
6: www.accountantsacademy.in.
8: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
9: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ

0: നമുക്ക് ചർച്ച ചെയ്യാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനായി നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ മിനു ദത്താണ്. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: പ്രായം കൂടുന്തോറും കണ്ണുകളുടെ കാഴ്ചശക്തി കുറയാൻ ഇടയുണ്ട്, അതുപോലെ തന്നെ പല നേത്രരോഗങ്ങളും വരാൻ ഇടയുണ്ട് എന്നൊക്കെയാണ് പൊതുവെ ആളുകൾ കരുതുന്നത്. ഏജ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് അസുഖങ്ങൾ കണ്ണുകൾക്ക് വരാവുന്നത്? അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം.
1: പ്രായമായവർക്ക് വരാവുന്ന കണ്ണിൻ്റെ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രോഡ്ലി ഒരു മൂന്ന് തരം കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത്, ഒന്ന്, നമുക്കെല്ലാം അറിയണ പോലെ കാഴ്ചക്കുറവ്. കാഴ്ചക്കുറവ് ഏജ് റിലേറ്റഡ് പ്രോബ്ലമായിട്ട് സ്വാഭാവികമായി വരുന്നൊരു സാധനമാണ്. പിന്നെയുള്ളത് ഒക്കുലാർ സർഫസ് എന്ന് പറയും, നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള തൊലി, അതായത് പുറമെയുള്ള ഭാഗം, അതിനെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾ. പിന്നെ അതിനും പുറമെ നമ്മുടെ ചുറ്റുമുള്ള കൺപോളകൾ, കണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന ടിഷ്യൂസ് ഉണ്ട്, കണ്ണടക്കി ചോർക്കാനുള്ള കൺപോളകൾ, പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ്, അതിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത് മൂന്ന് തരത്തിലായിട്ട് പറഞ്ഞു വരാം നമുക്ക്. ആദ്യമായി പറയുമ്പോൾ കാഴ്ചക്കുറവ്. കാഴ്ചക്കുറവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക തിമിരമാണ്, തിമിര ശസ്ത്രക്രിയ, തിമിരം, തിമിരം കൊണ്ടുള്ള കാഴ്ചക്കുറവ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ തിമിരത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ ആൾക്കാരെ ബാധിക്കുന്നത് പ്രമേഹ രോഗം കൊണ്ടുള്ള അസുഖങ്ങളാണ്. ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് കണ്ണിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ പോപ്പുലേഷനിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു എബവ് 60 ഏജ് ഉള്ളവരിൽ നമ്മൾ ഒ പിയിൽ കാണുന്നത് 80 പേരിൽ കൂടുതൽ, 100 പേരെടുത്താൽ 80 പേർക്കും പ്രമേഹവും അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് തന്നെ കണ്ണിനെ ബാധിക്കുന്നതാണ്. നമുക്കറിയാം പ്രമേഹം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കണ്ണിനെയും കിഡ്നിനെയുമാണ്. നെഫ്രോപ്പതി, നമ്മളെ പറയാം ഡയാലിസിസിലേക്ക് പോകുന്ന പേഷ്യൻസ്, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന പേഷ്യൻസ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഏജ് റിലേറ്റഡ് ആകുമ്പോൾ തന്നെയാണ് നമുക്ക് പ്രമേഹം കുറേ പേർക്ക് വരുന്നത്, അതിനോടൊപ്പമുള്ള നേത്രരോഗം വരുന്നു. പിന്നെ നമുക്കറിയാവുന്ന ഈ പറഞ്ഞ പോലെ തിമിരം. പിന്നെ അറിയാത്തൊരു കാറ്റഗറി ഉണ്ട്, ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ റെറ്റിനെ ബാധിക്കുന്നതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് ജനതികമായിട്ടുണ്ടാവാം, ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുണ്ടാവാം. വേറൊരു കാര്യം ഉണ്ടാവുന്നത് ഫ്രീ റാഡിക്കൽസ് ഡാമേജ്. ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാവുന്നത് ഭക്ഷണത്തിലൂടെ ആവാം, പൊള്യൂഷനിൽ കൂടെ ആവാം. ഇപ്പം നമ്മുടെ എൻവയോൺമെൻറ്റിൽ തന്നെ കുറേ ടോക്സിക് സബ്സ്റ്റൻസസ് ഉണ്ട്, ഇപ്പോൾ പെട്രോൾ ഡീസൽ, അങ്ങനെ ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്ട്സും, പൊള്യൂഷൻ, സ്മോക്ക്, പിന്നെ ഓസോൺ ലെയർ പാളിയിൽ, അങ്ങനെ ഫ്രീ റാഡിക്കൽ ഡാമേജ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഏജ് റിലേറ്റഡ് മാക്കുലാർ ഡീജനറേഷൻ. അപ്പോൾ ഈ ഒരു മൂന്ന് കാറ്റഗറിയാണ് കോമൺ. പിന്നെയുള്ളത് ഗ്ലോക്കോമ, അതും ഏജ് റിലേറ്റഡ് തന്നെയാണ്. അതായത് പ്രായം കൂടുതലുള്ളവർക്കാണ് കൂടുതലായിട്ട് ഗ്ലോക്കോമയും കാണുന്നത്. അപ്പം ഈ ഒരു ഓർഡറിലാണ് വരുന്നത്.
0: ഇപ്പം നമ്മൾ സംസാരിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും കാഴ്ചശക്തി കുറയുന്നതിനെ കുറിച്ച്, തിമിരത്തിനെ കുറിച്ച്, ഗ്ലോക്കോമയെ കുറിച്ച് ഒക്കെ പറഞ്ഞു. തിമിര ബോധവൽക്കരണ മാസം കൂടിയാണല്ലോ. അപ്പോൾ തിമിരം നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ അതിനുള്ള ചികിത്സ കൂടുതൽ ഫലപ്രദമാവുമോ, അതേക്കുറിച്ച് ഒന്ന് പറയാം.
1: തിമിരം നേരത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് ആൾക്കാർ അത് ശ്രദ്ധയിൽ ഇവിടെ കാഴ്ച കുറയുമ്പോൾ തന്നെയാണ്. കാഴ്ച മങ്ങല്, ഒരു ചക പുകമറയെ കൂടെയുള്ള ഒരു കാഴ്ച, ഇതാണ് സാധാരണ. അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ വല്ലാത്ത ഗ്ലെയർ, ഇപ്പൊ ഡ്രൈവ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ രാത്രി കാലങ്ങളിൽ വല്ലാത്ത ഗ്ലെയർ അനുഭവപ്പെടുന്നു മുമ്പത്തേക്കാൾ അധികം. അപ്പോൾ അങ്ങനെ ഒരു സിംറ്റം ആയിട്ട് വരാം. പിന്നെ കളറുകളൊക്കെ, ഇപ്പോൾ ടെയിലറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ തരം ജോലികളുള്ളവർക്ക് കളറുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുക, മുമ്പ് ചെയ്യാൻ പറ്റിയിരുന്നത് ഇപ്പോൾ പറ്റാതെ ഇരിക്കുക, ഇതൊക്കെയാണ് ഏർലി സിംറ്റംസ്. കുറച്ച് ലേറ്റ് ആകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒന്നും കാണുന്നില്ല. പക്ഷെ കുറേ പേര് ഇത് പറയാതെ ഇരിക്കുക, പേടിച്ചും കൊണ്ട് നീട്ടി പോകണവരും ഉണ്ട്. പക്ഷെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, തിമിരത്തിനെ പേടിക്കേണ്ട ഒരു ശസ്ത്രക്രിയ അല്ല ഇപ്പോൾ, ഒരു ഡേ കെയർ സർജറിയാണ്. പലർക്കും അറിയാം, പക്ഷെ അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും നമ്മളെ ഒ പിയിൽ ഇരിക്കുമ്പോൾ ഒരു 80 വയസ്സായിട്ടുള്ള നല്ല കട്ടി തിമരായിട്ട് വരുന്നവരുണ്ട്, പേടിച്ച് നീട്ടിക്കൊണ്ട് പോയിട്ട്. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു ഭാഗം ലൈഫ് കാഴ്ചയില്ലാതെ പോവാണ്. ചിലപ്പോൾ ഒരു 60-70 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടാവും, 80 വരെ ഒരു 10 കൊല്ലം ഇവരിത് പേടിച്ചിട്ടും, ഇത് പറഞ്ഞാൽ ഇപ്പം എന്താ ഉണ്ടാവുക, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ ഉള്ള കാഴ്ച പോവോ, അങ്ങനത്തെ പേടികളാണ് പലർക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം, പഴയ പോലത്തെ സർജറി അല്ല ഇപ്പോൾ. തിമിര ശസ്ത്രക്രിയ ആകെ അടിമുടി മാറിയിരിക്കുന്നു. ഒരു സത്യം പറയാച്ച ഒരു ക്യാമ്പുകളിൽ നടന്നിരുന്ന ഒരു 10 കൊല്ലം മുമ്പ് വരെ ഈ മാനുവൽ സർജറിയാണ്, മുഴുവനായിട്ട് കണ്ണ് മുറിച്ച് അതിനുള്ളിൽ നിന്ന് അങ്ങനെ തന്നെ, ഒരു ഗ്രോസ് സർജറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറേ റെസ്റ്റ് പറയുന്നു, ഒരു മാസം റെസ്റ്റ് എടുക്കണം, കുളിക്കാൻ പാടില്ല, ആ ഒരു ധാരണ ഇപ്പോഴും മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വരുമ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും, അയ്യോ ഞങ്ങൾ ഒരു മാസം റെസ്റ്റ് എടുക്കണ്ടേ, ഞങ്ങൾ ആൾക്കാരെ വിളിച്ച് വരുത്തി, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് കൂടുതൽ അവരാലോചിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇല്ല. ആക്ച്വലി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് തിമിര ഓപ്പറേഷൻ കഴിഞ്ഞ് കാലത്ത് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും കാഴ്ച തിരിച്ച് കിട്ടി, വീട്ടിൽ പോയിരുന്നു നമുക്ക് ടി വി കാണാം. നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് അടുക്കളയിൽ

0: ജോലി ചെയ്യാം. നമുക്ക് സാധാരണഗതിയിലുള്ള ജോലികളല്ല. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് മിക്കതും അടുക്കളയിലെ ജോലി, കുക്കിങ് അതൊക്കെ ചെയ്യാം. വല്ലാത്ത നമ്മളൊരു കൺസേൺ പറയണത് പുക അടുപ്പ് ഉപയോഗിക്കേണ്ട, പുക ഊതി അതിൻ്റെ ഉള്ളിൽ നിന്ന് കരട് പോകരുത്, അതൊരു അഞ്ച് ദിവസം ഒഴിവാക്കണം. പക്ഷേ നമ്മൾ സ്റ്റൗവിൽ ഉപയോഗിക്കുന്ന കുക്കിങ്ങോ അതൊക്കെ നന്നായി നമുക്കൊരു തടസ്സം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായി കണ്ടിട്ട് ചെയ്യാം. ആക്ച്വലി ആ കാഴ്ച വരാൻ കുറേ നമയൊന്നും പിടിക്കില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ തന്നെ കാഴ്ച നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും മിക്ക കേസുകളിലും. ഞാനിപ്പോൾ ഇതൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയില്ല. യൂഷ്വലി ഒരു അൺകോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് സർജറി ആണെങ്കിൽ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതാണ്. പിന്നെ കിടപ്പാവണ രോഗമല്ല, ആരും നമുക്ക് എക്സ്ട്രാ ഒരാൾ നിർത്തേണ്ടത് ഇതല്ല. കാരണം നമുക്ക് തന്നെ നമ്മളെ കൈ നന്നായി വൃത്തിയാക്കി തന്നെ തുള്ളി മരുന്ന് ഒഴിക്കാൻ പറ്റുന്ന ഒരാളാന്ന് വെച്ചാൽ തനിയെ തന്നെ അത് ആ പ്രക്രിയകൾ. ഇപ്പോൾ എത്രയോ പേരാണ് അങ്ങനെ ഒരു പോപ്പുലേഷൻ നമ്മൾ കൂടുതൽ കണ്ടുവരാണ്. കാരണം മക്കളെല്ലാവരും പുറമേയായിരിക്കും, പ്രായ അച്ഛനമാർ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ, വേണം ഹെൽപ്പിന് ഒരാളുണ്ടാവും. അവർ മക്കളെ കാത്തിരിക്കേണ്ട ഗതി അങ്ങനെ ഇല്ല. ആക്ച്വലി കുറേ പേര് കാത്തിരിക്കും, അവരൊക്കെ വന്നിട്ട് ചെയ്യാം, അങ്ങനെ ഒരു ഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. അത് ഇപ്പോൾ വേറെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞുവിടാറാ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ചെയ്തോ എന്ന് പറയുമ്പോൾ ഒരു ധൈര്യം കിട്ടും. പക്ഷെ അത് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട, കാരണം ഇതുകൊണ്ട് ചിലപ്പോൾ ബ്ലൈൻഡ് ആവുന്ന ആൾക്കാരുണ്ട്. തിമിരം മൂത്ത് മൂത്തോസനം പൊട്ടി അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
1: കാഴ്ച.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു.
5: അടുത്ത ചോദ്യം അതായിരുന്നു, തിമിരം ഇപ്പോൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഈ പറഞ്ഞ പോലെ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തുവരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് തിമിരം കട്ടികൂടി അത് അന്ധതയിലേക്ക് നയിക്കാൻ കാരണമാകാറുണ്ടല്ലേ.
0: അത് വളരെ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ ആണ്. അതും ചിലർക്ക് ഈ തെറ്റായ ധാരണ വരെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നിട്ടും കാഴ്ച കിട്ടില്ല. ചിലപ്പോൾ മിക്കതും ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനിൽ എത്തി നിൽക്കണ സർജറി ആയാലും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈവൻ എത്ര ബെസ്റ്റ് ഓഫ് സർജറിന് പോലും അത് വീണ്ടെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അത്രയും കട്ടി തിമിരായ നമ്മൾ സത്യം പറഞ്ഞ തിമിരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും, ആദ്യത്തെ സ്റ്റേജിൽ ഭയങ്കര ഒരു വളങ്ങ് പോലെയാണ്, നല്ല സുഖമായിട്ട് എടുത്ത് മാറ്റാവുന്ന ഒരു സംഭവമാണ്. അത് ഹാർഡാവും തോറും അത് കരിങ്കൽ പോലെയോ, അപ്പം അത് പൊടിക്കാനുള്ള ഒരു പ്രയാസം നമുക്കറിയാമല്ലോ. ഒരു കല്ല് പൊടിക്കുന്ന പോലെയല്ല മറ്റേ സക്ക് ചെയ്തെടുക്കുന്നത്. പൊടിക്കാൻ നമ്മൾ അത്രയും ഇൻറ്റൻസിറ്റി ഓഫ് എനർജി, ഒരു അൾട്രാസോണിക് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പൊടിച്ചെടുക്കുന്നത്. അത്രയും ഹീറ്റപ്പ് കൊടുക്കേണ്ടി വരും, കുറഞ്ഞ ഹീറ്റപ്പ് ആവും. അപ്പോൾ സത്യം പറയാന്ന് വെച്ചാൽ ഇപ്പം ഏർലിയർ ദ ബെറ്റർ ആണ് തിമിരം സർജറി.
5: അപ്പോൾ തീർച്ചയായിട്ടും ഈ തിമിര ബോധവൽക്കരണ മാസത്തിൽ ആളുകൾ അവനവനെ അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷനിലേക്ക് പോകാതിരിക്കാൻ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ കൂടുതലൊരു എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്നില്ല, ബൈസ്റ്റാൻഡർ പോലും ആവശ്യമില്ല.
0: ശരിക്കും
5: ഇനിയിപ്പോൾ അടുത്ത രോഗത്തിലേക്ക്. ഇപ്പോൾ നേരത്തെ മാം പറഞ്ഞല്ലോ പ്രമേഹം വഴി വരുന്ന ഒരുപാട് രോഗികൾ വർദ്ധിച്ചു വരികയാണ്. അതും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ തിരിച്ചറിയാതെ കാഴ്ചശക്തി മങ്ങലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ
0: ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കാരണം അത് ഞാൻ പറഞ്ഞു, ഈ തിമിരം എന്ന് പറയുമ്പോൾ ഒറ്റമുക്കാലും ഇപ്പൊ ഞാൻ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് അല്ലാത്തത് വരെ നമുക്ക് തിരിച്ചു കിട്ടാവുന്ന കാഴ്ച കുറവാണ്. അതായത് നമ്മൾ തിമിരം ചെയ്തു ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ കാഴ്ച പഴയ പടി അല്ലെങ്കിൽ അതിനേക്കാളും നന്നായി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇത് നേരെ തിരിച്ചാണ്. പ്രമേഹം മൂലം നമുക്ക് ഈ ഞരമ്പുകളെ ബാധിച്ച് അതിൽ ഹെമറേജസും ബ്ലീഡിങ്ങും നീർക്കെട്ടൊക്കെ വന്നതിന് ശേഷം നമുക്ക് തിരിച്ചു വരവ് ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. കാരണം അതിന് കുറേ ട്രീറ്റ്മെൻ്റ് ഇല്ലാന്നില്ല, ലേസേഴ്സ് ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതൊരു തുടർ ചികിത്സയാണ്, ഒരൊറ്റ ചികിത്സ കൊണ്ട് മാറുന്ന ഒരു അവസ്ഥയല്ല. പിന്നെ കാരണം നമ്മുടെ കണ്ണിൽ ഞരമ്പിൻ്റെ രക്തക്കോലുകളൊക്കെ ഒരുവിധം ഡാമേജായി. ഡാമേജായ രക്തക്കോലുകൾ സാൽവേജ് ചെയ്യാൻ, ഒന്ന് കൊണ്ട് നടക്കാൻ മെയിൻ്റനൻസാണ് പിന്നെ പറ്റുള്ളൂ. തിരിച്ചു പോക്ക് ഉണ്ടാവില്ല. അത് എല്ലാവരും ശ്രദ്ധയിൽ പെടേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഈ ഒരു പ്രമേഹം റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ല. പ്രോഗ്രസീവ് നേച്ചർ വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം, അറസ്റ്റ് ചെയ്യാം എന്നല്ലാതെ ഇതെപ്പോഴും എടുത്തെടുത്ത് ഊന്നി പറയുന്ന കാര്യമാണ്. പ്രമേഹം ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കണ്ടാൽ അത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു, ക്യാൻസറിനേക്കാളും കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു രോഗമാണ് പ്രമേഹം. കാരണം ഇത് കണ്ണിൻ്റെ മാത്രമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഊന്നി ഊന്നി പറയുന്നതാണ്. കണ്ണ് മാത്രമല്ല, ഹോൾ ബോഡിയിലെ രക്തക്കോലുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇത് കണ്ട ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം.
5: ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ച രോഗികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
0: റെറ്റിനോപ്പതി വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളാണ്. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ മിക്കവരും

0: ഇപ്പോഴും അത്. ഇപ്പം എന്തെന്നറിയോ, എല്ലാവരും ഒരു ബ്ലഡ് ഷുഗർ നോക്കും, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കും. അതിന് തലോസിന് നമുക്ക് അറിയാം നമ്മളിന്ന് നോക്കാൻ പോകുന്നുണ്ടെന്ന്. രണ്ടു ദിവസം മുമ്പ് കഴിക്കാതൊക്കെ ഇരുന്ന് ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി നോക്കുമ്പോൾ നോർമലാണ്. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് നോർമലായ ദിവസം വരെ ചിലപ്പോൾ ഭക്ഷണം അതിലൊരു ക്രമീകരണമില്ലാണ്ട് കഴിച്ച് പിന്നെയും കൂടും. അതല്ല ശരിക്കും നോക്കേണ്ടത്. 3 മാസം കൂടുമ്പോൾ നമ്മൾ HbA1c എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്, അതാണ് നോക്കേണ്ടത്. അത് നമ്മളൊരു 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവൽ കാണിച്ചത്. അതായത് യൂഷ്വലി അതൊരു 6-6.5 നിൽക്കണം. 6 താഴെയാണ് ഐഡിയൽ. അതൊരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റ് 6.5 താഴെ നിൽക്കണം. 7, 8, 9, 10, 12 ഉള്ളവരും ഉണ്ട്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ശാരീരികമായി ആ സമയത്ത് പുറമെ. പക്ഷെ ഉള്ളിൽ ഈ ഒരു പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡാമേജുകളും കൊഴക്തക്കൊള്ളും. അത് അവസാനമാണ്, ഇതിനെല്ലാം എൻഡ് സ്റ്റേജിലെത്തി കഴിയുമ്പോഴാണ് നമ്മൾ അത് തിരിച്ച് കിട്ടാത്ത അതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ പ്രമേഹം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ 3 മാസം കൂടുമ്പോൾ HbA1c എടുക്കണം. ഫാസ്റ്റിംഗ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫാസ്റ്റിംഗ് ഇതും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, HbA1c എന്തായാലും എടുക്കണം. അത് പ്രകാരം ഡയറ്റ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്, മസിൽ മാസ് പ്രിസർവ് ചെയ്യണം, പ്രോട്ടീൻ എന്നുള്ളൊരു ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് തീരെ അറിയാത്തൊരു സംഭവമാണ് നമുക്ക്. ആക്ച്വലി നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാത്തിനും പറ്റി എല്ലാം അറിയാം. മനുഷ്യന്മാർ ഇത്രയും പുരോഗമിച്ചൊരു സമയമാണ്. എഞ്ചിനെ പറ്റിയും മൊബൈലിനെ പറ്റിയും എല്ലാം അറിയാം. നമ്മുടെ സ്വന്തം ശരീരത്തിനെ പറ്റിയും അതെങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് പറ്റി അവബോധമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
1: പ്രായമായവരിലെ കാഴ്ച രോഗങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിച്ചതിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ കേൾക്കാം.
2: കാഴ്ച.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ.എൻ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
4: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
6: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനങ്ങൾ കേൾക്കാം. ആ രാത്രി എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. സംഗീതം ഇളയരാജ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം,
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
4: നിറക്കൂട്ട് എന്ന ചിത്രത്തിൽ KG മാർക്കൂസ് പാടിയ ഗാനം ഇണ പകർന്നത് ശ്യാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ യേശുദാസ്, എൻ ലതിക എന്നിവർ പാടിയ ഗാനം. ഇണ പകർന്നത് രവീന്ദ്രൻ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
3: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
2: അത് തന്നെ, നമ്മുടെ 60 രൂപ.
3: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയേ ഉള്ളൂ കയ്യില്.
2: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
3: രണ്ടാമത്തേതോ,
2: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
3: ഇതാ, UPI എന്നെ രക്ഷിച്ചു. ഇഷ്ടാ.
2: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
4: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
5: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
6: കാളവട്ടം എന്ന ചിത്രത്തിൽ എൻ ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈണം പകർന്നത് രഘുകുമാർ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിൻ്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നല്ലോ. ഭാരതത്തിന്റെ പൗരാണിക പാരമ്പര്യം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് യോഗ. കേവലം കുറച്ച് ശാരീരിക വ്യായാമങ്ങൾ മാത്രമല്ല യോഗ, മറിച്ച് അത് നമ്മുടെ ശ്വാസത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനും ആന്തരിക സൗഖ്യം നൽകാനുമുള്ള ഒരു ജീവിതചര്യയാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിൽ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയോട് നമ്മെ ഇണക്കി ചേർക്കുവാൻ തീർച്ചയായും യോഗയിലൂടെ സാധിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ യോഗാദിന പ്രമേയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം വിളപ്പിൽ ശാല ആയുഷ് ആയുർവേദ NHM PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: നമസ്കാരം. ആരോഗ്യകരമായ വാർദ്ധക്യം അഥവാ യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. അതായത്, വരുംകാല ജീവിതത്തിലെ ആരോഗ്യത്തെ മുൻനിർത്തി വേണം നാം ഇന്ന് ജീവിച്ചു തുടങ്ങുവാൻ എന്നുള്ളതിനെയാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ജീവിതശൈലിയോടൊപ്പം ആരോഗ്യരംഗവും ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരുപക്ഷെ സമൂഹത്തിൽ ചികിത്സയേക്കാളേറെ ചർച്ച ചെയ്യപ്പെടുന്നത് രോഗപ്രതിരോധ ഉപായങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുമാണെന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതയാണ്. നമ്മുടെ സമൂഹത്തെ ഭീതിയിലാഴ്ത്തി കോവിഡും ഷിഗല്ലയും നിപ്പയും പോലുള്ള പലവിധ രോഗങ്ങൾ ആരോഗ്യരംഗത്തിന് തന്നെ ഭീഷണിയായി ഉയർന്നു നിൽക്കുന്നു. ഓരോ പകർച്ചവ്യാധിക്കും രോഗത്തിനും പ്രതിരോധ ഔഷധങ്ങളോ വാക്സിനുകളോ വികസിപ്പിക്കുക എന്നതും അത് ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനായി പ്രായോഗികമായും ഫലപ്രദവുമായ മാർഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യപൂർണമായ ജീവിതശൈലി പിന്തുടരുക എന്ന ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇതിനായി അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസര ശുചീകരണം, ആരോഗ്യകരമായ ഭക്ഷണശൈലി, മനസ്സിനും ശരീരത്തിനും ശരിയായ വ്യായാമം എന്നിങ്ങനെ പല വിഷയങ്ങൾ പ്രാധാന്യമർഹിക്കുന്നു. യോഗ പരിശീലനത്തിന്റെ പ്രാധാന്യം ഏറുന്നതും ഇവിടെ തന്നെയാണ്. ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്നതിനുള്ള ഏറ്റവും ലളിതവും പ്രയോജനപ്രദവുമായ അതും ചിലവ് കുറഞ്ഞതുമായ മാർഗവുമാണ് യോഗ പരിശീലനം. യോഗശാസ്ത്ര നിർവചനം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, യോഗ ചിത്തവൃത്തി നിരോധ എന്നതാണ്. അതായത്, മനസ്സിന്റെ അസ്വാഭാവിക സങ്കല്പങ്ങളെയും പ്രവൃത്തിയെയും തടയുക എന്നതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത് ഒരു തത്വദർശനം അഥവാ ഫിലോസഫി, ചിന്താധാരയോ ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ വൃത്തികൾ അഥവാ പ്രവർത്തനങ്ങൾ നേർവഴിയിൽ കൊണ്ടുവരികയും അതുവഴി മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും വ്യക്തിത്വം തന്നെ ഗുണപരമായി മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിന്തകളിൽ നിന്നാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. സംശുദ്ധ വ്യക്തിത്വമുള്ള വ്യക്തിയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഇപ്രകാരമുള്ള വ്യക്തി ചിട്ടയോടെയുള്ളതും ഹിതമായതും അതായത് ശരിയായതും മിതമായതും അതായത് ലളിതമായതും ജീവിതശൈലി പിന്തുടരുകയും ഈ ഒരു വ്യത്യാസം അവരുടെ പ്രവർത്തന മികവിലൂടെ പ്രതിഫലിക്കുകയും അതാണ് യോഗയുടെ ഫലമായി പറയപ്പെടുന്ന കർമ്മകുശലത, അതായത് എഫിഷ്യൻസി അറ്റ് വർക്ക് എന്നൊക്കെ നാം പറയുന്ന ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ നാം കേൾക്കുന്ന യോഗ കർമ്മസു കൗശലം എന്ന ശ്ലോകത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ യോഗയിലൂടെ കർമ്മകുശലത അല്ലെങ്കിൽ എഫിഷ്യൻസി ആർജവമുള്ള ഒരു സമൂഹത്തെ ആരോഗ്യപൂർണമായ അവസ്ഥയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയും. ഇവർ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തനക്ഷമതയോടൊപ്പം ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വിവിധ പ്രവൃത്തി മേഖലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യോഗ പരിശീലനം സാധ്യമാകുന്നത് വഴി ഇതിന്റെ ആത്യന്തിക ഗുണഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇവിടെ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം മതപരമായ വിശ്വാസത്തെക്കുറിച്ചാണ്. ഒരിക്കലും യോഗ പരിശീലനം ഒരു പ്രത്യേക മതവിശ്വാസത്തെ അനുകൂലിക്കുന്നതോ പ്രതികൂലിക്കുന്നതോ അല്ല. ഇത് ഒരു സ്വതന്ത്ര ദർശനവും ജീവിതക്രമവുമാണ്. ഏത് മതവിശ്വാസം പിന്തുടരുന്നവർക്കും ഒരു മതവിശ്വാസവും ഇല്ലാത്തവർക്കും യോഗ പരിശീലനത്തിലൂടെ അതിന്റെ മാനസിക തലത്തിലുള്ള ഗുണഫലങ്ങൾ

അനുഭവിച്ചറിയാൻ കഴിയും. നിർമ്മലമായ മനസ്സും ആരോഗ്യപൂർണമായ ശരീരവും നിലനിർത്തുക എന്നത് ഒരു വിശ്വാസക്രമങ്ങൾക്കും വിരുദ്ധമല്ലല്ലോ. ഇനി രോഗപ്രതിരോധത്തിലേക്ക് വരാം. പ്രധാനമായി രണ്ട് വിഭാഗങ്ങളിലാണല്ലോ രോഗങ്ങൾ നാം സമൂഹത്തിൽ കാണുന്നത്. ഒന്നാമത്തേത് വിവിധതരം പനികൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും രണ്ടാമത്തേത് ജീവിതശൈലീജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചേതര വ്യാധികളും. ഇവ കൂടാതെ ജനിതകമായ വൈകല്യങ്ങൾ കൊണ്ടും രോഗങ്ങളും മാനസിക രോഗങ്ങളും മാലിന്യജന്യ രോഗങ്ങളും പോഷകക്കുറവ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പലവിധ രോഗാണുക്കളുടെയും രോഗകാരണങ്ങളുടെയും നടുവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും രോഗപ്രതിരോധ സജ്ജമാക്കി നിർത്തുക എന്നത് മാത്രമേ രോഗം വരാതിരിക്കുവാൻ മാർഗമുള്ളൂ. ഓരോ വ്യക്തിക്കും ഹിതവും മിതവും ശുദ്ധവുമായ ഭക്ഷണം, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, അതായത് പരിസര ശുചിത്വം, ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ തീർച്ചയായും രോഗങ്ങൾ സ്പർശിക്കുകയില്ല. ഇവയിൽ രണ്ടു പ്രധാന ഘടകങ്ങൾ ഹിതവും യുക്തവുമായ വ്യായാമം, വ്യാകുലതകളില്ലാത്ത മനസ്സ്, ഇവ പ്രദാനം ചെയ്യാൻ യോഗ പരിശീലനം കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്നത്തെ ജീവിതശൈലീജന്യ രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഹിതവും യുക്തവുമായ വ്യായാമത്തിന്റെ അഭാവമാണ്. വ്യായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിശേഷണമായുള്ള ആയാമമാണ്. അതായത് പേശികൾക്ക് ശരിയായ ചലനം വഴി ബലപ്പെടുത്തുകയും ആയാസം അഥവാ സ്ട്രെയിൻ നേരിടാനുള്ള പ്രാപ്തി സ്വാഭാവികമായി ലഭിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതാണ് യോഗ പദ്ധതിയിലെ ആസനങ്ങൾ എന്ന പരിശീലനത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. ഉദാഹരണത്തിന്, ഭാരമെടുത്തപ്പോൾ നടുവിന് വിലക്കമുണ്ടായി എന്ന് വെക്കുക. കൂടുതലും അസ്വാഭാവികമായ പേശീവലിവ് മൂലമാണ് ഈ വേദന ഉണ്ടാകുന്നത്. എന്നാൽ സൂര്യ നമസ്കാരം, ഭുജംഗാസനം, മേരുദണ്ഡാസനം തുടങ്ങിയ ആസനങ്ങൾ ശീലിക്കുക വഴി പേശീബലം നേടിയെടുത്തിട്ടുള്ള വ്യക്തിക്ക് ഇപ്രകാരം വേദന ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്രകാരം ശ്വസനക്രിയകളും യോഗാസനങ്ങളും കൃത്യമായി ശീലിക്കുന്നവർക്ക് ശ്വാസകോശ സംബന്ധവും അലർജി കാരണവും ഒക്കെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയില്ല. ഇത് പല പഠനങ്ങളും വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പ്രമേഹം, സ്ത്രീരോഗങ്ങൾ, സന്ധിഗത രോഗങ്ങൾക്കെല്ലാം ഔഷധങ്ങളോടൊപ്പം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് അല്ലാതെയും ശീലിക്കാവുന്ന യോഗാസനങ്ങൾ ഏറെയാണ്. ഇതുവഴി രോഗസാധ്യത ഉള്ളവർക്ക് അത് വരാതെ തടയുവാനും രോഗമുള്ളവർക്ക് പ്രാഥമിക അവസ്ഥയിലുള്ളവർക്കും അതിന്റെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും. യോഗചര്യയിലൂടെ നാം അറിയാതെ നമ്മളിൽ വന്നു ചേരുന്ന ഒന്നാണ് കർമ്മ സാമർഥ്യം, അതായത് നമ്മുടെ എഫിഷ്യൻസി. ഈ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് സ്കൂളുകളിലും ബഡ് സ്കൂളുകളിലും വിവിധ കർമ്മ മേഖലകളിലും യോഗ പരിശീലനം നടപ്പിലാക്കി വരുന്നത്. ഇതുവഴി കർമ്മശേഷിയും ജീവിത നിലവാരത്തിലും ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. യോഗശാസ്ത്രത്തിൽ 8 വിഭാഗങ്ങളിൽ ആസനങ്ങൾ എന്നത് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരൊറ്റ വിഭാഗത്തിന്റെ ഗുണഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് നാം ഇതുവരെ പറഞ്ഞത്. ആസനങ്ങൾ കൂടാതെ യമനിയമാദികൾ, പ്രാണായാമം എന്നിവ നാം ബാഹ്യമായി അനുഷ്ഠിക്കേണ്ടവയാണ്. ഇതിൽ യമനിയമാദികൾക്ക് പ്രാധാന്യം ഏറെ കൊടുക്കേണ്ടതുമാണ്. അതായത് അഹിംസ, സത്യം, ശുചിത്വം, ഈശ്വര സമർപ്പണം എന്നിവയെല്ലാം പറയുന്നത് യമനിയമാദികളിലാണ്. ഇത്തരം ശീലങ്ങൾ വഴി മനസ്സിനെയും പ്രവൃത്തിയെയും നന്മയിലേക്ക് നയിക്കുക എന്നതാണ് യോഗയുടെ ലക്ഷ്യം. പ്രാണായാമം എന്നത് പലവിധ ശ്വസനക്രിയകൾ വഴി പ്രാണശക്തിയെയും മനസ്സിനെയും ശക്തമാക്കുക എന്നതാണ്. ഇവ നാലും ശീലിച്ചു കഴിഞ്ഞവർക്ക് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നീ ആന്തരിക പരിശീലനങ്ങളും ശീലിക്കാം. ഇവയിൽ നമുക്ക് ഏവർക്കും പരിചിതമായത് ധ്യാനം എന്ന വിഭാഗമാണ്. പ്രത്യാഹാരം, ധാരണം തുടങ്ങിയ പരിശീലനങ്ങൾ വഴി മനസ്സിനെയും ചിന്തകളെയും പൂർണമായി കീഴടക്കിയ ഒരേ ഒരു ബിന്ദുവിൽ ഏകാഗ്രമാക്കി മനസ്സിനെ നിർത്തുകയാണ് ധ്യാനം. അല്ലാതെ വെറുതെ കണ്ണടച്ചിരുന്നാൽ ധ്യാനിക്കാൻ സാധിക്കില്ല എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ ആസനങ്ങളും പ്രാണായാമവും ധ്യാനവും മാത്രം പഠിക്കാനായി വരുന്നവരുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒന്ന്, യമനിയമാദികൾ പഠിക്കാതെ ആസനങ്ങളോ അത് കഴിഞ്ഞാൽ പ്രാണായാമവും പ്രത്യാഹാരവും ധാരണവും പഠിക്കാതെ ധ്യാനമോ നമുക്ക് പഠിച്ചെടുക്കാൻ ഏറെ പ്രയാസമാണ്. ചിന്തകൾ പൂർണമായും ഈ അവസ്ഥയിൽ മാഞ്ഞു പോകുന്നു എന്നതാണ് ധ്യാനത്തിന്റെ സവിശേഷത. ഏറെ അഗാധമായ ധ്യാനാവസ്ഥകൾ തുടരുന്നവരുടെ ബോധം പൂർണമായും പ്രപഞ്ചശക്തിയിൽ ലയിക്കുന്നു. ഇതാണ് സമാധി എന്ന അവസ്ഥയായി നാം പറയുന്നത്. ഇതുതന്നെയാണ് യോഗയുടെ ലക്ഷ്യവും. ഇവയൊക്കെ തന്നെയും മനസ്സിനെയും ഉയർന്ന ബോധതലത്തെയും സംബന്ധിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആധി അഥവാ സ്ട്രെസ് വ്യാധിയായി മാറുന്ന ഈ കാലത്ത്
മനസ്സിന്റെ വ്യാകുല

0: വസ്തുതകളെയും ചിന്തകളെയും കുറേയെങ്കിലും ഇല്ലാതെയാക്കി ഉയർന്ന ബോധതലത്തെ പ്രാപ്തമാക്കാൻ സാധിച്ചാൽ അത് വ്യക്തികൾക്കും സമൂഹത്തിനും നൽകുന്ന ഉണർവും ആർജവും കർമ്മശേഷിയും അത്യന്തം പ്രയോജനപ്രദമായിരിക്കും. ശരിയായ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ യോഗ പരിശീലനം ശീലിക്കാവൂ എന്നതാണ് ഏറെ നിർബന്ധമായിട്ടുള്ള മറ്റൊരു കാര്യം. തെറ്റായ ചെറിയ രീതിയിലുള്ള പരിശീലനം പോലും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ യോഗ ഗുരുമുഖത്തു നിന്ന് തന്നെ പഠിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാട്ടിത്തന്ന ഹിതവും മിതവും ലളിതവുമായ ജീവിതശൈലി ചിട്ടപ്പെടുത്തുന്നതിന് യോഗശാസ്ത്ര മൂല്യങ്ങൾ നമ്മെ സഹായിക്കും. അങ്ങനെ സന്തോഷപൂർണവും സംഘർഷരഹിതവുമായ അന്തരീക്ഷം നമ്മുടെ ഉള്ളിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ യോഗദർശനം വഴി കഴിയും. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൗമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൗമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിൻ്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ. റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ.

0: ഗുണങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. യോഗാസനങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ശരീരത്തിന് വഴക്കം വർദ്ധിക്കും, പേശികൾക്കും സന്ധികൾക്കും കൂടുതൽ ശക്തി ലഭിക്കും, ശരീരത്തിന് ബാലൻസ് മെച്ചപ്പെടും. ഇന്ന് പലർക്കും നടുവേദന, കഴുത്ത് വേദന, തോൾ വേദന തുടങ്ങിയ പല രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ വളരെ സാധാരണമാണ്. യോഗാസനങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സഹായിക്കും. യോഗ ദഹന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും, രക്തചംക്രമണം വർദ്ധിപ്പിക്കും, ശ്വാസകോശത്തിന്റെ പ്രവർത്തന ക്ഷമത കൂട്ടും, ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ അമിതവണ്ണം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും യോഗ സഹായിക്കും. യോഗയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ശരീരത്തോടൊപ്പം മനസ്സിനെയും പരിശീലിപ്പിക്കുന്നു എന്നതാണ്. ഇന്ന് വിദ്യാർത്ഥിയായാലും ജോലിക്കാരായാലും മാനസിക സമ്മർദ്ദം എന്നത് ഒരു സാധാരണ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പലർക്കും ഉറക്കക്കുറവ്, ഉത്കണ്ഠ, വിഷാദം ഇവയെല്ലാം വളരെ സാധാരണമായ ഒരു കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോഗയിലെ പ്രാണായാമം, ധ്യാനം എന്നിവ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കും, ഏകാഗ്രത വർദ്ധിപ്പിക്കും, ഓർമ്മശക്തി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ യോഗ ചെയ്യുന്ന ആളുകൾക്ക് കോപം നിയന്ത്രിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തീരുമാനങ്ങൾ വ്യക്തമായിട്ട് എടുക്കാനും വളരെ പെട്ടെന്ന് സാധിക്കും. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളായാലും മത്സര പരീക്ഷ എഴുതുന്നവരായാലും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളവരായാലും യോഗ വളരെയധികം അവരെ സഹായിക്കുന്നുണ്ട്. നിരവധി ആളുകൾ യോഗ ചെയ്തു തുടങ്ങിയതിനു ശേഷം വർഷങ്ങളായി അവർക്കുണ്ടായിരുന്ന ശരീരവേദനകൾ, പ്രത്യേകിച്ചും നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ വിശദീകരിക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറഞ്ഞതായി പറയാറുണ്ട്. ചിലർ അമിത വണ്ണത്തിന് പല രീതികളും ട്രൈ ചെയ്ത് പല സിസ്റ്റത്തിലേക്കും ഇൻവോൾവഡ് ആയി അതിലെല്ലാം ഫെയിലിയർ ആയി വണ്ണം കുറയ്ക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചതിനു ശേഷം യോഗയിലേക്ക് എത്തിയ ആളുകളെ എനിക്ക് പരിചയമുണ്ട്. പക്ഷേ യോഗ ചെയ്ത് അവര് അതിന് ട്രൈ ചെയ്തതിനു ശേഷം വളരെയധികം മാനസികമായും ശാരീരികമായും അതിലേക്കുള്ള ഓരോ ചുവടുവെപ്പും വളരെ വ്യക്തമായിട്ട് അവർക്ക് ചെയ്യാനും അവര് സാധാരണ ശരീരഭാരത്തിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പത്തിൽ അവർക്ക് എത്താനായിട്ട് പറ്റിയതായിട്ടും അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ ശാന്തവും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങിയതായിട്ട് അവർ പറയുന്നുണ്ട്. പലരും പറയുന്നത് യോഗ ശരീരത്തെ മാത്രമായിട്ട് മാറ്റുന്നില്ല, ജീവിതത്തെ തന്നെ മാറ്റുന്നു എന്നുള്ള രീതിയിലാണ്. അവരുടെ ജീവിത നിലവാരം, ജീവിത ശൈലിയും മൊത്തമായിട്ട് മാറി എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ. യോഗ ചെയ്യുന്ന സമയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാധാരണ രാവിലെയാണ് യോഗ ചെയ്യാൻ അനുയോജ്യമായ ഒരു സമയം. രാവിലെ ശുദ്ധമായും ശാന്തമായ അന്തരീക്ഷവും ലഭിക്കുന്ന കാരണം മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഗുണം ലഭിക്കും. രാവിലെ ചെയ്യാൻ കഴിയാത്തവർക്ക് വൈകുന്നേരമാണെങ്കിലും ചെയ്യാം. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ യോഗ ചെയ്യാൻ പാടില്ല. ഭക്ഷണത്തിന് ശേഷം കുറഞ്ഞതൊരു 3 മണിക്കൂർ ഇടവേളയെങ്കിലും ഉണ്ടായിരിക്കണം. യോഗ ദിവസവും ചെയ്യുന്നതാണ് നല്ലത്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ യോഗ പരിശീലിച്ചാൽ വളരെ നല്ലതാണ്. യോഗ പരിശീലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. യോഗ പരിശീലനം ആരംഭിക്കുമ്പോൾ പരിചയ സമ്പന്നമായ ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുക. ശുചിയായതും വായുസഞ്ചാരമുള്ളതുമായ സ്ഥലത്ത് പരിശീലിക്കുക. സുഖകരമായ വസ്ത്രങ്ങൾ ധരിക്കുക. ആസനങ്ങൾ പതുക്കെ ചെയ്യുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരിശീലനത്തിന് മുമ്പ് ചെറിയ വാമപ്പ് എക്സസൈസുകൾ ചെയ്യുക. ശിഥിലീകരണ വ്യായാമങ്ങളോട് കൂടി തന്നെ പരിശീലനം ആരംഭിക്കുക. പരിശീലനത്തിന് ശേഷം ശവാസനം പോലുള്ള വിശ്രമാസനങ്ങൾ നിർബന്ധമായും ചെയ്യുക. ശരീരത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കി മാത്രം പരിശീലിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ ഒരിക്കലും യോഗ ചെയ്യരുത്. ശരീരത്തെ ബലമായി വളയ്ക്കുകയോ അമിതമായി സമ്മർദ്ദം നൽകുകയോ ചെയ്തുകൊണ്ട് പരിശീലിക്കരുത്. മറ്റുള്ളവരെ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിക്കരുത്. വേദന ഉണ്ടാകുമ്പോൾ പരിശീലനം തുടരാനും പാടില്ല. യൂട്യൂബ് വീഡിയോകളോ മറ്റെന്തെങ്കിലും വീഡിയോകളോ നോക്കി പരിശീലിക്കുന്നത് തെറ്റായ ഒരു പരിശീലന രീതിയാണ്. രോഗാവസ്ഥകളോ പരിക്കുകളോ ഒക്കെ ഉള്ള സാഹചര്യമാണെങ്കിൽ ഡോക്ടറുടെയോ പരിശീലകന്റെയോ നിർദ്ദേശമില്ലാതെ ഒരിക്കലും യോഗ പരിശീലിക്കരുത്. യോഗയുടെ ശരിയായ മാർഗനിർദ്ദേശം വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിയുടെയും പ്രായവും ആരോഗ്യനിലയും ശരീരക്ഷമതയും വ്യത്യസ്തമാണ്. അതിനാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ പരിശീലനം അനുയോജ്യമല്ല. ഒരു നല്ല യോഗ അധ്യാപകർക്ക് മാത്രമേ ഏത് ആസനം ചെയ്യണം, എത്ര സമയം ചെയ്യണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അധ്യാപകന്റെ മേൽനോട്ടത്തിൽ പരിശീലിക്കുമ്പോൾ കൂടുതൽ ഫലപ്രദമാക്കാനും പരിക്കുകൾ ഒഴിവാക്കാനും സാധിക്കും. അവസാനമായി പറയാനുള്ളത്, യോഗ ഒരു വ്യായാമം മാത്രമല്ല, അത് ആരോഗ്യകരവും സന്തോഷകരവുമായ ജീവിതത്തേക്കുള്ള ഒരു മാർഗമാണ്. ദിവസവും കുറച്ച് സമയം യോഗയ്ക്കാക്കി മാറ്റിവെച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും കൂടുതൽ ആരോഗ്യമായും ശക്തമായും നിലനിർത്താനായിട്ട് കഴിയും. യോഗ നമ്മളെ രോഗാവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കാനും മനസ്സിന് സമാധാനം നൽകാനും ജീവിതത്തിനൊരു സന്തുലിതാവസ്ഥ നൽകാനും വളരെയധികം ഫലപ്രദമാണ്. അതുകൊണ്ട് എല്ലാവരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കുക. എല്ലാവർക്കും യോഗ അഭ്യസിക്കാനും അതുപോലെ നല്ല രീതിയിൽ യോഗ പരിശീലിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: യോഗയിൽ തന്നെ പലതരം വകഭേദങ്ങളുണ്ട്. അത് ഹഠയോഗ, വിന്യാസയോഗ എന്നിവ മുതൽ ഏരിയൽ യോഗ വരെ

0: നിൽക്കുന്നു. യോഗാസനങ്ങളും നൃത്തവും വ്യായാമ മുറകളും ചേർന്ന ഒരു അത്യാധുനിക രൂപമാണ് ഏരിയൽ യോഗ എന്നത്. 2007 ക്രിസ്റ്റഫർ ഹാരിസൺ എന്ന അമേരിക്കൻ വ്യക്തിയാണ് ഏരിയൽ യോഗയുടെ ഉപജ്ഞാതാവ്. ഏരിയൽ യോഗയെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു ട്രെയിനറായ സിജിത് ഇ.എസ്.
1: പ്രചാരമായി നിലനിൽക്കുന്ന ഒരുപാട് യോഗ സമ്പ്രദായങ്ങളുണ്ട്. അതിൽ അഷ്ടാംഗ യോഗ, വിന്യാസ യോഗ, പവർ യോഗ, ഇന്റഗ്രൽ യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെ വരുന്ന ഒരു പുതിയൊരു ഫോമാണ്, പുതിയതല്ല, 90s ഉത്ഭവിച്ച ഒരു ഫോമാണ് ഏരിയൽ യോഗ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉപാധിയിലൂടെയാണ് ചെയ്യുന്നത്, ഒരു സപ്പോർട്ടീവ് ആയിട്ട്. അതായത് ഒരു തുണി വെച്ചിട്ട്, സിൽക്ക് പോലെയുള്ള ഒരു തുണി വെച്ചിട്ട് അതിലാണ് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. യോഗയുടെ എല്ലാ പോസ്റ്റുകളും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ തുണിയിൽ നിന്നുകൊണ്ട് പരിമിതമായ രീതിയിൽ നമുക്ക് യോഗ പ്രാക്ടീസ് അതിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ യോഗയിൽ നമുക്ക് കാംനെസ് ആണ് വരുന്നത് അല്ലേ, വലിയ ഫിസിക്കൽ എന്താ പറയാ ഒരു എഫേർട്ട് അതിൽ വേണ്ട. പക്ഷെ ഏരിയയിൽ അങ്ങനെയല്ല, ഏരിയയിൽ ഒരു കുറച്ച് എഫേർട്ട് കൂടുതലാണ്. പക്ഷെ ആ എഫേർട്ട് നമുക്ക് നല്ല മസിൽ സ്ട്രെങ്ത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു മസിൽ പവറിനെയും, കോർ സ്ട്രെങ്ത്, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, റിലാക്സ്, ഡീപ്പ് റിലാക്സേഷൻ, ഡീപ് ടിഷ്യൂയിലേക്ക് വരുന്ന ഒരു മസാജ് വരെ കിട്ടും. ഇതൊക്കെ ഏരിയകളിൽ വരുന്ന ബെനിഫിറ്റുകളാണ്. പൊതുവെ എല്ലാവരും ഏരിയകളെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അഡ്വഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ഏരിയൽ യോഗ എന്നുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് റീൽസിലൂടെ. അങ്ങനെ നമ്മുടെ ചോദിക്കാറുണ്ട്, ആണ് വരാറുണ്ട്. ചില ആളുകൾ സ്റ്റക്കഡ് ആയിരിക്കും, ആൻസൈറ്റി, ഡിപ്രഷൻ, എല്ലാവരും ഫ്രീസ് ആയിട്ടുള്ള ആളുകളായി. ചില ആളുകൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീ സെഷൻ വരുമ്പോൾ അവരൊന്ന് ഇൻവെർട്ടഡായി കിടന്നു, എന്നിട്ട് അവിടെ എഴുന്നേൽക്ക് വരും. എന്ന് വെച്ചാൽ എന്നിട്ട് അവർ ടി ടീസ് എടുത്തിട്ടുണ്ട്. മനസ്സ് സ്റ്റക്കഡ് ആകുന്നതിന്റെ പിന്നില് എനർജിയാണ്. എനർജി എന്നിട്ടാണെങ്കിലും നമ്മൾ സ്റ്റക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, എനർജി എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് ചക്രയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് എവിടെയെങ്കിലും പാരലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഗുണമാണ് നമ്മൾ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കാണിക്കും. മനസ്സവിടെ നിർത്തും. നമ്മൾ ഇത് വെച്ചാൽ ഫ്ലോ ആക്കാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ച് ഫ്ലോ ചെയ്യുന്നു. ഒരു കുപ്പിയിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കുക, കുറച്ച് കല്ലിടുക, ഒഴുക്കി കഴിഞ്ഞ് എങ്ങനെയാണ് ആ കല്ലുകൾ മൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫ്ലോ ചെയ്യും. ഈ ഫ്ലോ കൂട്ടാനുള്ള ഇൻവെർട്ടഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ഏരിയയിലുണ്ട്. അത് യോഗയിലുണ്ട്, പക്ഷെ എഫക്റ്റീവ് ആവുന്നതിലാണ്. കാരണം നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് അല്ല. ഞാൻ കിടക്കുകയാണ് ഒരു ഗ്രാവിറ്റിയിൽ. ഫസ്റ്റ് പറയാനുള്ളത് നമുക്ക് സ്ട്രെങ്ത്തിനെ കാണാം. നല്ല സ്ട്രെങ്ത് കിട്ടും, നമുക്ക് സ്ട്രെങ്ത് ഗെയിൻ കൊണ്ടുവരും, വെയിറ്റ് ലോസ്, ഫ്ലെക്സിബിലിറ്റി. പിന്നെ നട്ടലിന് നല്ലതാണ്. നട്ടലിന് വെച്ചാല് ഇപ്പൊ ചില ആളുകൾക്ക് എന്താ പറയാ, നമുക്ക് ഉച്ചിനൊക്കെ പോയിക്കഴിഞ്ഞാൽ നട്ടലൊക്കെ വെച്ച് വലിക്കും, ട്രാക്ഷൻ ചെയ്യും. അപ്പൊ നട്ടലിലേക്ക് എന്ത് കിട്ടുന്നു, ആ മസിലുകൾക്ക് നല്ല വലിവും അതുപോലെ തന്നെ സ്ട്രെങ്ത് ചെയ്യുന്ന മൂവ്മെന്റുകളും നട്ടലിന്റെ പേശികളെ സ്ട്രെങ്ത് ചെയ്യും. അത് ചെയ്യുന്നത് മൂലം നമുക്ക് നട്ടലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതുപോലെ പ്രൊലാപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒരുപാട് കുറയാൻ സഹായിക്കും. അതാണ് ഫിസിക്കലി കിട്ടുന്നത്. മെന്റലി നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, നമ്മൾ മാറും, നന്നായിരുന്നു മാറും. നമ്മൾ പെട്ടെന്ന് നമ്മളൊരു കുട്ടികളെ പോലെയാവും. നമ്മളൊരു പ്രത്യേക ഒരു മനുഷ്യൻ, പുതിയൊരു ജന്മമായിട്ട് പുറത്തേക്ക് വരും. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിലാക്സേഷൻ ആയിരിക്കും. അതായത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും തന്നെയാകും, ഓരോ കോശങ്ങളിലേക്കും എന്താ പറയുക, നല്ല വൈബ്രേഷനും പ്രാണവായും ഇത് കഴിഞ്ഞ് നമ്മൾ പ്രാണായം കൂടി കൊടുക്കും. ഇത്

0: യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. ഒരു ദിവസം കുറച്ചു നേരം യോഗാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ആരോഗ്യകരവും സന്തുഷ്ടവുമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ പെരുകുന്ന ഈ കാലയളവിൽ യോഗ എന്ന വ്യായാമം ജീവിതത്തെ തന്നെ മാറ്റാൻ സഹായിക്കുന്നു. യോഗയിലൂടെ തന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു വല്ലച്ചിറയിൽ നിന്നും രാകേഷ് സി എം.
1: യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു 3 കൊല്ലമായി. ഞാൻ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ണിക്കുട്ടൻ മാഷിന്റെ കീഴിലാണ് യോഗയിൽ പോകുന്നത്. സ്ഥിരമായിട്ട് യോഗയ്ക്ക് പോകാൻ തുടങ്ങിയവറ്റ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകാലം മുമ്പ് വരെ എനിക്ക് ഈ നടുവേദന ഉണ്ടായിരുന്നു, പിന്നെ നല്ല ശ്വാസം മുട്ടുണ്ടായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നത് ഇതൊന്ന് യോഗയ്ക്ക് പോയി നോക്കാൻ. അങ്ങനെ ഞാനും എന്റെ അനിയനും കൂടിയിട്ടാണ് യോഗയ്ക്ക് പോയത്. ആദ്യത്തെ ഒരാഴ്ച നിന്നപ്പോഴും ബേസിക് എക്സസൈസ് ആയിരുന്നു, എക്സസൈസ് സ്ട്രെച്ചിങ് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. പിന്നീട് അതിനുശേഷമാണ് മാഷ് പതുക്കെ മെഡിറ്റേഷനിലേക്ക് കടന്നത്. പിന്നീട് പ്രാണായാമങ്ങളിലേക്കും പിന്നീട് യോഗാസനങ്ങളിലേക്കും ആള് കടന്നു. ആളുടെ രീതി എന്ന് പറഞ്ഞാൽ ഇത് കൊച്ചു കുട്ടിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയാണ്. അത് വളരെ രസകരമായിരുന്നു. ആള് പതഞ്ജലി യോഗ എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. പിന്നീട് പിന്നെ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ എന്റെ നടുവേദനയ്ക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ ശ്വാസം മുട്ടൊക്കെ കുറഞ്ഞു. അങ്ങനെ പിന്നീട് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടൊക്കെ തീരെ മാറി. പിന്നീട് ഞാൻ പഠനത്തിലൊക്കെ ഒന്ന് എനിക്ക് കോൺസെൻട്രേഷൻ ഒന്ന് കൂടുതൽ കിട്ടി തുടങ്ങി. ഞാൻ PSC കോച്ചിങ്ങിനൊക്കെ പോകണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം എക്സാമുകളൊക്കെ ഒന്ന് കൂടി ക്ലിയർ ചെയ്ത് തുടങ്ങി, ഒന്ന് ഏകാഗ്രത ഒക്കെ കിട്ടി തുടങ്ങി. മുമ്പൊക്കെ പിന്നെ ഭയങ്കര എനിക്ക് ദുർദ്ധി കൂടുതലായിരുന്നു. പെട്ടെന്ന് ആലോചിക്കാണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. യോഗയ്ക്ക് പോയ ശേഷം പിന്നെ അത്യാവശ്യം ഒന്ന് ആലോചിച്ചിട്ടും കണ്ടറിഞ്ഞ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതൊക്കെ ഈ യോഗയുടെ ഒരു ഗുണമാണ്. അത് തന്നെ

മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് ഉള്ളെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് അത്. എനിക്ക് എല്ലാരോടും യോഗ ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഇപ്പൊ 5 വയസ്സ് 6 വയസ്സ് തൊട്ട് കുട്ടികളൊക്കെ യോഗ പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ പഠനത്തിലും അതിനൊക്കെ എന്റെ മികവ് കാണാൻ പറ്റും. ഈ യോഗയ്ക്ക് പോയ ശേഷം വല്ലാണ്ടുള്ള വീഴ്ചകള്, തിന്നി വീഴല് അങ്ങനെയുള്ള വീഴ്ചകളൊന്നും ഇല്ല. പിന്നീട് അങ്ങനെ പനി, അങ്ങനെ ചുമ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. അതൊരു പ്രതിരോധ ശേഷി കൂടുന്ന തോന്നണ യോഗയ്ക്ക് പോയ ശേഷം. എല്ലാരോടും എനിക്ക് പറയാനുള്ളത് യോഗ

0: 2014 ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആദ്യമായി യോഗദിനം എന്ന ആശയം മുൻപോട്ട് വെച്ചത്. തുടർന്ന് 2015 ജൂൺ മാസം 21 തീയതി യു എൻ ജനറൽ അസംബ്ലിയുടെ അംഗീകാരത്തോടെ ആദ്യമായി അന്താരാഷ്ട്ര യോഗദിനം ആഘോഷിക്കപ്പെട്ടു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗദിനത്തിന്റെ വേദി കൊൽക്കത്തയാണ്. വിപുലമായ ആഘോഷങ്ങളിലൂടെ യോഗയുടെ പ്രാധാന്യവും അതിന്റെ പാരമ്പര്യവും ആഘോഷിക്കപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ഈ യോഗദിനത്തിൽ യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പ്രതിജ്ഞയെടുത്ത് മാനസികവും ശാരീരികവുമായ ആരോഗ്യമുള്ള പൗരന്മാരാകാം.
1: യോഗ ആയുരാരോഗ്യത്തിന് അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിച്ചു. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, ഗായത്രി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496595321. ഡോക്ടർ ടി ആർ സത്യകീർത്തിയോടൊപ്പം സ്റ്റുഡിയോയിൽ സെവിൽ ജിഹാൻ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിത വിജയത്തിനും തൊഴിൽ സാധ്യതകൾക്കും പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ശക്തമായ ഉപാധിയാണ്. വിവിധ സാഹചര്യങ്ങളാൽ പതിവ് വിദ്യാഭ്യാസ രീതികളിലൂടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് അവസരമൊരുക്കിക്കൊടുക്കുന്ന ഒരിടമാണ് ഇഗ്നോ അഥവാ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തിയാണ്. നമസ്കാരം സാർ.
3: നമസ്കാരം
2: സാർ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഇഗ്നോയുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ, അഡ്മിഷൻ നേടാനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്.
3: നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം

0: പഠിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഈ പഠന രീതി എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റമാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസും കൂടി, ഓൺലൈനും രണ്ട് രീതിയിലും, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങും ഓൺലൈൻ ലേണിങ്ങും, ഈ രണ്ടിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന പഠനം എന്നത് നടക്കുന്നത്. അപ്പം അതിനകത്ത് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ 18 വയസ്സ് എന്ന് എടുക്കുമ്പോഴത്തേക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമ്മൾക്ക് ഇതുള്ളൂ. പിന്നെ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റീസ് ഓരോ പ്രോഗ്രാമിനും ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ സോ കോൾഡ് കോഴ്സസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മളുടെ, അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് MSc പ്രോഗ്രാം അല്ലെങ്കിൽ MA പ്രോഗ്രാം അല്ലെങ്കിൽ BA പ്രോഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പഠിതാക്കളെ നമ്മൾ ലേണേഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയത്തില്ല, മറിച്ച് ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസും, പിന്നെ അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള ഒത്തിരി ഫ്ലെക്സിബിലിറ്റീസ് നമ്മൾ നൽകുന്നത് കൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പഠന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസിലൂടെയാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നത് പോലെയുള്ള പഠനം അതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മളത് ഡിസ്റ്റൻസിലൂടെയാണ്. അപ്പം ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം എന്ന് നമ്മൾ
1: പറയുന്നു. സർ, ഇപ്പോൾ പറഞ്ഞു ഒരു 18 വയസ്സ് തികയുന്ന പ്രായം മുതലാണ് ഇതിൽ കോഴ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത്. അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലല്ലോ?
0: അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, അല്ല, ഇല്ല. നമ്മളുടെ ആ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഓപ്പൺ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഏത് എത്ര ഏജ് ഉള്ളവർക്കും വേണമെങ്കിലും അതിനകത്ത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് 80 വയസ്സുള്ള പഠിതാക്കൾ വരെ നമ്മളുടെ കൂടെ പഠിക്കുന്നുണ്ട്,
1: ഇപ്പോഴും
0: പഠിക്കുന്നുണ്ട്. അതെ. അപ്പം നമുക്ക് ഇപ്പം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം മുതൽ നമ്മൾക്ക് PhD പ്രോഗ്രാം വരെ ഉള്ള കോഴ്സുകൾ നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം അതിൽ തന്നെ ഈ പറയുന്ന പോലെ ഈ ഇത്രയും ഏജുള്ള ആൾക്കാർ ഈ പറയുന്ന PG പ്രോഗ്രാംസിനും PhD വരെയൊക്കെ എൻറോൾ ചെയ്ത് പഠിക്കുന്നവർ നിലവിലുണ്ട്. അതാണ്
1: പിന്നെ ഇപ്പം പറഞ്ഞു ഇത്രയും ഏജ് പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് പഠന ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അഥവാ അങ്ങനെയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പഠന സാമഗ്രികളെല്ലാം എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിൽ അല്ലെങ്കിൽ ലേണേഴ്സിലെത്തി എത്തിക്കുന്നത്?
0: നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക്, കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് അഡ്മിഷൻ കൺഫേം ആകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആദ്യം അവർ ഓൺലൈനിലായിരിക്കും ഈ അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാം ഓൺലൈനാണ്. അവർക്ക് ഒരു അപ്പാർ ID റെഡി ആയിട്ട് വേണം. അവരുടെ അപ്പാർ ID എന്ന് പറഞ്ഞാൽ അവരുടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിന് വേണ്ടിയുള്ള, എന്നുവെച്ചാൽ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് ഈ അപ്പാർ ID എന്ന് പറഞ്ഞാൽ. അപ്പാർ ID വേണ്ടി അവർ അവരുടെ ഈ പറയുന്ന ആധാർ കാർഡും ഒക്കെ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അവരൊരു അപ്പാർ ID ജനറേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പറയുന്ന അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക്, അഡ്മിഷൻ കൺഫേം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന പോലെ അവരുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ, നമ്മളതിനെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെൽഫ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എന്ന് പറയും. ഈ മെറ്റീരിയൽസ് നമ്മൾ അവർക്ക് ഡയറക്റ്റായിട്ട് അവരുടെ അഡ്രസ്സ്, കുട്ടികളുടെ പഠിതാക്കളുടെ അഡ്രസ്സിലേക്ക്, അവർ കൊടുക്കുന്ന അഡ്മിഷൻ സമയത്ത് കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കൃത്യമായിട്ടത് അവരിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ ഈ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ്, അതായത് നമ്മളുടെ ഈ പഠന ഇത് മെറ്റീരിയൽ മൊത്തം ഈ ഗ്യാൻഗോഷ് എന്ന് പറഞ്ഞൊരു ലിങ്കിൽ ഓൺലൈനായിട്ടും എല്ലാ കോഴ്സുകളുടെയും പഠന മെറ്റീരിയൽ അവിടെ അവൈലബിൾ ആണ്.
1: സർ, ഇപ്പം തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ ഉള്ള ഒരു സംശയമാണ്. അതായത് ഇപ്പം നമ്മൾക്ക് ആദ്യം രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഐ മീൻ അഡ്മിഷൻ എടുക്കാൻ?
0: ഈ പറയുന്ന പോലെ ഫസ്റ്റ് നമുക്ക് അവരുടെ ഈ അപ്പാർ ID എന്ന് പറയുന്നത് വേണം. അതേപോലെ തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി വേണം. ഇപ്പം ഡിഗ്രിക്കാണെങ്കിൽ അവരുടെ 10th സ്റ്റാൻഡേർഡിന്റെ, പിന്നെ അവരുടെ ആധാർ കാർഡ്, പിന്നെ അതുപോലെ അവരുടെ ഈ +2 മാർക്ക്ഷീറ്റ്, ഇതെല്ലാം ആണ് അവർക്ക് നിർബന്ധമായിട്ട്. ഇപ്പം ഡിഗ്രി PG പ്രോഗ്രാമിനാണെങ്കിൽ ഡിഗ്രിയും കൂടി ഉള്ളത് അഡീഷണൽ ആയിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ അഡീഷണൽ ആയിട്ട് വേണം.
1: ഫോട്ടോയും
0: വേണം. ഫോട്ടോയും സിഗ്നേച്ചേഴ്സും എല്ലാം ഓൺലൈനായിട്ടാണ് അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അവർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ത്രൂ എന്താ പറയുന്നത് അവരുടെ ഐദർ ത്രൂ അവരുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ്, അവരുടെ തന്നെ കാർഡ്സ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പം ചിലർ ഈ പറയുന്ന പോലെ കഫേയിലൊക്കെ പോയിട്ട് അവർ ഇത് ചെയ്യാറുണ്ട്. അക്ഷയ സെൻറ്ററിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവരുടെ കാർഡിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷനുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വേണമെങ്കിൽ അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരുന്നത് പിന്നെ ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ ചിലപ്പം ഇവർ പറഞ്ഞില്ലെങ്കിൽ നമ്മളത് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടിയുണ്ട്. അപ്പോൾ അവരവർ

0: കാർഡ്സ് വെച്ചിട്ട് വേണം ഇത് അഡ്മിഷൻ എടുക്കാൻ.
1: ഇപ്പോൾ ലേണിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ ലേണേഴ്സിലെത്തുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ മെറ്റീരിയൽ കിട്ടിയാൽ നമുക്കൊരു ഗൈഡൻസ് മീൻസ് ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എം എ കോഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു, അപ്പോൾ അതിന് നമുക്ക് ആ ഇനിഷ്യൽ സ്റ്റേജിൽ
0: നമുക്ക് അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഇറ്റ്സ് നത്തിങ് ബട്ട് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സാണ്. നമ്മൾ ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ റെഗുലറായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നില്ല, മറിച്ച് നമുക്ക് സ്പെസിഫിക് ഡേയ്സ് അതായത് സെക്കൻഡ് സാറ്റർഡേസ് സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ക്ലാസ്സുകളുണ്ട്. അപ്പം അതിനെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് ടീച്ചേഴ്സുണ്ട്. ആ ടീച്ചേഴ്സിനെ നമ്മൾ പറയുന്നതാണ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ പറയും അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് പറയും. അപ്പം ഈ പ്രോസസ്സിലൂടെയാണ് അപ്പം അത് അക്കാഡമിക് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്യൂട്ടറിംഗ് ഉണ്ട്, അതായത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പഠിതാക്കൾ എന്ന് പറയുന്നത് പല ഏജ് ഗ്രൂപ്പിലും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പഠന വൈകല്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ ഒന്ന് കൗൺസിൽ ചെയ്തായിരിക്കും ഈ പറയുന്ന പഠനം തുടർന്നു കൊണ്ടുപോകുന്നത്.
1: സർ, ഇപ്പോൾ ഒരു കോൾ ഉണ്ട്.
2: ഹലോ ഹലോ, നമസ്കാരം. ഞാൻ ഉദയകുമാർ, ആലപ്പുഴ കൃഷ്ണകുമാർ. എന്റെ മോളുടെ ഒരു കാര്യത്തിനാ വിളിക്കാന്ന്.
0: പറഞ്ഞോളൂ
2: സാർ. നമസ്കാരം. ഈ പരിപാടി പങ്കെടുക്കാൻ ഞാൻ ആദ്യം ഒത്തിരി നന്ദിയുണ്ട്,
0: ആശംസയുണ്ട്.
2: ഒരു കിട്ടുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേക വിജയാശംസകളുണ്ട്.
0: ആയിക്കോട്ടെ.
2: പിന്നെ എന്റെ മകളെ LLB ഇപ്പം ഹൈക്കോടതി പഠിച്ച് പിന്നെ ഇത് ചെയ്തോണ്ടിരിക്കുകയാണ്. 6 മാസത്തെ
0: അതെ പ്രാക്ടീസ്.
2: ഇന്റേൺഷിപ്പ് കഴിയും. 2 മാസം കൂടെ കഴിയുമ്പോ ഇന്റേൺഷിപ്പ് കഴിയും ഹൈക്കോടതിയില്.
0: അതെ.
2: അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു.
0: നമുക്ക് ഈ ലോ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് എന്ന് വെച്ചാൽ ഈ LLB LLM എന്ന് പറഞ്ഞുള്ള കോഴ്സുകൾ നമ്മൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഇല്ല, മറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കൗൺസിലിൻ്റെ റെഗുലേഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോഴ്സസ് ഇല്ല. പക്ഷേ മറിച്ച് നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അത് നമുക്ക് പറഞ്ഞോളൂ. ലോ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഉണ്ട്. അതിപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്പെസിഫിക് ആയിട്ട് ചില ഇതിൽ ഏരിയയിൽ ഇപ്പം മകൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർക്കത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അവർക്ക് ഡെഫിനറ്റ്ലി അവരുടെ പ്രാക്ടീസിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ് അത് ചെറിയ കോഴ്സുകളാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ്. ഇപ്പം നമ്മൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ July 15 വരെ ഇതിൻ്റെ അഡ്മിഷൻസ് ഉണ്ട്. അപ്പം ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ പോകണം. ഇഗ്നോ IGNOU.AC.IN www.IGNOU.AC.IN എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ്റെ ഒരു ഇത് സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാം നമുക്ക് അവിടെ. അപ്പം ആ അഡ്മിഷൻ്റെ ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആധാർ കാർഡ് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മളൊരു APAR ID ക്രിയേറ്റ് ചെയ്യണം. അത് മോൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ ഉണ്ടാവുമായിരിക്കും ചിലപ്പം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇവർക്ക് അഡ്മിഷൻ്റെ ഇതിൽ ഓൺലൈനിൽ തന്നെ കയറിയിട്ട് ഏത് കോഴ്സ് വേണമെന്ന് വെച്ചാൽ നോക്കി അവർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ പ്രോസ്പെക്റ്റസ്, അതായത് ഈ പ്രോസ്പെക്റ്റസ് എല്ലാ കോഴ്സുകളുടെയും ഒരു ഈ പ്രോസ്പെക്റ്റസ് നമ്മുടെ ഈ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന്, മോൾക്ക് ഇപ്പം ലോ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സ്കൂൾ ഓഫ് ലോ ഉണ്ട്. അപ്പം ആ സ്കൂളിലെ ലോയുടെ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ആ ലോയിൽ ഏതാണ് മോൾക്ക് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ട് അത് അതിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ലോ എന്ന് വെച്ചാൽ ഇപ്പം LLB കഴിഞ്ഞാൽ ഇനി LLMലേക്ക് പോകാനുള്ള ഒരു കോഴ്സ് നമുക്കില്ല, മറിച്ച് അതുമായിട്ട് ആഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. ഇപ്പം വെച്ചാൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ അറിവ് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ നമുക്ക്, അതായത് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
1: ഇപ്പോൾ നമ്മുടെ ലിസണർ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർഷം ഇഗ്നോയിൽ ഏതൊക്കെ ടൈമിലാണ് സർ അഡ്മിഷൻ?
0: നമുക്ക് അഡ്മിഷൻസ് ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ആണെന്ന് പറയുന്നതിന് വേറൊരു അഡീഷനാണ്. അതായത് നമുക്ക് അഡ്മിഷൻസ് 2 പ്രാവശ്യമുണ്ട്. ജനുവരി അഡ്മിഷൻസും ജൂലൈ അഡ്മിഷൻസ്. ഇപ്പോൾ ജൂലൈ അഡ്മിഷൻസ് ഓപ്പൺ ആണ്.
1: അതെന്താണ് അതിൻ്റെ ലാസ്റ്റ്?

0: അതിപ്പം ജൂലൈ 15 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം നമുക്ക് അഡ്മിഷൻസ് 2 പ്രാവശ്യമുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻസും 2 പ്രാവശ്യമുണ്ട്.
1: അഡ്മിഷൻസ് വരുന്നത്
0: ജനുവരി ജൂലൈ, എക്സാമിനേഷൻസ് വരുന്നത് ജൂണും ഡിസംബർ. ഇപ്പം നമ്മുടെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുക, ജൂൺ എക്സാമിനേഷൻ, ഇപ്പം ജൂൺ ആണല്ലോ. അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ ആയിരിക്കും, അതിലെ ഒരു മാറ്റങ്ങളും ഈ എക്സാമിനേഷനിൽ വരത്തില്ല. പിന്നെ എക്സാമിനേഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, കുട്ടികൾക്കുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അതാണ്. എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാം. ഇപ്പം ഇന്നൊരു എക്സാം ഇവിടെ എഴുതുകയാണെങ്കിൽ അടുത്ത ദിവസം വേണമെങ്കിൽ വേറൊരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാമെന്നുള്ള ഇതും കൂടി, ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കൂടി നമുക്ക് ഉണ്ട്.
1: അടുത്ത ഒരു കോൾ. ഹലോ
0: ഹലോ ഹലോ
2: ഹലോ നമസ്കാരം സാറേ.
0: ആ നമസ്കാരം
2: സാറേ. എന്റെ മകള് പിന്നെ ഈ ഡയറ്റ് പിന്നെ ഡയറ്റീഷ്യൻ കോഴ്സൊക്കെ പാസ്സായതാണ്. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവള് ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് പാസ്സായി.
0: ആയിക്കോട്ടെ.
2: പിന്നെ അതിന് ശേഷം പിന്നെ നമുക്കൊരു ഒരു ജോലി കിട്ടാൻ ഇപ്പം വേടി കിട്ടുന്നില്ല.
0: സർട്ടിഫിക്കറ്റ് ആണോ ഡിപ്ലോമ ഡിഗ്രി ആണോ?
2: ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റീഷ്യൻ പാസ്സായിട്ട്.
0: ഓ
2: രണ്ടാമത് ഇത് തന്നെ അതിന്റെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട്
0: പാസ്സായി.
2: അപ്പം അത് ബാംഗ്ലൂർ പത്മശ്രീ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിന്ന് അത് പാസ്സായത്.
0: ഓക്കെ.
2: പി ജി എടുത്തത്.
0: ഓക്കെ.
2: പിന്നെ പഠിച്ചത് ഫസ്റ്റില് മംഗലാപുരം പി എ കോളേജിലായിരുന്നു. അത് അവിടുന്ന് ഈ ഡയറ്റീഷ്യന്റെ അത് പാസ്സായി.
0: ഓക്കെ ഓക്കെ.
2: അപ്പൊ രണ്ടാമത് നമുക്കൊരു
0: അവിടെ നമുക്ക്
2: ജോലി കിട്ടുന്നില്ല.
0: നമുക്കൊരു ഐ ഡി എ എന്ന് പറഞ്ഞ ഒരു ഡയറ്റീഷ്യൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ അംഗീകാരമുള്ള കോഴ്സാണോ ഇത് എന്നും കൂടെ ഒന്ന് നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. വെച്ചാൽ നല്ല നല്ല ഹോസ്പിറ്റൽസ്, ഇപ്പോൾ എയിംസ് അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിലെല്ലാം ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് അംഗീകാരമുള്ളതാണോ എന്നും കൂടെ നോക്കണം. എന്ന് വെച്ചാൽ ചില ഈ പറയുന്ന കോഴ്സസ് അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസിനോ ചില കോളേജസിനോ ഒന്നും ഇതിൻ്റെ അംഗീകാരം ചിലപ്പോൾ ഉണ്ടാവാൻ വരത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ അവർക്ക് ജോലി കിട്ടാനും ഒക്കെ. പിന്നെ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്ന, എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
2: പ്രൈവറ്റ് ആയിട്ട് ഒരു ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: ഓ ഓ ഓ. ഇപ്പൊ നമുക്ക് ഒത്തിരി ഓപ്പണിങ്സ് വരും. ഇപ്പൊ നമുക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് മോൾക്കറിയാമായിരിക്കും അതിനെ കുറിച്ച്. ഫുഡ്സ് അപ്പൊ അത് നമ്മുടെ എന്താ പറഞ്ഞ ഫുഡിനെ കുറിച്ചുള്ള സേഫ്റ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു, അത് അത് ഏത് കോഴ്സാണ്? HACCP എന്നുള്ള കോഴ്സാണോ? ആ ഹാ ഹാ. അല്ല അപ്പം എന്തായാലും ഈ ഫുഡിന്റെ ഏരിയയിൽ നല്ല ഒത്തിരി വേക്കൻസീസ് ഇനി ഭാവിയിൽ വരും ഉറപ്പായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു റെഗുലേഷൻസിലേക്കാണ് ഇനി സർക്കാരും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അതിൽ ഒരിക്കലും അതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. ഡെഫിനറ്റ് ആയിട്ടും നല്ല ജോലി സാധ്യതയുള്ള ഒരു കോഴ്സുകളാണ്. ഇപ്പം ഞങ്ങൾക്ക് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഏകദേശം 2 PG ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പം പി എച്ച് ഡിക്ക് അത്രയും കോസ്റ്റ് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏകദേശം ഒരു സെമിസ്റ്ററിൽ ചിലപ്പോൾ 24,000 രൂപ അങ്ങനെ അത്രയൊക്കെ വരത്തുള്ളൂ ഒരു സെമിസ്റ്റർ. അതായത് 6 മാസത്തേക്ക് അങ്ങനെയൊക്കെ അങ്ങനെ അത്രയേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇയർലി ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ അത്രയും പോലും വരത്തില്ല. അങ്ങനെയാണ്. അപ്പം പി എച്ച് ഡി ഒക്കെ ചെയ്താൽ നല്ലതാണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, പഠിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്കും ഉണ്ട്. പി എച്ച് ഡി പ്രോഗ്രാം ഉണ്ട് നമ്മളുടെ. ഇപ്പം പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സൈറ്റിലൊന്ന് പോയി നോക്കിയാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് പി എച്ച് ഡി പ്രോഗ്രാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം അതിൽ ഇത്രയേ ഉള്ളൂ, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അത് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം ഒരു കോഴ്സ് വർക്ക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. അതിന് നമ്മൾ ഡൽഹി പോയിട്ട് ഈ പറയുന്ന ഏതാണ് നമ്മുടെ ഗൈഡ് എന്ന് വെച്ചാൽ ആ ഗൈഡിൻ്റെ കീഴിൽ നമ്മൾ ഒരു വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് എൻറോൾ ചെയ്തുകൊണ്ട് നമുക്ക് അത് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതെല്ലായിടത്തും ഉണ്ട് ഈ കോഴ്സ് വർക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം നമ്മൾ കോഴ്സ് വർക്ക് മാൻഡേറ്ററി ആണ്. എല്ലാത്തിനും ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇതുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ക്വാളിഫൈ

0: നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് അങ്ങനെ
1: അപ്പം ഈ നമ്പറിൽ ഇതിന് നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേറെ ഈ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ നമ്പർ കിട്ടോ?
0: ആ ഇതിപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്. അതായത് നമ്മളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. rctrivandrum@igno.ac.in ആ അതിലേക്കൊന്ന് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.
2: സാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്കാദമിക് കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് പ്രായത്തിൽപ്പെട്ടവരാണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒരു കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കും സാറ്റർഡേ സൺഡേസ്.
0: ഈ കോഴ്സ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് കുട്ടിയാണെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഇൻഡക്ഷൻ മീറ്റിംഗ് എന്ന് പറയും, ഇൻഡക്ഷൻ എന്ന് പറയും ഇൻഡ്യൂസ് ചെയ്യുക, നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം ഒരു പുതിയൊരു സിസ്റ്റം ആയതുകൊണ്ട് ഈ പഠിതാക്കളെ എല്ലാവരെയും ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നുവെച്ചാൽ എങ്ങനെയാണ് പഠനം തുടർന്നു കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ പഠന രീതികൾ എങ്ങനെയാണ്, എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകുന്നത്, ക്ലാസ്സിന് വേണ്ടി ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഈ റീജിയണൽ സെൻറ്റർ കൂടാതെ തന്നെ നമ്മുടെ റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിൽ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ ഈ സ്റ്റഡി സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഈ സ്റ്റഡി സെൻറ്ററിലൂടെയാണ് ഈ പഠിതാക്കളുടെ പഠനം എന്ന് പറയുന്നത് മേജറായിട്ട് നടക്കുന്നത്. അപ്പം അവരെപ്പോഴും നിരന്തരം ഈ പറയുന്ന സപ്പോർട്ട് സെൻറ്റേഴ്സുമായിട്ട് എപ്പോഴും കോൺടാക്റ്റിലായിരിക്കും. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവർക്ക് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാറി വേനസ് കോളേജ് നമ്മുടെ ഒരു ലേണർ സപ്പോർട്ട് സെൻറ്ററാണ്. അപ്പം അവിടെ നമുക്ക് എല്ലാ ഈ പറയുന്ന പോലെ സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും എല്ലാം ഈ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓഫ്ലൈനും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. നമുക്ക് 60% ഓഫ്ലൈൻ ക്ലാസ്സസും 40% ഓൺലൈൻ ക്ലാസ്സസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം അതിലൂടെ നമ്മൾ പിള്ളേർക്ക് ഈ പറയുന്ന പഠിതാക്കൾക്ക്
2: പ്രോപ്പറായിട്ട്
0: ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് കിട്ടും.
2: സാർ ഒരു കോൾ ഉണ്ട്. ഹലോ.
3: ഓക്കെ.
2: ഹലോ.
3: ഹലോ.
2: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയാണ്. ഇത് ആരാണ്?
3: ഞാൻ കരുനാഗപ്പള്ളിന്ന്. എന്റെ പേര് സൗമ്യ എന്നാണ്. എന്റെ മോളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇറക്കാൻ വേണ്ടിയാണത്. ഹലോ സാർ, നമസ്കാരം.
0: നമസ്കാരം മാഡം.
3: എന്റെ മോള് ഇപ്പം ബിവോക്ക് ഫുഡ് പ്രോസസിംഗ് മാനേജ്മെന്റില് ഡിഗ്രി കഴിഞ്ഞു.
0: ഓക്കെ.
3: നമ്മുടെ ശാസ്താംകോട്ട ഡിബി കോളേജിൽ നിന്ന്. അപ്പൊ അയാൾക്ക് ഹയർ സ്റ്റഡിക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, പി ജിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് കിട്ടാൻ ഇച്ചിരി മാർക്ക് കുറവുണ്ട്.
0: ആയിക്കോട്ടെ.
3: അപ്പൊ ഇഗ്നോയ്ക്ക് ബന്ധപ്പെട്ട്
0: ഇഗ്നോയ്ക്ക് നമുക്ക് കോഴ്സസ് ഉണ്ട്, നമുക്ക് MSc. അപ്പം നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ മാർക്ക് അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന BSc വോക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനകത്തേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് MSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അത് നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇവിടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിൽ നമ്മൾക്ക് രണ്ട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. ഒന്ന് നമ്മുടെ കാർഷിക കോളേജിൽ ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാറിവാനിയസിലും ഈ പ്രോഗ്രാം നിലവിലുണ്ട്. അപ്പം അതിൻ്റെ അഡ്മിഷൻ്റെ സമയമാണ് ഇപ്പം നമുക്ക് ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ജൂലൈ 15 വരെയാണ് ഇപ്പം. എന്തോ ഇതിനകത്ത് ഓൺലൈൻ അല്ല, ഇത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയും. അപ്പം നമുക്ക് ക്ലാസ്സസ് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും പിന്നെ ഹോളിഡേയ്സിലും മാത്രമേ ഉള്ളൂ ക്ലാസ്സുകൾ ഉണ്ടാവുന്നത്. പിന്നെ അതിനകത്ത് പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കൽസ് നമ്മൾ അത് കമ്പൽസറിയാണ്. ഇപ്പം തിയറി നിങ്ങൾ പഠിച്ച് ഇപ്പം മോള് ഇപ്പം ഡിഗ്രി ഫുഡ് സയൻസ് ആയതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാവത്തില്ല, സ്വയമായിട്ട് പഠിക്കാൻ പറ്റുമായിരിക്കും. മറിച്ച് പ്രാക്ടിക്കൽ ക്ലാസ്സസ് നിർബന്ധമാണ്. അതിന് 80-90% അറ്റൻഡൻസ് ഉണ്ടായിരിക്കാം. അതിന് ക്ലാസ്സസ് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ പഠന രീതി. അതിനകത്ത് നമുക്ക് പഠിക്കുന്നതിൽ നമുക്കൊരു 25% നമ്മൾ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം അങ്ങനെയാണ്. 25% നമ്മൾ അസൈൻമെൻറ്റ്സും 75% നമ്മൾ ഈ പരീക്ഷയാണ്. അങ്ങനെയാണ്. അപ്പോൾ 25% നമ്മൾ അസൈൻമെൻറ്റ്സിൻ്റെ ഇത് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 25% മാർക്കിനുള്ള അത് മാർക്ക് നമുക്ക് അവിടെ കിട്ടും. പിന്നെ 75% നമ്മൾ ഫൈനൽ പരീക്ഷയിലായിരിക്കും നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ഇത് 2 വർഷത്തെ കോഴ്സാണ്. നമുക്ക് 4 വർഷം കൊണ്ട് തീർക്കാവുന്ന അതാണ് നമ്മളുടെ ഇത്. എന്നുവെച്ചാൽ ഇതിനകത്ത് മറ്റുള്ള കോഴ്സുമായിട്ട് ഒരു വ്യത്യാസവും, എല്ലാ റെഗുലേറ്ററി ബോഡീസും ഇതിപ്പോൾ നമ്മുടെ PSC ആണെങ്കിലോ നമ്മുടെ UPSC ആണെങ്കിലോ എല്ലാത്തിനും അംഗീകാരമുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ നമ്മുടെ തന്നെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പം അംഗീകാരമുണ്ട്. അത് അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓൺലൈൻ ആണെങ്കിലും ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണെങ്കിലും നോർമലി എല്ലാ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ സാധാരണ പോയി പഠിക്കുന്നതിലൊന്നും ഇപ്പം റെഗുലേഷൻസിലൊന്നും

0: തോന്നുന്നത് ഒരു വ്യത്യാസമില്ല, എല്ലാം അറ്റ് പാറാണ്, അതായത് ഒരുപോലെ തന്നെയാണ്.
1: മുമ്പേ ഒരു ചേട്ടൻ വിളിച്ചപ്പം ഈ QAQC പഠിച്ച മോള് ജോലി ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക്.
0: അല്ല, ഹയർ സ്റ്റഡീസിന് പോകണം മാഡം, ഹയർ സ്റ്റഡീസിന് പോയാൽ അതിന്റെ കൂടെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്ക് നിങ്ങളേലും കൂടുതൽ, ഇപ്പം ഒരാൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നാച്ചുറലി അവരായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം എപ്പോഴും പഠിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടം ഒരിക്കലും ഉണ്ടാവത്തില്ല, അതുകൊണ്ട് എപ്പോഴും ഗുണമേ ഉണ്ടാവത്തുള്ളൂ.
2: സാർ, ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കും, പിന്നെ ഇൻ ബിറ്റ്വീനിൽ ചില സംശയങ്ങൾ വരാമല്ലോ, അതിനൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഓൺലൈൻ ആണോ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ്ലൈൻ?
0: പറയുന്ന പോലെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. അവരുടെ അവർക്ക് ഈ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ബി എ കോഴ്സ് അല്ലെങ്കിൽ ബി എ സോഷ്യോളജി പഠിക്കുന്ന വെച്ചാൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ അവരുടെ ക്ലാസ്സുകളുടെ ടൈമും ടൈം ടേബിളും എല്ലാം അത് ആ ഗ്രൂപ്പിലുണ്ടാവും, ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, ആ പഠിക്കുന്നവരുടെയൊക്കെ നമ്പർ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ നമ്പർ അതിനകത്തൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് സംസാരിക്കാവുന്നതാണ്.
2: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: നമസ്കാരം സാർ, ഞാൻ ഏപ്രിൽ എന്റെ മോൾക്ക് വേണ്ടിയാണ്.
0: പറഞ്ഞോളൂ മാഡം.
3: എന്റെ മോള് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2023 ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഓ, ആയിക്കോട്ടെ.
3: അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, എക്സാമിൽ ലാഭം കിട്ടിയിട്ടുണ്ട്.
0: എവിടുന്നാ കഴിഞ്ഞത്?
3: എറണാകുളം സെന്ററിൽ നിന്നായിരുന്നു.
0: അവിടെ ഇഗ്നോയിൽ തന്നെയായിരുന്നു അല്ലേ?
3: അതെ അതെ അതെ.
0: ഓ ഓ ഓ.
3: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല.
0: ഇന്റേൺഷിപ്പ് ചെയ്തിട്ടില്ല അല്ലേ? നോർമലി 1 year കോഴ്സ് ആണ്. അപ്പം അതിന് മാക്സിമം കിട്ടുന്നത് 2 year കിട്ടും, ഡബിൾ ആണ് സാധാരണ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ആ ടൈം പീരീഡ് കഴിഞ്ഞു പോയി. ഇപ്പം മാഡത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മോളെടുത്ത് പറയണം, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു പോളി, ഇന്റേൺഷിപ്പ് അവിടെ നിൽക്കട്ടെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ടൈം പീരീഡ് കഴിഞ്ഞു പോയി, മനസ്സിലായോ? 26 ആയില്ലേ? അപ്പം 26 ആയതുകൊണ്ട് ആ പഠനത്തിന്റെ സമയം കഴിഞ്ഞു പോയി. അപ്പം കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊരു പ്രോസസ്സ് ഉണ്ട്, ഇന്റർണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അതായത് ക്രെഡിറ്റ്സ് ഇപ്പം പഠിച്ചതെല്ലാം നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം എന്ന ഒരു പ്രോസസ്സുണ്ട്. അതായത് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കണം, ഈ കോഴ്സിന്റെ ഫീ മൊത്തം അടയ്ക്കണം, അടച്ചിട്ട് നിങ്ങൾ പഠിച്ചത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ടി അതിന് ഓരോ കോഴ്സിനും 500 രൂപ വെച്ചിട്ട് അടച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ആ മാർക്കുകളെല്ലാം ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുന്നതായിരിക്കും. ഈ ആദ്യം അഡ്മിഷൻ എടുക്കണം, പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ്
3: ചെയ്യാം.
0: ചെയ്യണ്ട, എല്ലാം അതൊക്കെ നിങ്ങൾ ചെയ്താണല്ലോ, അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
2: സാർ, ഇപ്പോ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ
0: നമുക്ക് രണ്ടുണ്ട്, ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്.
2: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം.
0: എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ വേറെ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുത്തിട്ട് നമ്മൾ നോർമലി അവിടെ പഠിക്കുന്ന, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ അവിടെ എന്തെങ്കിലും കോഴ്സസും നമ്മുടെ കോഴ്സസുമായിട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മൾ കൊടുക്കും. അപ്പോൾ അത് പഠിക്കേണ്ട കാര്യമില്ല, അവരത് നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും. അതിനാണ് നമ്മൾ പറയുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്, ABC എന്ന് പറയുന്നത്. അപ്പോൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ നമ്മൾ ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് എല്ലാം അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ ആ ABC നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ അവർ കമ്പയർ ചെയ്യും, അവരുടെ ഈ സിലബസ് എന്ന് കമ്പയർ ചെയ്തിട്ട് ഈ സിലബസും നമ്മുടെ സിലബസും അവരുടെ സിലബസും സെയിം ആണെങ്കിൽ ആ കോഴ്സിന് ട്രാൻസ്ഫർ കൊടുക്കും. എന്നുവെച്ചാൽ അവർ പിന്നെ ചെയ്യേണ്ട കാര്യമില്ല.
2: സാർ, അത് ഇപ്പം 2 ഇയർ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ അങ്ങനെയാണോ അതോ മൊത്തത്തിൽ തന്നെ ട്രാൻസ്ഫർ?
0: അല്ല, അത് എത്ര വേണമെങ്കിലും, അത് എല്ലാ കോഴ്സുകളും ചിലപ്പം ഒരേപോലെ ആവണം, സിമിലർ ആവണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് സിമിലർ എന്ന് വെച്ചാൽ ആ കോഴ്സസ് മാത്രം മതി, ബാക്കിയുള്ളത് ഒരു കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതാണ്
2: അടുത്തൊരു ചോദ്യം. ഹലോ.
4: ഹലോ.
2: ആ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
4: ഇത് ഞാൻ, ഗീത എന്നാണ് എന്റെ പേര്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്.
2: ആ, ചോദിച്ചോളൂ മാഡം.
0: പറയൂ മാഡം.
4: സാറേ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
4: ആ സാറേ, ഞാൻ ഇപ്പം ഒരു റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഞാൻ എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ ഫിലോസഫി 4th semester ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓ.
4: അപ്പൊ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട്

0: അടുത്തതായിട്ട് എനിക്ക് ഏത് കോഴ്സാണ്? എനിക്ക് സൈക്കോളജികളിലൊക്കെ താല്പര്യമുണ്ട്, കൗൺസിലിംഗ് ഒക്കെ ഇഷ്ടമാണ്.
1: മാഡം ഇപ്പൊ ഇപ്പൊ ഇഗ്നോയില് നമ്മള് സൈക്കോളജി ഇപ്പം ഡീറെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇപ്പം അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറൊരു പുതിയ റെഗുലേറ്ററി ബോഡി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇത് നമുക്കിപ്പോൾ ഓൺലൈൻ ഈ പറയുന്ന ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ ഈ സൈക്കോളജി ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമുക്കിപ്പം ഇതുണ്ട്, സോഷ്യൽ വർക്കുണ്ട്, പിന്നെ MSW സോഷ്യൽ വർക്ക്, അതായത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കുണ്ട്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് കൗൺസിലിംഗ് ഉണ്ട്. ഇങ്ങനെ രണ്ട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ മാഡത്തിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അത് നല്ല നല്ല കോഴ്സുകളാണ്. MSW ചെയ്യാം, അല്ലെങ്കിൽ MSW കൗൺസിലിംഗ്. ഓൺലൈൻ ആയതുകൊണ്ട് ഇപ്പോൾ സൈക്കോളജി ഇല്ല. അത് റെഗുലർ ആയിട്ട് ഇപ്പം
0: പിന്നെ നമ്മൾ ഇങ്ങനെ PhD ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ സാറ് പറഞ്ഞത് ഞാൻ കുറച്ച് കേട്ടു. അപ്പൊ ഒരു വർഷം നമ്മൾ ഡൽഹിയിൽ അങ്ങനെ ചെയ്യണം എന്ന്.
1: അത് മസ്റ്റ് ആണ് മാഡം. അത് നമ്മൾ കോഴ്സ് വർക്ക് ആണ്. അത് നേരത്തെയൊക്കെ 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് 1 വർഷമാക്കി. എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാണ്. എവിടെ പോയാലും ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലായിടത്തും ഈ പറയുന്ന കോഴ്സ് വർക്ക് ഇപ്പൊ നിർബന്ധമാണ്.
0: അതുപോലെ സാറേ, ഇപ്പൊ ജൂലൈ അഡ്മിഷൻ ഇതായല്ലോ, അപ്പൊ ഞാൻ S4A ആയിട്ടുള്ളൂ. നമ്മുടെ റിസൾട്ട് സെക്കൻഡ് സെമ വരെ ഉള്ളത്
2: സാർ, ഇപ്പൊ ഇപ്പൊ ചോദിച്ച ശ്രോതാവിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, PhD ആക്ച്വലി ഇഗ്നോയ്ക്ക് എൻട്രൻസ് ടെസ്റ്റ് ഇല്ലേ, അത് ഏത് സമയങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്?
1: ഇപ്പൊ നമുക്ക് പ്രത്യേക ടൈമുകൾ ഇല്ല. നോർമലി ഇപ്പൊ നമ്മുടെ അഡ്മിഷന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്,
2: PhD
1: വേണ്ടി, എൻട്രൻസിന് വേണ്ടി ഇപ്പൊ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനമാണെന്ന് തോന്നുന്നു. ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അപ്പം അതൊന്ന് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. www.igno.ac.in വെബ്സൈറ്റിൽ നോക്കിയിട്ട് എന്നിട്ട് അത് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്, പിന്നെ നെറ്റ് ഈ ഇതൊക്കെ ക്വാളിഫൈ ചെയ്തതുണ്ടല്ലോ, JRF ഒക്കെ ക്വാളിഫൈ ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ.
2: അവർക്ക് ഇന്റർവ്യൂ മാത്രമേ,
1: അവർക്ക് ഈ പറയുന്ന പോലെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
2: അതുപോലെ സാർ, സീറ്റുകളും
1: അവര് ഇപ്പം എല്ലാം ഇത് നമുക്ക് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഒരു ഫാക്കൽറ്റിക്കാണെങ്കിലും 8 മാക്സിമം 8 എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു റെഗുലേഷൻസ് ഉണ്ട്. സീറ്റ് ഒത്തിരി ഒന്നും ഇല്ല.
2: അപ്പോ സാർ അടുത്തൊരു കോൾ ഉണ്ടല്ലോ.
1: ആയിക്കോട്ടെ.
2: ഹലോ
3: ഹലോ
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ആർഷ കൊല്ലത്ത് എന്നാണ്.
2: ചോദിച്ചോളൂ
3: സാർ. ഞാൻ ഒരു ഡിസ്റ്റൻസ് ലേണിംഗിനായിട്ട് MA സോഷ്യോളജി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കോഴ്സ് എന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: എപ്പോഴാ അപ്ലൈ ചെയ്തത് മാഡം?
3: ഒരു January 2026.
1: ജനുവരി 2026 വെച്ചാൽ എന്റെ കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ എടുത്തു, ഐഡി കാർഡ് ഒക്കെ കിട്ടിയോ?
3: ഐഡി കാർഡ് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് 2 എണ്ണേ മാത്രമേ തന്നുള്ളൂ.
1: അത് വന്നോളൂ മാഡം, മാഡത്തിന്റെ മെറ്റീരിയൽസ് എല്ലാം വന്നോളും. അതുകൂടാതെ തന്നെ നമുക്ക് മെറ്റീരിയൽസ് എല്ലാം ഈ പറയുന്നത് പോലെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ ഗ്യാൻ ഘോഷ് എന്ന് പറഞ്ഞുള്ളൊരു ലിങ്ക് ഉണ്ട്, അതിൽ നോക്കിയാൽ നമ്മുടെ സൈറ്റിൽ ചെന്നിട്ട് അതിൽ നോക്കിയാൽ എല്ലാ ഈ പറയുന്ന പോലെ മെറ്റീരിയൽസിൻ്റെ കംപ്ലീറ്റ് അത് അവിടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡക്ഷൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തായിരുന്നു അപ്പം?
3: എവിടെ? യൂട്യൂബിൽ
1: ഓക്കെ. അപ്പോൾ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തം ആദ്യം ചെയ്യേണ്ടത് അസൈൻമെൻറ്റ്സ് എഴുതണം. അസൈൻമെൻറ്റ്സ് നമ്മൾ September 30, 2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇപ്പോൾ തന്നെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റുഡൻറ്റിൻ്റെ ലിങ്കിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു,

0: എവിടെ?
1: ഓ, ഇത് യൂട്യൂബിൽ
0: യൂട്യൂബിൽ. ഓക്കെ ഓക്കെ. അപ്പൊ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നായിരുന്നു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തെ ആദ്യം ചെയ്യേണ്ടത് അസൈൻമെന്റ്സ് എഴുതണം. അസൈൻമെന്റ്സ് നമ്മൾ സെപ്റ്റംബർ 30, 2026 ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇപ്പോൾ തന്നെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് സ്റ്റുഡന്റിന്റെ ലിങ്കിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മാഡം എം എ സോഷ്യോളജി അല്ലേ, അപ്പോൾ എം എ സോഷ്യോളജി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് അപ്പോൾ 2026 ജനുവരി എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവിടെ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ അസൈൻമെന്റ്സ്, ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇത് എഴുതിയിട്ട് A4 സൈസ് ഷീറ്റിൽ നമ്മളതിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ ആ ഓൺലൈനിൽ നോക്കിയിട്ട് ഈ പറയുന്ന പോലെ അസൈൻമെന്റ്സ് എഴുതണം. അത് ഒരു അത് നമുക്ക് മാഡത്തിന്റെ സ്റ്റഡി സെന്റർ എവിടെയാണ്? ലേണർ സപ്പോർട്ട് സെന്റർ എവിടെയാണ്? കൊല്ലം എസ് എൻ കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതി. എഴുതിയിട്ട് എഴുതുന്ന അനുസരിച്ച് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എല്ലാം എഴുതിയിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാഡം ഇപ്പോൾ ഒരു കോഴ്സിന്റെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക, അവരത് ഇവാലുവേറ്റ് ചെയ്തോളും, അപ്പോൾ അതിന്റെ മാർക്ക് കയറിക്കോളും. ഇപ്പം എല്ലാം എഴുതി, ഇപ്പം 4 കോഴ്സ് ഉണ്ടെങ്കിൽ 4 കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് കൊണ്ടുവരണമെന്ന് ഇതില്ല. അപ്പം മാഡത്തിൻ്റെ സൗകര്യം അനുസരിച്ച് എഴുതി ഈ പറയുന്ന സെപ്റ്റംബർ 30 തീർക്കുക. അത് നിർബന്ധമായിട്ടും വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് ലാഗായി പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പം ഒത്തിരി സമയം ഒത്തിരി ഉണ്ട്, അപ്പം അതനുസരിച്ച് എഴുതി തീർക്കുക.
1: ഏതിൻ്റെ?
0: ഈ ഗ്രാൻഡ്സിൻ്റെയോ? ആ, ഈ ഗ്രാൻഡ്സ് ഇപ്പം നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നമുക്ക് അതിനകത്ത് കയറി അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ റീജിയണൽ സെൻറ്ററിലേക്ക് വരും. അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചയച്ചു കൊടുക്കും. ഇല്ല ഇല്ല, അതിനിപ്പം ഇപ്പം നിങ്ങളിപ്പം ജനുവരി അഡ്മിഷൻ്റെ കേസിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. എന്നാലും ഉണ്ടാവുമായിരിക്കും, ടൈം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നു വെച്ചാൽ ഇപ്പോൾ അത്രയും അധികം അധികം സമയമായിട്ടില്ലല്ലോ. അപ്ലൈ ചെയ്ത് നോക്കൂ. ആ, അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ഇതിലേക്ക് നമുക്ക് വരും ആപ്ലിക്കേഷൻ. ക്ലാസ് ഇപ്പൊ നമ്മുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പൊ ഇനി ജൂലൈ 21 വരെ നമ്മുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൂലൈ 21 ശേഷമേ ക്ലാസ്സുകൾ ഉണ്ടാവത്തുള്ളൂ എന്തായാലും. അപ്പൊ അതിന് നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സസ് ഉണ്ടാവും. ഓഫ്ലൈന് എന്ന് പറയുന്നത് അവിടെ എസ് എൻ കോളേജ് വെച്ച് തന്നെ ആയിരിക്കും. അത് ഞായറാഴ്ചയും സെക്കൻഡ് സാറ്റർഡേസും ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സസ് സാറന്മാരുടെ സൗകര്യം പോലെ അവർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇതിട്ട് തരും, നിങ്ങളുടെ ഷെഡ്യൂൾ ഇട്ട് തരുന്നതായിരിക്കും.
2: ഓക്കെ. സർ, ഇപ്പം അസൈൻമെന്റിന്റെ കാര്യം പറഞ്ഞു, അതിൽ തന്നെ ഇപ്പം കോഴ്സിന് അസൈൻമെന്റ് വെച്ചിട്ട് തന്നെ അല്ലേ എക്സാം നമുക്ക് എഴുതാൻ പറ്റൂ അല്ലേ?
0: അല്ല, അത് ആ ഇപ്പോൾ അങ്ങനെയാണ്.
2: അസൈൻമെന്റ്
0: കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചോയ്സാണ്. നമുക്കിപ്പം 4 കോഴ്സ് ഉണ്ടെങ്കിൽ 4 എഴുതണമെന്നേ നമ്മൾ പറയത്തുള്ളൂ. ഇപ്പം എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ 3 എഴുതിയിട്ട് ബാക്കി 1 വേണമെങ്കിൽ അടുത്ത എക്സാമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം
2: അടുത്ത ടേമിന്റെ
0: എക്സാമിനേഷനിൽ വേണമെങ്കിൽ എഴുതാം.
2: ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷെ കമ്പൽസറി ആയിട്ട് എക്സാമിന് മുന്നേ ഇപ്പോൾ ഏത് പേപ്പറാണ് എഴുതാ അതിന്റെ അസൈൻമെന്റ്സ്
0: നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
2: നമ്മള്
0: സ്റ്റഡി മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോഴ്സിന് 1000 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 1000 സ്റ്റുഡൻസും ഇത് തന്നെ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ബാക്കിയുള്ള അഡീഷണൽ റീഡിങ് മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതണം എന്നേ ഞാൻ പറയത്തുള്ളൂ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെ പറ്റിയും അതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയുമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി സാറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ 9495 96 4321. മറ്റൊരു നമ്പറുണ്ട്, 9496 55 6321. സർ, പിന്നെ നമുക്കറിയാം പല കോഴ്സിനും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോജക്ട് വർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഇഗ്നോ കണ്ടക്ട് ചെയ്യുന്നത്?
0: ഇപ്പം നമുക്ക് എല്ലാ കോഴ്സുകൾക്കും ഇല്ല ഈ പ്രാക്ടിക്കൽസ് ഇല്ല. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി സുവോളജി ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ കോമ്പോണൻ്റ് ഉണ്ട്. അപ്പം പ്രാക്ടിക്കൽ കോമ്പോണൻസിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നിർബന്ധമാണ്. അത് മസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസ്സസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ
2: പ്രാക്ടിക്കൽസ്.
0: അപ്പം അത്

0: ക്ലാസ്സസ് കഴിയുന്നതോടുകൂടി ആയിരിക്കും മിക്കവാറും ഇവരുടെ അതിൻ്റെ കൂടെ ഉള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. അത് നമ്മുടെ ഈ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സിൽ തന്നെ ആയിരിക്കും ഈ ക്ലാസ്സസ് നടക്കുന്നത്. അതായത് ഇപ്പം ഒരു ഒരു ബാച്ച് ഒരു ഒരു ബാച്ച് ഇപ്പം ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ബാച്ച് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇത്ര ലാബ്സ് ഉണ്ടാവും, ഇത്രയും ലാബ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലാബ്സ് എല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാബിൻ്റെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യും. അത് ഇൻ്റർണൽ അസസ്മെൻറ്റും ഉണ്ടാവും, ലാബിന് തന്നെ ഇന്റർണൽ അസസ്മെന്റ് ഉണ്ടാവും, എക്സ്റ്റർണൽ അസസ്മെന്റ് ഉണ്ടാവും, പിന്നെ വൈവേ ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം അതിന്റെ മാർക്ക് സെഗ്രിഗേഷൻ ഉണ്ടാവും, 50-40-10 ആയിരിക്കും, അല്ലെങ്കിൽ 40-40-20 അങ്ങനെയൊക്കെ ആയിരിക്കും സെഗ്രിഗേഷൻ.
1: പക്ഷെ പ്രോപ്പറായിട്ട് ആ ഒരു സാധാരണ ഒരു റെഗുലർ കോഴ്സിന് ചെയ്യുന്ന പോലെ
0: ലാബ് ഒരു മസ്റ്റ് കമ്പോണന്റ് ആണ്. അതേപോലെ തന്നെ പ്രോജക്ട്സ് ഉണ്ട്, പല പ്രോഗ്രാംസിനും പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ പ്രോജക്ട്സിന് നമുക്ക് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം.
1: നമുക്ക് അതിലേക്ക് വരാം. ഒരു ശ്രോതാവുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: എന്റെ പേര് അപർണ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണേ.
0: പറഞ്ഞോളൂ മാഡം.
2: എന്റെ ഹസ്ബൻഡ് ഇഗ്നൂല് ഇപ്പോ രജിസ്റ്റർ ചെയ്തു, ജനുവരി ലെവൽ അഡ്മിഷൻ ആണ് എടുത്തത്. എം എ സോഷ്യോളജി ആണ് സെലക്ട് ചെയ്ത കോഴ്സ്. അപ്പോ നമുക്ക് ഫസ്റ്റ് ഈ ജൂൺ സെഷനിൽ എക്സാം എഴുതി നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്പോ അതില് ഒരു സെമ അഞ്ച് സബ്ജക്ട് ആണുള്ളത്, അതില് രണ്ട് സബ്ജക്ടിന്റെ
0: സെമിസ്റ്റർ അല്ലല്ലോ മാഡം, അത് ഇയർലി പ്രോഗ്രാം അല്ലേ. അപ്പൊ മാഡത്തിന്റെ പരീക്ഷ വരുന്നത്, ഹസ്ബൻഡിന്റെ പരീക്ഷ വരുന്നത് ഡിസംബറിലാണ് പരീക്ഷ വരുന്നത്.
2: ഓ, അപ്പൊ നമ്മള്

0: ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം.
1: അപ്പോഴത്തേക്കും പക്ഷെ നമ്മൾ അതിന് സെം വൈസ് നമ്മൾ കണ്ടുകൊണ്ടാണ് ഡൗട്ട് വന്നത്. അപ്പൊ നമുക്ക്
0: ഇയർ വൈസ് ചെയ്യാം. ഇയർ വൈസ് ചെയ്താൽ മതി, അതായിരിക്കും കംഫർട്ടബിൾ. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമും കിട്ടുകയും ചെയ്യും, അതായിരിക്കും നിങ്ങൾക്കും എളുപ്പം.
1: വേറെ ഞങ്ങൾ ചോദിച്ചതോട് ചോദിച്ചപ്പോ അവര് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയും ഞങ്ങളുടെ ഇവരെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ
0: ഏത് സ്റ്റഡി സെന്റർ ആണോ അതിന്റെ ഗ്രൂപ്പ് ആവുന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 മുതൽ ജൂലൈ 21 വരെ നമുക്ക് പരീക്ഷയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ അറിയാമല്ലോ, ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ മിക്കവാറും ജൂലൈ 21 ശേഷം നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ ഇടും. മിക്കവാറും ഓഗസ്റ്റിലെ ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. അല്ലല്ല, അങ്ങനെ അതിനൊന്നും ചേരരുത്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവര് പറയും ഞാൻ അസൈൻമെന്റ് എഴുതി തരാമെന്ന് പറയും, ഇത്ര രൂപ തരണമെന്ന് പറയും. പിന്നെ അസൈൻമെന്റ്സ് ഒക്കെ ഫേക്ക് അസൈൻമെന്റ്സ് ആയിരിക്കും, അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടത്തില്ല, നിങ്ങൾക്ക് മാർക്ക് കയറത്തില്ല, പൈസയും പോകും, മാർക്കും കിട്ടത്തില്ല. അപ്പം അങ്ങനത്തെയുള്ള ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളിൽ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒന്നെങ്കിൽ റീജിയൻ സെന്ററിൽ നിന്ന് വരും, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് വരത്തുള്ളൂ. അല്ലാത്ത ഗ്രൂപ്പുകളിലൊന്നും ചേർന്ന് പൈസയും കളയരുതും, നിങ്ങളുടെ സമയം കളയരുതും. അത് ദേവിയത് എല്ലാവരോടും പ്രേക്ഷകരോടും എല്ലാവരോടും കൂടി പറയുന്ന ഒരു കാര്യമാണ്, അത് ഓർത്തിരിക്കണം.
2: സാർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രാക്ടിക്കൽസിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പ്രോജക്റ്റിന്റെ സിനോപ്സിസിന്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് തിരിച്ചു വരാം.
0: ഇപ്പം പ്രാക്ടിക്കൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. പ്രാക്ടിക്കലിന് അറ്റൻഡൻസ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് നമ്മൾ 80-90% അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് ഇരുത്തുകയുള്ളൂ. അപ്പോൾ ഈ റെക്കോർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇവാലുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും എക്സ്റ്റേണലായിട്ടൊരു ഇവാലുവേഷൻ ഉണ്ടാവും. അതിനുശേഷം ആയിരിക്കും വൈവൈ എന്ന കൂടെ നടത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ. പിന്നെ പ്രോജക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. അത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. ആദ്യം സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഗൈഡിൻ്റെ കാര്യങ്ങളൊക്കെ, ആരെയാണ് ഗൈഡിനെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. നമ്മളൊരു ഗൈഡിനെ ചൂസ് ചെയ്യണം. അപ്പോൾ ഗൈഡിനെയും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഗൈഡിൻ്റെ അപ്രൂവൽ, ഗൈഡിനും അപ്രൂവ് ചെയ്യും, ഈ സിനോപ്സിസും അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക്
2: വർക്ക്
0: സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാണ് ആ സിനോപ്സിസിൻ്റെ. അപ്പം ഈ അതിന് പ്രോജക്റ്റിന് പ്രോജക്റ്റ് ഗൈഡുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ഗൈഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും എങ്ങനെയാണ് അത് പോകേണ്ടതെന്നുള്ളത്.
2: അപ്പോൾ അത് എങ്ങനെയാണ് വീക്ക് വൈസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച്?
0: അല്ല, അതിനിപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട്. നമ്മൾ പ്രോജക്റ്റിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഈ മാസത്തിനുള്ളിൽ നമ്മളത് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളുടെ പഠിതാക്കളെയൊക്കെ നമ്മൾ റെസ്പോൺസിബിൾ പഠിതാക്കൾ എന്നാണ് നമ്മൾ അവരെ ഇത് ചെയ്യുന്നത്. വെച്ചാൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ പ്രോജക്റ്റ് ഗൈഡിൽ നോക്കണം ഏത് സമയത്താണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള അതിനകത്തുള്ള ഇൻഫർമേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അവർ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് മിനിറ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും. അത് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ടൈം ലാഗ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം.
2: അടുത്തൊരു ശ്രോതാവുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്?
0: പറഞ്ഞോളൂ. ആ, പറഞ്ഞോളൂ മാഡം. ആ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഓ,
3: ബയോഎത്തിക്സ് അതിന്റെ നെറ്റ് എഴുതണമെങ്കിലുണ്ടല്ലോ ലോയുടെ. അതിന് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത് ഡിഗ്രിക്ക് പഠിച്ചതും ഡോക്ടറിന് കോളേജ് ആയിരുന്നു. അത് വലിയ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. പക്ഷെ പിജിക്ക് ബയോഎത്തിക്സ് ആണ് പഠിച്ചത്. അവർക്ക് നെറ്റ് എഴുതണമെങ്കിൽ ഈ കോളേജ് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. നെറ്റ് കിട്ടില്ല. അത്
0: എത്തിക്സിനും ഇല്ലെന്ന് തോന്നുന്നു. എംഎസ്സി ബയോഎത്തിക്സ് അല്ലേ? എംഎസ്സി ബയോഎത്തിക്സ്. അതെ അതെ അതെ. അപ്പൊ എത്തിക്സ് ആയതുകൊണ്ട് അങ്ങനെ
3: പറ്റത്തുള്ളായിരിക്കും. ചെയ്തോണ്ടിരിക്കണേ.

0: അല്ല ഇപ്പോഴേ വേറെ ഇപ്പൊ നമുക്ക് എം എസ് സി സുവോളജി ഉണ്ട്. എം എസ് സി സുവോളജിയിൽ
1: രണ്ടു
0: വർഷം പഠിക്കണം സുവോളജി.
1: ഓൺലൈൻ
0: ഓൺലൈൻ എന്നല്ല പറയുന്നത്, നമ്മൾ ODL എന്ന് പറയുന്നത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്, അതായത് സെക്കൻഡ് സാറ്റർഡേസും സൺഡേസും മാത്രമേ ക്ലാസ്സസ് ഉണ്ടാവത്തുള്ളൂ. അതാണ് നമ്മളുടെ പഠന രീതി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് പഠിക്കാം. അതെ അതെ അതെ. അപ്പം നമ്മുടെ എം എസ് സി സുവോളജി നമുക്ക് ഇപ്പം DB കോളേജ്, പമ്പ കോളേജ് മാന്നാർ, അവിടെയാണ് നമുക്ക് ഇപ്പം ഈ എം എസ് സി സുവോളജി ഉള്ളത്. അപ്പം അവിടെ നല്ലൊരു ലാബൊക്കെ ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് നമുക്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റമോളജിയാണ്. അപ്പം അത് നല്ലൊരു സ്പെഷ്യലൈസേഷനാണ്. അതാണ് നമ്മളിപ്പം ഓഫർ ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഇനി നമുക്ക് ഈ സുവോളജിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കൊണ്ട് വേണമെങ്കിൽ നിർത്താം. വൺ ഇയർ നിർത്തി കഴിഞ്ഞാൽ PG ഡിപ്ലോമ എന്ന് പറഞ്ഞൊരു ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ MSc സുവോളജി. പിന്നെ നെറ്റ് എഴുതാലോ, നെറ്റ് എഴുതാം. നെറ്റ് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. MSc സുവോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് എഴുതാം. അത് PG ഡിപ്ലോമ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നെറ്റ് എഴുതാൻ പറ്റത്തില്ല, മറിച്ച് MSc സുവോളജി 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എഴുതാം. മതി മതി. ഇപ്പം അപേക്ഷിക്കാവുന്ന സമയമാണ് ജൂലൈ 15 വരെ. മോള് BEd പഠിക്കുന്നുണ്ടെങ്കിലും ഇപ്പം അഡ്മിഷൻ എടുക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല.
2: താങ്ക് യു സാർ. ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ കോഴ്സ്, ഇപ്പോൾ സാറ് കോഴ്സസ് MSc ബന്ധപ്പെട്ട കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഓരോ നിമിഷവും കോഴ്സുകൾ
0: കോഴ്സസ് ഒത്തിരി ഇപ്പം പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് ഇപ്പം പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇപ്പം ഈ അഡ്മിഷനിൽ ഇതിൽ നമുക്ക് MSc ക്ലൈമറ്റ് സയൻസ്, അതൊരു പുതിയ പ്രോഗ്രാമാണ്.
2: ക്ലൈമറ്റ്
0: സയൻസ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു ഹോട്ട് ടോപ്പിക്സ് ആയതുകൊണ്ട് MSc ക്ലൈമറ്റ് സയൻസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ മുതൽ നമുക്ക് അതിന് അഡ്മിഷനുണ്ട്. അതേപോലെ തന്നെ MSc റിന്യൂവൽ എനർജി, അതുണ്ട്, അതൊരു പുതിയ കോഴ്സാണ്. അതേപോലെ തന്നെ MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ കോഴ്സ്, അതൊക്കെ വളരെ ഒത്തിരി റയർ ആയിട്ടുള്ള കോഴ്സസാണ്. എന്തെങ്കിലും നല്ല
2: പുതിയതായിട്ട്
0: വന്ന കോഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ MSc ഇൻ ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കോഴ്സുണ്ട്. അപ്പം അതും ഈ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തുള്ള ഒരു കോഴ്സാണ്. അതിന് മിനിമം ഡിഗ്രിയാണ്, പിന്നെ ഏകദേശം 13,000 രൂപയാണ് സെമിസ്റ്റർ റിസൾട്ടിൻ്റെ പ്രോഗ്രാമാണ്, 13,000 രൂപയാണ്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഇപ്പം AIയുടെ ഒരു യുഗമായതുകൊണ്ട് നമുക്ക് MSc ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പിന്നെ ഈ മെഷീൻ ലേണിംഗ്, അതിനും ഈ പറയുന്ന പോലെ 13,000 രൂപ തന്നെയാണ് അതിൻ്റെ സെമിസ്റ്റർ ഫീ എന്ന് പറയുന്നത്.
2: ഇതൊക്കെയാണ് പുതിയ കോഴ്സസ്,
0: ഇതൊക്കെയാണ് നമുക്കുള്ള പുതിയ കോഴ്സുകൾ.
2: അടുത്തൊരു കോൾ. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
3: ഞാൻ ചെന്നിത്തലയിൽ ഗോപകുമാറാണേ.
2: ചോദിച്ചോളൂ,
0: പറഞ്ഞോളൂ.
3: ഞാൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി ആണ്. ഞാൻ മെയ് മാസം സർവീസിൽ നിന്ന് റിട്ടയർഡായി.
0: ഓ,
3: എനിക്ക്
0: റെയിൽവേയിലാണല്ലേ
3: ഡിപ്ലോമ, BA ഇംഗ്ലീഷ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം, പരുമല പമ്പ കോളേജിൽ വെച്ച്.
0: ആയിക്കോട്ടെ, ചേരാമല്ലോ. ഇപ്പം ഓൺലൈനില് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോ അടുത്ത് മാന്നാറാണെങ്കിൽ, അല്ല ചെന്നിത്തല ആണെങ്കിൽ DB പമ്പ കോളേജാണ് ഏറ്റവും അടുത്ത കോളേജ്. അപ്പൊ അവിടെ നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ ചെന്നാലും മതി കേട്ടോ, സ്റ്റഡി സെന്ററിലേ. BA ഫീസ് 1 വർഷം 5,800 ആണ്. അതെ അതെ, 1 വർഷം.
3: ഞാൻ 96 കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു, പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല,
0: അത് കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്

0: ഇതിൽ പുതിയ അഡ്മിഷൻ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒറിജിനൽ വേണ്ട, അപ്ലോഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് വല്ലതും തോന്നുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുത്താൽ മതി. അത് അത് വേണ്ടി വരത്തില്ല. ചില നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, കോപ്പി എടുത്ത് റെഡിയാക്കി വെച്ചാൽ മതി. അഡ്മിഷൻ്റെ സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് പമ്പ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ അഡ്മിഷന് വേണ്ടി സഹായിക്കും.
1: സാർ, അപ്പൊ നമ്മൾ പുതിയ കോഴ്സുകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത്
0: പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ MBA കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, അതൊരു പുതിയ കോഴ്സാണ്. അതിപ്പോ അതിന് 18,000 രൂപയാണ് സെമിസ്റ്റർ ഫീ. അത് ഉണ്ട്. പിന്നെ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അത് ഒരു പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. ഒത്തിരി അഡ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് ഒത്തിരി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ MBA ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്.
1: MBA എൻട്രൻസ് ഉണ്ടോ സാർ?
0: MBA ഇപ്പം നമുക്ക് എൻട്രൻസ് ഇല്ല, നമുക്ക് ഡയറക്റ്റ് അഡ്മിഷനാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 9 സ്പെഷ്യലൈസേഷൻസ് ഇപ്പം ഓൾറെഡി നിലവിലുണ്ട്, പുതിയ ഉണ്ട്.
1: പിന്നെ അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ
2: ഹലോ
1: ആ നമസ്കാരം.
2: ഞാൻ എന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ വയ്യേക്കാട് ട്രിവാൻഡ്രം
0: വിളിക്കുന്നു.
2: സാർ ഞാൻ വിളിക്കുന്നത്, എനിക്ക് ഒരു വിവരം അറിയേണ്ടത് ലൈബ്രറി സയൻസിനും അല്ലെങ്കിൽ ജേർണലിസം രണ്ടിനും അവിടെ നമുക്ക് ക്ലാസ് കോഴ്സ്
0: ഉണ്ടോ? നമുക്ക് BLAC ഉണ്ട്, ബാച്ചലർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, അതുപോലെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഉണ്ട്, PhD ഉണ്ട്. അതേപോലെ തന്നെ ജേർണലിസത്തിലും മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ജേർണലിസമായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്സ് ഉള്ള ഒത്തിരി കോഴ്സുകൾ, മാസ്റ്റേഴ്സ് കോഴ്സസ് ഒക്കെ നമുക്ക് ജേർണലിസത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓപ്പൺ ആണ്. ഇപ്പം നമുക്ക് ജൂലൈ 15 വരെ നമുക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്. ആ സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിനകത്ത് ഇവിടെ നമുക്ക് അഡ്മിഷൻസിന്റെ ഒരു ഇതൊരു സ്ക്രോള് കാണുന്നുണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിഷൻസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ നമുക്ക് ഇപ്പം ഒരു മാസത്തിൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ഉള്ളൂ. ആ സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഉണ്ടാവും. പിന്നെ സൺഡേസ് എല്ലാ സൺഡേസിലും ഉണ്ടാവും. പിന്നെ ഹോളിഡേസ് ഉണ്ടെങ്കിൽ ഹോളിഡേസിലും
2: ഉണ്ടാവും.
0: ട്രിവാൻഡ്രത്ത് മാറി വെനീസ് ആണ്. ഇല്ല ഇല്ല, IMG പണ്ടായിരുന്നു, ഇപ്പം IMG ഇല്ല. ഇപ്പം ഇല്ല ഇല്ല ഇല്ല.
1: സാർ, ഇപ്പോ നമ്മുടെ ശ്രോതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജേർണലിസം കോഴ്സ്, അതിൽ തന്നെ ജേർണലിസം സ്പെസിഫിക്കലി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേർണലിസം കോഴ്സുകൾ എന്തൊക്കെയാണ് MA?
0: അതെ, ഇപ്പം ഈ ഡിജിറ്റൽ ഇതില് ഉള്ള കോഴ്സസ് ഉണ്ടല്ലോ, ഇപ്പം
1: ഡിജിറ്റൽ ജേർണലിസം,
0: അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്.
1: പുതിയ
0: കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ അതിന്റെ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്
1: പ്രോഗ്രാംസും.
0: എല്ലാ കോഴ്സുകളും അപ്പം നമുക്ക് ആ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്
1: ഡീറ്റെയിൽ
0: ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസ്പെക്ടസ് ഉണ്ട്. ഈ പ്രോസ്പെക്ടസ് എന്ന് നമുക്ക് ഈ പറയുന്ന ജേർണലിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ന്യൂ ഇയറിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഈ നോർമൽ
1: MA GMC
0: അല്ലാതെ ബാക്കിയുള്ള കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും.
1: സാർ, അതുപോലെ നമുക്ക് അറിയാം പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാറുണ്ടല്ലോ സ്റ്റുഡൻസിന്, അങ്ങനെ ഇഗ്നോയിൽ അങ്ങനെ സ്കോളർഷിപ്പ്സ്
0: കിട്ടാറുണ്ടോ? മിക്ക സ്റ്റുഡൻസും ഈ പറയുന്ന പോലെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിനുള്ള കീഴിലുള്ള ഈ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ അത് സ്കോളർഷിപ്പ് സ്കീമാണല്ലോ കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫിഷറീസിൻ്റെ സ്കോളർഷിപ്പ്, പിന്നെ അതേപോലെ തന്നെ ഈ എന്താ പറയുന്ന അവർക്ക് ഈ ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള സ്കീംസ്, അതേപോലെ നമുക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP എന്ന് പറയും. ഇപ്പം അതിൽ ചെന്നിട്ട് ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പല സ്കോളർഷിപ്പ് സ്കീംസ് നിലവിലുണ്ട്. അപ്പം ഇതിലെല്ലാം നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം അവരുടെ ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആദ്യം ഫീസ് അടയ്ക്കണം, പിന്നെ അതിനുശേഷം അവർക്ക് ഫീ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: സ്കോളർഷിപ്പ് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ
0: ഫീ റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കും.
1: ഹലോ ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞു.
1: ഇത് ആരാണ്?
3: ഇത് ജയദേവൻ, പിന്നെ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്.
1: ചോദിച്ചു
3: ഒരു സംശയം ചോദിക്കാനാണ്. നമ്മുടെ ഇഗ്നോയുടെ കോഴ്സ്,
0: പറഞ്ഞോളൂ.

0: ഹലോ
1: കേക്കുന്നുണ്ട്. നമസ്കാരം.
0: ഇഗ്നോർ കോഴ്സ് വെളിയിലെ രാജ്യങ്ങളിലെ യു എയിൽ
1: അംഗീകരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് യു എയിൽ തന്നെ ഉണ്ട്, ഇപ്പം ഖത്തർ, പിന്നെ ദുബായ്, ഇവിടെയൊക്കെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഏകദേശം 40 രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്.
0: അതെ, പഠിക്കാനല്ല. എന്റെ പെങ്ങളുടെ മോളെ ബി എ എം എയും പാസ്സായിട്ട് പിന്നെ ടി ടി സി പാസ്സായി, അവർ വെളിയിൽ പോയിരുന്നു. അപ്പൊ പലയിടത്തും ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഒരിടത്ത് സ്കൂളിൽ ചേർന്നായിരുന്നു. പക്ഷെ അവര് ഇഗ്നോർ കോഴ്സ് ആയതുകൊണ്ട് അവര് അംഗീകരിച്ചില്ല. അപ്പൊ ജോലി തുടരാൻ പറ്റിയില്ല.
1: ഏത് കോഴ്സ് ആയിരുന്നു? എം എയോ
0: ബി എ? എം എ ഹിസ്റ്ററി ആയിരുന്നു.
1: എം എ ഹിസ്റ്ററി ആണ് അവർ അംഗീകരിച്ചില്ലെന്ന് പറയുന്നത്.
0: അല്ല, അങ്ങനല്ല, ഇഗ്നോർ കോഴ്സ് ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ
1: ഇല്ല, അങ്ങനെ വരേണ്ട കാര്യങ്ങളില്ല. ചിലപ്പം അതിപ്പം എപ്പോഴായിരുന്നു? എത്ര വർഷങ്ങൾക്ക് മുമ്പാണോ അതോ ഇപ്പൊ റീസെന്റ് ആയിട്ടാണോ? അതിപ്പോ ഏത് സ്കൂളായിരുന്നു? ഇന്ത്യൻ സ്കൂളാണോ അതോ അവിടുത്തെ ഈ പറയുന്ന സൗദി? എവിടെയായിരുന്നു?
0: അല്ല,
1: ഇവിടുന്ന് പഠിച്ചിട്ട് പോയതാണ്. പക്ഷെ ഏത് സ്കൂളിലാണ് ജോലി കിട്ടിയത്?
0: അവിടെ
1: അതിപ്പോ അവരുടെ സ്കൂൾസ് ആയിരിക്കും അല്ലെ? അവരുടെ സ്കൂൾസിൽ ചില സ്കൂൾസിലൊക്കെ അവര് അങ്ങനെ പറയാറുണ്ട്. ഇപ്പം അവർക്ക് റെഗുലർ ആയിട്ടല്ല പഠിച്ചത്, അപ്പൊ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞ് ചില സ്കൂൾസിൽ അങ്ങനെ. അത് ചില സ്കൂൾസിലേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴൊന്നും അങ്ങനത്തെ ഒരു ഇത് സംഭവം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാ രീതിയിലും എല്ലാ മോഡ്സിലും പഠിച്ചാലും അതിന് അംഗീകാരം ഉണ്ട് എന്നുള്ളത് ഇതാണ്. പിന്നെ അത് സ്പെസിഫിക് ആയിട്ട് ചില സ്കൂൾസിലൊക്കെ അങ്ങനെ സംഭവിക്കാം. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അവരുടെ റെഗുലേഷൻസ് ആയിരിക്കുമല്ലോ. ഇന്ത്യൻ സ്കൂളാണല്ലേ? അപ്പൊ ചിലപ്പോ അവർക്ക് അങ്ങനെ വല്ല റെഗുലേഷൻസ് ഉണ്ടാവുമായിരിക്കും. ഇപ്പം എവിടെയായിരുന്നത്? ദുബായിലോ അതോ ഷാർജയില്? ആ, അപ്പൊ ചിലപ്പോ അവിടെ ആ കൺട്രിയുടെ ഒരു പ്രത്യേകത ആയിരിക്കും. ചിലപ്പം അവരിങ്ങനെ പറയുന്നുണ്ടാവുമായിരിക്കും അവർക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലുള്ള ഇതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും.
2: സർ, അപ്പോ സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആദ്യം ഫീസ് അടച്ചിട്ട് പിന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഇഗ്നോയിൽ കോഴ്സ് ചെയ്ത ശേഷം പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സാധ്യത?
1: പ്ലേസ്മെന്റ് നമുക്ക് നാഷണൽ വൈഡ് ആയിട്ട് ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, പ്ലേസ്മെന്റ് ഡിവിഷൻ തന്നെ ഉണ്ട്. അത് അവർ എപ്പോഴും പല പല പ്ലേസ്മെൻറ്റ് ഇത് ഇവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ റീജിയണൽ സെൻറ്ററിൽ നമുക്കൊരു ഈ പറയുന്ന പോലെ പ്ലേസ്മെൻറ്റ് സെല്ലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് സെല്ലും ഉണ്ട്, പിന്നെ ഇന്നോവേഷൻ സെല്ലും ഉണ്ട്. ഇപ്പോൾ ഇന്നോവേഷൻ സെൽസിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ അവാർഡ്സ്, ഇന്നോവേഷൻ കുട്ടികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇവിടെ നമുക്ക് നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ കുട്ടികൾ തന്നെ, നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള കുട്ടികൾ തന്നെ അവാർഡ്സ് ഒക്കെ
2: കിട്ടിയിട്ടുള്ളവരുണ്ട്.
1: പ്ലേസ്മെൻറ്റ്സ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഇത് പറയുന്ന കമ്പനീസൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് ഒക്കെ നമ്മൾ നടത്താറുണ്ട്, കുട്ടികളെ പ്ലേസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ റെഗുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്.
2: പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ മോസ്റ്റ്ലി അത് കുട്ടികൾക്ക് ഇന്റിമേഷൻ കിട്ടുന്ന
1: കുട്ടികളെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും സീരിയസ്നെസ് ചിലപ്പം ഇല്ലാത്ത കുട്ടികളുണ്ട്. നമുക്കിപ്പോൾ അത്ര വേണ്ടത്ര കുട്ടികൾ ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിനെ വേണം എന്ന് നമ്മൾ അവർ പറയുമ്പോഴൊക്കെ, ഒരു കമ്പനി പറയുമ്പോൾ അത്രയും സ്റ്റുഡൻസിന് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അതും ഒരു ഫാക്റ്റാണ്. ജോലി ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വരാനും മടിക്കുന്ന ഒരു സാധ്യത, ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം അത് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ ഈ അങ്ങനെയുള്ള ജോബ് ഓറിയൻറ്റഡ് ഉള്ള കോഴ്സസിനൊക്കെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പ്ലേസ്മെൻറ്റ്സും ലഭിക്കുന്നുണ്ട്.
2: അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്മിഷൻ പ്രൊസീജിയർ മുതൽ നമ്മുടെ എക്സാംസ്, പുതിയ കോഴ്സുകൾ, പ്ലേസ്മെന്റ്, അതുപോലെ ഈ നമുക്കറിയാം ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റിന് എവിടെ ഏതൊരു എക്സാം എഴുതുമ്പോഴും യു പി എസ് സി, പി എസ് സി പോലുള്ള എക്സാംസിനും അതുപോലെ ഏതൊരു ജോലിക്കും എല്ലാം വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ ആ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അപ്പോൾ എന്തായാലും സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് കോളേഴ്സും നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നേരം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോട് സംസാരിച്ചത് സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ധന്യ എം ടി, നന്ദിത രമേശ്.
3: नमस्कार आकाशवाणी समाचार के साथ मैं कनकलता।

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേലച്ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹ തലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ KSRTC ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ

0: ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. KSRTCയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം KSRTCയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ MSMEകളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർ മൂല്യനിർണ്ണയത്തിന് ശേഷമുള്ള മാർക്കുകൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോള് വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ, ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 പോയിന്റ് ഉയർന്ന് 77,193, നിഫ്റ്റി 113 പോയിന്റ് നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് 1/4 പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 June 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ +1 2ാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2ാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സ്.

0: ആയിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ അഞ്ചുപേരും ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ശികല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8-ാം ഘട്ടം കണ്ണൂരിൽ അടുത്ത മാസം 13 വരെ നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു.
2: വൈദ്യശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ്. കേരളം പോലുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനവും മഴക്കാലവും ജനസാന്ദ്രതയും ചില രോഗങ്ങളുടെ വ്യാപനത്തിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. പ്രധാനമായും പകർച്ചവ്യാധികളെ പകരുന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ ജലദോഷപ്പനി, ചിക്കൻ പോക്സ്, തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അഞ്ചാം പനി അഥവാ മീസൽസ്, ഇൻഫ്ലുവൻസ, മൊണ്ടിനീര് അഥവാ മംസ്, വില്ലൻ ചുമ, കോവിഡ്, ഡിഫ്തീരിയ. ജലജന്യ രോഗങ്ങൾ അഥവാ മലിനജലത്തിൽ കൂടിയും വൃത്തിരഹിതമായ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയും പകരുന്ന അസുഖങ്ങൾ, വയറിളക്ക രോഗങ്ങൾ, വയറുകടി, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം മുതലായവ. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ സ്കേബീസ്, കൺജന്റിവൈറ്റിസ് അഥവാ കണ്ണുദീനം, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇംബറ്റേഗോ അഥവാ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ, എലിപ്പനി എന്നിവ. വെക്ടർ ബോൺ ഡിസീസസ് കൊതുക്, ഈച്ച മുതലായവ പരത്തുന്ന അസുഖങ്ങൾ, ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ മുതലായവ. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ കാണപ്പെടുന്ന അസുഖം ജലദോഷപ്പനിയാണ്. 200 വൈറസുകൾ ജലദോഷപ്പനി ഉണ്ടാക്കുന്നു. റൈനോ, അഡിനോ, പാരാ ഇൻഫ്ലുവൻസ എന്നീ വൈറസുകളാണ് അതിൽ ഏറ്റവും അധികമുള്ളത്. 200 വൈറസുകൾ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടിക്കടി ഇത് വീണ്ടും പകർന്നു പിടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ രോഗബാധ എളുപ്പത്തിൽ വരാൻ സാധ്യത എന്നത്? കുട്ടികളുടെ പ്രതിരോധ ശേഷി മുതിർന്നവരുടെ അത്രയും പൂർണ്ണമായി വികസിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്കൂളിലും അംഗൻവാടികളിലും കുട്ടികൾ കൂട്ടത്തോടെ കളിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നു എന്നുള്ളതും, വ്യക്തി ശുചിത്വത്തെപ്പറ്റി കുട്ടികളുടെ അവബോധം മുതിർന്നവരെക്കാൾ കുറവാണ് എന്നുള്ളതും, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളോടുള്ള കുട്ടികളുടെ ആകർഷണം, ഇതെല്ലാം കാരണമാണ് കുട്ടികളിൽ രോഗബാധ എളുപ്പം ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനിയാണ് മറ്റൊരു പ്രധാന പകർച്ചവ്യാധി. കൊതുക് പകർത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശക്തമായ പനിയോടൊപ്പം തലവേദന, വിറയൽ, ഛർദ്ദിൽ, വയറുവേദന, ക്ഷീണം ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു പരിധിയിൽ താഴെ കുറയുന്നത് അപകടകരമാണ്. അതിനാൽ തന്നെ ഇടവിട്ടുള്ള സമയങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന്റെ അളവ് നോക്കേണ്ടതായിട്ടുണ്ട്. ധാരാളം വെള്ളം കുടിക്കുകയും ഛർദ്ദിൽ അധികമായിട്ടുണ്ടെങ്കിൽ IV ഫ്ലൂയിഡുകൾ വേണ്ടി വരികയും ചെയ്യും. ചിക്കൻ ഗുനിയ മറ്റൊരു കൊതുക് പരത്തുന്ന വൈറസ് അസുഖമാണ്. ഇതിവിടെയും പനിയോടൊപ്പം ശരീരവേദന, സന്ധിവേദന പ്രധാനമായും കാണാറുണ്ട്. മലേറിയ അത് മറ്റൊരു കൊതുക് പരത്തുന്ന രോഗമാണ്. ഇവിടെ പനിയോടൊപ്പം ഇടവിട്ടുള്ള വിറയൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ശക്തമായ തലവേദനയും ഉണ്ടാകാറുണ്ട്. മലേറിയയ്ക്ക് നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള മരുന്നുകൾ ലഭ്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ അത് സൗജന്യമായി ലഭിക്കുന്നതാണ്. മഞ്ഞപ്പിത്ത രോഗങ്ങൾ. മഞ്ഞപ്പിത്തം ഉണ്ടാക്കുന്ന വൈറസുകൾ 6 തരത്തിലുണ്ട് എങ്കിലും വെള്ളത്തിൽ

കൂടിയും മലിനമായ ഭക്ഷണത്തിൽ കൂടിയും പകരുന്നത് എ, ഇ എന്നീ രണ്ട് വൈറസുകളാണ്. ലക്ഷണങ്ങൾ: പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, കണ്ണിലും മൂത്രത്തിലും മഞ്ഞനിറം കൂടുക എന്നിവയാണ്. പ്രധാനമായും വിശ്രമമാണ് മഞ്ഞപ്പിത്തം ഭേദമാകാനുള്ള പ്രധാന പരിഹാരം. ടൈഫോയിഡ്: ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ അസുഖമാണ്. നീണ്ടു നിൽക്കുന്ന പനി, ദിവസേന കൂടിക്കൂടി വരുന്ന പനി, വയറുവേദന, തലവേദന, ക്ഷീണം ഇതെല്ലാം ടൈഫോയിഡിന് ലക്ഷണങ്ങളായി വരാം. ടൈഫോയിഡ് ആന്റിബയോട്ടിക്കുകൾ കൊണ്ടാണ് ചികിത്സിക്കുന്നത്. വയറിളക്ക രോഗങ്ങൾ: വയറിളക്ക രോഗങ്ങൾ വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും പാരസൈറ്റ്സ് കൊണ്ടും ഉണ്ടാകാറുണ്ട്. വൈറസ് കൊണ്ടുണ്ടാക്കുന്ന രോഗങ്ങൾ റോട്ടാ വൈറസ്, നോർവാക് വൈറസ് എന്നിവ മൂലമാണ്. സ്കൂളുകളിൽ പടർന്നു പിടിക്കുന്ന വൈറസ് രോഗങ്ങൾ സാധാരണയായി സ്റ്റൊമക് ഫ്ലൂ എന്ന് അറിയപ്പെടുകയും അത് നോർവാക് വൈറസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈക്കോളൈ, സാൽമോണല്ല, ഷിഗല്ല എന്നീ രോഗാണുക്കൾ കൊണ്ടാണ്. അതിൽ ഷിഗല്ല കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗത്തിൽ മലത്തിൽ കൂടി രക്തവും പഴുപ്പും പോകുകയും വയറിൽ കൊളുത്തിപ്പിടിക്കുന്ന വേദന ഉണ്ടാവുകയും ചെയ്യും. ബാക്ടീരിയൽ കൊണ്ടുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ചികിത്സ ആവശ്യമാണ്. പാരസൈറ്റിൽ ജിയാർഡിയാസിസ് പോലുള്ള രോഗാണുക്കളാണ് വയറിളക്ക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിനും ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരാറുണ്ട്. വൃത്തിരഹിതമായ ഭക്ഷണം, ജലം എന്നിവയാണ് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകുന്നത്. വയറിളക്ക രോഗങ്ങളുള്ള കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായി തിളപ്പിച്ചാറ്റിയ വെള്ളം ധാരാളമായി കൊടുക്കണം. ചിക്കൻ പോക്സ് എന്നതാണ് മറ്റൊരു പകർച്ചവ്യാധിയായി സമൂഹത്തിലുള്ളത്. പനിയോടൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തുള്ളികൾ പോലെയുള്ള കുരുക്കൾ ശരീരത്തിലുണ്ടാകുന്നതാണ് ചിക്കൻ പോക്സിന്റെ ഒരു ലക്ഷണം. പൂർണ്ണമായ വിശ്രമവും വെള്ളവും ആവശ്യമാണ്. അത് പൂർണ്ണമായി ഭേദമാകുന്നവരെ 7 മുതൽ 14 ദിവസം കൊണ്ട് അസുഖം പൂർണ്ണമായി ഭേദമാകും. അതുവരെ പൂർണ്ണമായ വിശ്രമം ആവശ്യമാണ്. ചില മരുന്നുകളും ചിക്കൻ പോക്സിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്നത് പലപ്പോഴും ചിക്കൻ പോക്സ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അസുഖമാണ്. കുമിളകൾ പോലുള്ള റാഷസ് ഉണ്ടാവുമെങ്കിലും കൈമുട്ട്, കാൽമുട്ട്, ബട്ടക്സ്, വായ, വായയുടെ ചുറ്റും, തൊണ്ട എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും ഉള്ളത്. വെള്ളം കുടിച്ചിറക്കുന്നതിനായിട്ട് കുട്ടികൾക്ക് ഈ അസുഖം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ചില കുട്ടികളിൽ നിർജലീകരണം ഉണ്ടാകാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ IV ഫ്ലൂയിഡ് ആവശ്യമായി വരും. മൊണ്ടിനീര് അഥവാ മംസ്: കഴിഞ്ഞ 2 വർഷക്കാലമായി മംസിന്റെ ഇൻസിഡൻസ് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. മംസിന് അഗൈൻസ്റ്റായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സൗജന്യമായി ലഭ്യമല്ല എന്നുള്ളതാവാം കാരണം. പനിയോടൊപ്പം ചെവിയുടെ താഴെയും ചെവിയുടെ ചുറ്റുമായി ഉണ്ടാകുന്ന വീക്കം, അവിടെ ഉണ്ടാകുന്ന വേദന എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ഒരു വശത്തും രണ്ടു വശത്തും ഈ വീക്കവും വേദനയും വരാം. ഏകദേശം 10 ദിവസത്തോളം ഈ വീക്കം നിൽക്കുകയും ചെയ്യാം. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ കൊച്ചിന് പനിയും അതുപോലെ ഈ വേദനയും അധികമായി കാണാറുണ്ട്. മീസൽസ് അഥവാ അഞ്ചാം പനി: പനിയോടൊപ്പം മണൽ തരികൾ പോലുള്ള ചെറിയ കുരുക്കളാണ് ഈ അഞ്ചാം പനിയുടെ ലക്ഷണം. 2-3 ദിവസം പനിക്കുകയും അതിനോടൊപ്പം മണൽ തരികൾ പോലുള്ള റാഷസ്, അതോടൊപ്പം ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുമപ്പ് ഇവയെല്ലാം മീസിൽസിന് ഉണ്ടാകാറുണ്ട്. തനിയെ ഭേദമാകുന്ന അസുഖമാണെങ്കിലും മീസിൽസ് ഉള്ള ഒരു കുട്ടിക്ക് വയറിളക്ക രോഗങ്ങളോ ന്യൂമോണിയോ വന്നാൽ വളരെ അപകടകരമാണ്. എലിപ്പനി: എലിപ്പനി രോഗബാധ ഉള്ള വെള്ളക്കെട്ടുകളുമായുള്ള സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. എലിയുടെ മൂത്രം കലർന്ന വെള്ളമാണ് രോഗബാധയുള്ള വെള്ളം. അതിലൂടെയുള്ള സമ്പർക്കം മൂലം കാലുകളിൽ കൂടിയാണ് എലിപ്പനിയുടെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കണ്ണുവേദന, ക്ഷീണം, ദീർഘമായ പനിയെല്ലാം ലക്ഷണങ്ങളാണ്. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമായി വരും. ഇൻഫ്ലുവൻസ, H1N1, കോവിഡ് എന്നീ അസുഖങ്ങൾ കേരളത്തിൽ മഴക്കാലത്ത് അധികമായി കാണാറുണ്ട്. 3-4 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയോ ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ കോവിഡിന്റെയും H1N1ന്റെയും ടെസ്റ്റുകൾ ചെയ്യേണ്ടതും അതിന് ഫലപ്രദമായ ചികിത്സ ചെയ്യേണ്ടതും ആവശ്യമാണ്. കൺജെന്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് അഥവാ കണ്ണുദീനം എന്ന് പറയുന്നത് സമ്പർക്കത്തിൽ കൂടി പകരുന്നതാണ്. യഥാസമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച കണ്ണിലെ തുള്ളിമരുന്നുകൾ ഒഴിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും ഭേദപ്പെടുന്നതാണ്. സ്കേബീസ്, ഫംഗൽ ഇൻഫെക്ഷൻ മുതലായ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ സമ്പർക്കത്തിൽ കൂടി പകരുന്ന മറ്റ് അസുഖങ്ങളാണ്. ദേഹം മുഴുവനും ചൊറിച്ചില് ഉണ്ടാകുന്നതാണ് സ്കേബീസ് എന്ന അസുഖം. അതിന് ലേപനങ്ങൾ ഉപയോഗിച്ചാൽ പൂർണ്ണമായി മാറുന്നതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ വെളുത്ത പാടുകളായി കാണാറുണ്ട്. അതിനും അതിൻ്റെതായ മരുന്നുകൾ ലഭ്യമാണ്. ഇനി കുട്ടികളിൽ പനി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ വച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നോക്കാം. കുട്ടിക്ക് മതിയായ വിശ്രമം നൽകുക. കുട്ടി പൂർണ്ണമായും ആരോഗ്യവാനാകുന്നത് വരെ സ്കൂളിലേക്കോ അംഗൻവാടികളിലേക്കോ വിടാതെ വീട്ടിൽ തന്നെ വിശ്രമം നൽകുക. ധാരാളം തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുക. അതിൽ തന്നെ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കുക. കരിക്കിൻ്റെ വെള്ളം, ORS ലായനി എന്നിവ ഉൾപ്പെടുത്തുക. കൈ കഴുകാനും ശുചിത്വം പാലിക്കാനും കുട്ടികളെ ശീലിപ്പിക്കുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും വായ പുത്താൻ ശീലിപ്പിക്കുക. താപനിലയ്ക്കനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കൊടുക്കുക. താപനില കുറയുന്ന സമയത്ത് കുട്ടിയുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. കുട്ടിയുടെ കളിചിരികളും ആക്ടിവിറ്റിയും ഉറപ്പാക്കുക.

0: താപനില കുറയുന്ന സമയങ്ങളിൽ കുട്ടി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് പനിയുടെ അപകടകരമല്ല എന്നുള്ള അവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഡേഞ്ചർ സൈൻസ് അഥവാ അപകടകരമായ അവസ്ഥ? 3 ദിവസത്തിൽ കൂടുതൽ പനി കഠിനമായി നിൽക്കുക, 3 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് കഠിനമായ പനി വരിക, താപനില കുറയുമ്പോഴും കുട്ടി അവശനിലയിൽ കാണപ്പെടുക, താപനില 104 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ സ്ഥിരമായി നിൽക്കുക, ശ്വാസതടസ്സം, നിർജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ, അപസ്മാരം, തുടർച്ചയായ ഛർദ്ദിൽ, വയറിളക്കം എന്നിവ കാണപ്പെടുക, ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക, കടുത്ത തലവേദന, കഴുത്ത് കുനിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിവ ഉണ്ടാവുക, ഇതെല്ലാം അടിയന്തരമായി വൈദ്യസഹായം നേടേണ്ട ലക്ഷണങ്ങളാണ്. പകർച്ചവ്യാധികളിൽ അധ്യാപകർക്കുള്ള പങ്ക് പ്രധാനമായും വിദ്യാലയങ്ങളിൽ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളാണ്. 1, ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക, സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കുക, കൈ കഴുകാനുള്ള സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുക, ആരോഗ്യ വിദ്യാഭ്യാസം നൽകുക, ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ സ്കൂളിൽ ഉറപ്പാക്കുക.
1: കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ അലോപ്പതി വിഭാഗം പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
2: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനു ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനു ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനു ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022

0: ിലാണ് പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164-ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 ഈജിപ്ത് പരാജയപ്പെടുത്തി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027-ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി തൃശൂർ. സ്മൃതിലഹരി. സ്മൃതിലഹരിയിൽ ഇന്നാദ്യം അധ്യാപിക എന്ന ചിത്രത്തിൽ യേശുദാസും P സുശീലയും ചേർന്നാലപിച്ച ഗാനം. ONV യുടെ വരികൾ, സംഗീതം V ദക്ഷിണാമൂർത്തി.

മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2000

0: 27 നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: അഞ്ചു സുന്ദരികൾ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്. രചന യൂസഫ് അലി കീച്ചേരി, സംഗീതം MS ബാബുരാജ്.

പി ഭാസ്കരന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ ഈണം പകർന്ന ഗാനം. പാടിയത് എസ് ജാനകി. ചിത്രം അപരാധിനി.

0: ചൊവ്വ വ്യാഴമായ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
2: പ്രായോജകർ
3: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
7: ഭാര്യമാർ സൂക്ഷിക്കുക. ഈ ചിത്രത്തിൽ യേശുദാസ്, പി ലീല എന്നിവർ പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വിദക്ഷിണാമൂർത്തി.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ശ്രുതിലഹരിയിൽ ഇനി കടൽ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം ബി ശ്രീനിവാസൻ.

യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. ചിത്രം കാർത്തിക. പാടിയത് യേശുദാസ്, P. സുശീല.

സ്മൃതിലഹരിയിൽ ഇനവസാനമായി വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം. ചിത്രം തോക്കുകൾ കഥ പറയുന്നു.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: ഒരു കൊലപാതക കഥ ചുരുളഴിയുമ്പോൾ അതിൻ്റെ വളവു തിരിവുകളിൽ അന്യാദൃശ്യമായ സുഹൃത്ത് ബന്ധങ്ങളുടെ ചാരുതയും അനുപമമായ പ്രണയമിടിപ്പുകളുടെ ധ്വനിസാന്ദ്രതയും ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഡോസ്റ്റോയെവ്സ്കി. റസ്കോൾനിക്കോവ് കൊലപാതകം ചെയ്തെന്ന് സുഹൃത്ത് റസുംഹിൻ വിശ്വസിക്കുന്നില്ല. സോണിയ എന്ന കൂട്ടുകാരിയുടെ മുന്നിൽ നിക്കോവെല്ലാം ഏറ്റുപറഞ്ഞ് കുറ്റത്തിൻ്റെ ഭാരമൊഴിച്ചിരിക്കുന്നു. പശ്ചാത്താപത്താൽ പവിത്രീകരിക്കപ്പെട്ട് നിയമത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്ന നിക്കോവ് സ്വന്തം അനുജത്തിയുടെ സംരക്ഷണം പ്രിയതോഴൻ റസുമിഹിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ലോകപാപങ്ങളുടെ കുരിശ് ചുമലിലേറ്റിയ യേശുക്രിസ്തു അതിൽ തറയ്ക്കപ്പെട്ട് മരണത്തോടടുക്കുമ്പോൾ സ്വന്തം അമ്മയുടെ സംരക്ഷണം പ്രിയ ശിഷ്യൻ യോഹന്നാന് ഏൽപ്പിക്കുന്ന ചിത്രം ഓർമ്മയിൽ തെളിയുന്നു. ഇനി അങ്ങോട്ട് സുദീർഘമായൊരു കുറ്റവിസ്താരം ആരംഭിക്കുന്നു. കീഴടങ്ങ് മുമ്പ് കരുത്തു തെളിയിക്കുന്ന കുറ്റവാളി.
3: റസുംഹിൻ, നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അനിയത്തിയോട് നിന്നെക്കുറിച്ച് പറയുകയുണ്ടായി.
4: എന്നെക്കുറിച്ച് പറഞ്ഞെന്നോ? അതിന് എവിടെ വച്ചാണ് നീ അവളെ കണ്ടത്?
3: അവൾ തനിയെ ഇവിടെ വന്നിരുന്നു.
4: അവൾ വന്നിരുന്നോ?
3: നീ
4: എന്താണ് അവളോട് പറഞ്ഞത് എന്നെക്കുറിച്ച്?
3: ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എവിടെ പോയാലും എനിക്കെന്ത് സംഭവിച്ചാലും നീ അവരെ സംരക്ഷിക്കണം. ഞാൻ അവളെ നിന്നെ ഏൽപ്പിക്കുന്നു.
4: നിക്കോ,
3: അതേടാ, നീ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
4: നിക്കോവ്,
3: അവളും നിന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം.
4: നിക്കോവ്, നീ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു രഹസ്യമാണെങ്കിൽ സാരമില്ല, എന്നോട് പറയണ്ട. പക്ഷേ നിന്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും.
3: ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നീ ശ്രമിക്കാതിരിക്കുക, അത് കാലത്തിന് വിട്ടുകൊടുക്കുക.
4: നീ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനക്കാരനാണ്, അങ്ങനെ തന്നെയായിരിക്കും. എന്തോ അപകടകരമായ പ്രവൃത്തികൾക്ക് തയ്യാറെടുക്കുകയാണ്, ഉറപ്പാണ്. അതുതന്നെ, ഡോണിയയ്ക്ക് അതറിയുമായിരിക്കും. അപ്പോൾ ഡോണിയ നിന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു?
3: എന്താണ് നീ വീണ്ടും വീണ്ടും

0: അതെടുത്ത് ചോദിക്കുന്നത്.
1: ആ കത്തും ഇവിടെയുള്ള വരവും തമ്മിൽ.
0: കത്തോ?
1: ഡോണിയയ്ക്കൊരു കത്ത് കിട്ടി ഇന്നലെ. അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവളെന്നോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവൾ പറഞ്ഞു നമുക്ക് വളരെ വേഗം വേർപിരിയേണ്ടി വരുമെന്ന്. പിന്നെ എന്നോട് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എന്തിനു വേണ്ടി അവൾ നന്ദി പറഞ്ഞു.
0: എവിടുന്ന കത്ത് കിട്ടിയത്?
1: അതിനെപ്പറ്റി അറിയില്ല. ശരി നിക്കോവ്, അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, എല്ലാം അറിയുന്ന കാലം. ഇപ്പോൾ ഇടയ്ക്ക് നിഗൂഢതകൾ. ഞാൻ പൊയ്ക്കോട്ടെ.
0: മദ്യപിക്കാനല്ലേ നീ പോകുന്നത്?
1: അല്ല, ഇപ്പോൾ എനിക്ക് മദ്യപിക്കേണ്ട ആവശ്യമില്ല. മദ്യമില്ലാതെ തന്നെ നീ എന്നെ ലഹരി പിടിപ്പിച്ചിരിക്കുന്നു. നിക്കോവ്, ഞാൻ പോകുന്നു, വേഗം തിരിച്ചു വരാം.
0: പാപം റസുമിഹിൻ, അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഏതോ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ ഞാനും പങ്കുകൊള്ളുന്നുവെന്നാണ്. ഡോണിയും അതിൽ ഭാഗഭാക്കാണെന്ന്.

0: കടന്നു വരാം.
1: ഞാൻ പെട്രോവിച്ച്, പെരിഫെറി പെട്രോവിച്ച്. ഹാ, നിങ്ങളിവിടെ ഈ സന്ദർശകനെ പ്രതീക്ഷിച്ചിരിക്കില്ല അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ നിങ്ങളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതിലെ കടന്നു പോകുമ്പോൾ തോന്നി ഇവിടെ വന്ന് എന്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചെലവഴിച്ചുകൂടാ എന്ന്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
0: കൊള്ളാം സാർ, ഇവിടെ ഇരിക്കുക.
1: സന്തോഷം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ ഒരു വീർപ്പ് മുട്ടലായിരുന്നു താങ്കൾക്ക്. അന്നൊക്കെ മോശമായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് പെരുമാറിയതെന്ന് തോന്നുന്നു. എനിക്കത് വിഷമമുണ്ട്.
0: അങ്ങനെ മോശമായ പെരുമാറ്റമാണെന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ബുദ്ധിസാമർഥ്യം മുഴുവൻ വിളമ്പി, അത്രയേ ഉള്ളൂ.
1: തികച്ചും സംസ്കാരശൂന്യമായ വിധത്തിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും നമ്മൾ മാന്യരാണ്. ഒന്നും ഒളിച്ചു വയ്ക്കാതെ തുറന്ന മനസ്സോടെ പെരുമാറുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നിങ്ങളുമായി അത്തരത്തിൽ ഇടപെടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: എന്താണ് ഉദ്ദേശിക്കുന്നത്? വളച്ചിട്ടില്ലാതെ പറയൂ.
1: അതെന്റെ ഒരു ശൈലിയാണ്. വിശദീകരണം നൽകാം, എന്റെ കടമയാണ്. തെറ്റിദ്ധാരണകളെല്ലാം നീക്കാം. സർവതും
0: നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം നിലക്കണ്ണാടി നോക്കും പോലെയാണ്. എല്ലാം അങ്ങ് ഒപ്പിയെടുക്കും.
1: തുറന്ന മനസ്സോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനുമുപരി നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങൾ ഓരോ വാക്ക് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഓരോ കുരുക്ക് വീഴുകയാണ്. അഴിയുന്ന കുരുക്കുകൾ കിരട്ടിയായി കുരുക്കുകൾ വീഴുന്നു.
1: നിങ്ങൾക്കെന്നോട് വെറുപ്പായിരുന്നു എന്ന കാര്യം എനിക്കറിയാം. തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ആ അഭിപ്രായം തുടച്ചു മാറ്റാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
0: എനിക്ക് ഔദാര്യം വേണ്ട. നിയമദൃഷ്ടിയിൽ തെളിവുകളാണല്ലോ നീതിപീഠത്തിന് വേണ്ടത്. അത് നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം.
1: എല്ലാ കാര്യങ്ങളും വിശദമായി പറയേണ്ട ആവശ്യമില്ല. ചില കേട്ടുകേൾവികൾ ഉയർന്നു വന്നിരിക്കുന്നു. ആരിലൂടെ, എങ്ങനെ, എപ്പോൾ ഈ കേട്ടുകേൾവികൾ എൻ്റെ കാതിലെത്തി, എപ്രകാരം അത് നിങ്ങളെ ബാധിച്ചു എന്ന വിശദാംശത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല.
0: എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഉണ്ടാക്കുകയാണോ?
1: തികച്ചും ആകസ്മികമായാണ് എൻ്റെ മനസ്സ്.

0: മനസ്സിൽ സംശയങ്ങൾ ഉടലെടുത്തത്. ഞാനാണ് നിങ്ങളെ ആദ്യം കുടുക്കിയത്. ആ വൃദ്ധ പണയവസ്തുക്കളിൽ കുറിച്ചു വച്ചിരുന്നതും മറ്റും ഒന്നും വാസ്തവത്തിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത കാര്യങ്ങൾ. എങ്കിലും റസ്കോൾനിക്കോവ് എങ്ങനെ നിങ്ങളെ സംശയിക്കാതിരിക്കും? നിങ്ങൾ എല്ലാത്തിനും സംശയമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു.
1: അത് യുക്തിപരമായ സമീപനമല്ലല്ലോ.
0: അതെ, വ്യക്തിപരമായ സമീപനത്തിലൂടെ ഞാനത് അപഗ്രഥിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനും മനുഷ്യനാണല്ലോ. ആ മാസികയിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലേഖനം, ആ സമയത്ത് ഞാനത് ഓർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചത്?
1: ആ ലേഖനത്തിൽ നിന്നായിരുന്നു തുടക്കം.
0: ഞാൻ നിങ്ങളെ പുച്ഛിച്ചു, കളിയാക്കി, എല്ലാം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം. നിങ്ങളെ ഞാൻ എപ്പോഴും പ്രകോപിപ്പിക്കുകയായിരുന്നു.
1: എനിക്കത് മനസ്സിലായിരുന്നു.
0: ഞാനത് ആവർത്തിക്കുന്നു. നിക്കോവ്, നിങ്ങളൊരു രോഗിയാണ്, ക്ഷമയില്ലാത്തവനാണ്, ധീരനാണ്, നിശ്ചയദാർഢ്യമുള്ളവനും ആത്മാർത്ഥതയുള്ളവനുമാണ്, ഗുണഗണങ്ങൾ ഏറെയുള്ളവൻ.
1: ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു. ചിന്തകളും ആശയങ്ങളുമാണ് എൻ്റെ കൈമുതൽ.
0: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 52-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ കേൾക്കാം. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. ആദ്യം മഹാഗണപതി, നാട്ടരാഗത്തിലുള്ള സ്വന്തം കൃതി. ആദിതാളം.

സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് വി ദക്ഷിണാമൂർത്തി, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയാകാനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സുധീവാത്മീകം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിബാൽ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഇണം പകർന്ന് വാണി ജയറാം പാടിയ ഗാനം. ചിത്രം പുലിമുരുകൻ.

മഹേഷിന്റെ പ്രതികാരം. ഈ ചിത്രത്തിൽ സുദീപ് കുമാർ, സംഗീത ശ്രീകാന്ത് എന്നിവർ ചേർന്നാലപിച്ച ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി ബാലൻ.

ചിത്രം അവതാരം. പാടിയത് ശങ്കർ മഹാദേവൻ, റിമി ടോമി. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപക് ദേവ്.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഇണം പകർന്ന് അർജുൻ കൃഷ്ണ, സിയാ ഉൽ ഹഖ്, നിത്യ മാമൻ എന്നിവർ പാടിയ ഗാനം. ചിത്രം സൂഫിയും സുജാതയും.

മണിയറയിലെ അശോകൻ. ഈ ചിത്രത്തിൽ സിദ് ശ്രീറാം പാടിയ ഗാനം. രചന ഷംസു സൈബ, പാടി സംഗീതം ശ്രീഹരി കെ നായർ.

ആലിസ് ഇൻ വണ്ടർലാൻഡ്. ഈ ചിത്രത്തിൽ വിധു പ്രതാപ്, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

തത്സമയം ഒരു പെൺകുട്ടി. ഈ ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. മുരുകൻ കാട്ടാക്കടയുടെ വരികൾ. ഇണ പകർന്നിരിക്കുന്നത് ശരത്.

രചന വിനായക് ശശികുമാർ, സംഗീതം ദീപക് ദേവ്. ബ്രോ ഡാഡി എന്ന ചിത്രത്തിൽ എവ്യുഗൻ ഇമ്മാനുവൽ, ആനി ആമിയ എന്നിവർ പാടിയത്.

ചിത്രം സീതാരാമം, പാടിയത് കെ എസ് ഹരിശങ്കർ, സിന്ദൂരി വിശാൽ. രചന അരുണീലാട്ട്, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൊന്നിയിൻ സെൽവൻ 2, കടൽ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

101.1 MHz-ൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് 54 സെക്കൻഡ്. അടുത്ത പരിപാടി അല്പസമയത്തിനകം കോഴിക്കോടറിലേ.

രണ്ട് സമനിലകളും രണ്ട് വലിയ മാർജിനിലുള്ള വിജയങ്ങളും കണ്ട മത്സരദിനം. എങ്കിലും ആവേശമൊട്ടും ചോരാത്ത പോരാട്ടങ്ങൾ. ലോകകപ്പിലെ ഈ ദിനത്തെ അങ്ങനെ സംഗ്രഹിക്കാം. മത്സരങ്ങളിലേക്ക് വിശദമായി. സ്പെയിൻ സൗദി. കഴിഞ്ഞ മത്സരത്തിലെ പോലെ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ യമീൻ ലമാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ മുൻനിരക്കാരെയും ആദ്യ 11-ൽ ഉൾപ്പെടുത്തിയാണ് സ്പെയിൻ തുടങ്ങിയത്. ആദ്യ മിനിറ്റിൽ തന്നെ യമാലിന്റെ വലതു വിങ്ങിലൂടെയുള്ള കുതിപ്പും ക്രോസും കണ്ടു. വൈകാതെ

ആറാം മിനിറ്റിൽ യമാൽ തന്നെ ഗോളടിച്ചു. ലപ്പോട്ട തള്ളി നൽകിയ പന്തു പിടിച്ച് ഓസ്റ്റാംബൂൾ പോസ്റ്റിന് കുറുകെ നൽകിയ ക്രോസ് വലയിലേക്ക് തൊടുത്ത് യമാൽ സ്പെയിനിന് 1-0 ലീഡ് നൽകി. അവിടെ കൊണ്ട് നിർത്താതെ ഗോൾദാഹത്തോടെ ആക്രമണം തുടർന്ന സ്പെയിൻ രണ്ടു വട്ടം കൂടി ഗോളിയെ പരീക്ഷിച്ചു. ഇടതുവിങ്ങിലൂടെ ഓസ്റ്റാംബൂളും വലതുവിങ്ങിലൂടെ യമാലും നടത്തിയ കുതിപ്പുകൾ സൗദിയെ വിഷമിപ്പിച്ചു. തകർപ്പൻ കളിക്ക് പ്രതിഫലം എന്നോണം ഓസ്റ്റാംബൂൾ തന്നെ 20-ാം മിനിറ്റിൽ 2-ാം ഗോളും അടിച്ചു. സ്പെയിൻ മുന്നേറ്റത്തിനൊടുവിൽ തെറിച്ചു കിട്ടിയ ലൂസ് ബോൾ വലയിലേക്ക് തൊടുത്തു 2-0. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓസ്റ്റാംബൂൾ വീണ്ടും വല തൊട്ടു. ബോക്സിനകത്ത് കുറിയ പാസുകളിലൂടെ കളിച്ചു നീങ്ങിയ കുക്കറയയുടെ പാസ് പോൽമ ഹെഡറിലൂടെ ഓസ്റ്റാംബൂളിന് നൽകുന്നു. പോസ്റ്റിന് തൊട്ടു മുമ്പിൽ നിന്ന് ഓസ്റ്റാംബൂളിന്റെ അടി ഗോളിലേക്ക് കയറുന്നു 3-0. 36-ാം മിനിറ്റിൽ ഹാട്രിക് തികയ്ക്കാൻ ഓസ്റ്റാംബൂളിന് അവസരം ലഭിച്ചുവെങ്കിലും ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് പന്തെത്തിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞു പാസുകളിലൂടെ തകർത്തു കളിക്കുന്ന സ്പെയിൻ പഴയ സ്പെയിൻ ആവുന്നത് കണ്ട ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ 3-0 മുമ്പിലായിരുന്നു. 49-ാം മിനിറ്റിൽ വഴങ്ങിയ സെൽഫ് ഗോൾ സൗദിയുടെ തകർച്ചയുടെ ആഴം പിന്നെയും കൂട്ടി. കുക്കറേയയുടെ ഡ്രൈവ് അല്ലോവൈസ് സേവ് ചെയ്തുവെങ്കിലും ഹസൻ അൽ തക്തിയുടെ ദേഹത്ത് തട്ടി സ്വന്തം വലയിലേക്ക് തന്നെ കയറി. 2-ാം പകുതിയിൽ പ്രമുഖ താരങ്ങൾക്ക് വിശ്രമം നൽകി ഇറങ്ങിയ സ്പെയിൻ ഫാബിയൻ റൂയിസിനെയും യമീൻ ജെറമി പീനോയും നിക്കോ വില്യംസിനെയും എല്ലാം കളത്തിലിറക്കി. അവസാന സ്കോർ സ്പെയിൻ 4, സൗദി അറേബ്യ 0. ബെൽജിയം ഇറാൻ. വലിയ ടീമുകൾക്കെതിരെ താരതമ്യേന ചെറിയ ടീമുകളുടെ കടുത്ത പോരാട്ടവും സമനിലയിൽ തളച്ചിടലും അതിപ്പോൾ ഈ ലോകകപ്പിന്റെ ഒരു ക്രമം തന്നെയായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇക്വഡോറിനെ കുറോസോ പിടിച്ചുകെട്ടിയതിനു പിന്നാലെ മറ്റൊരു കരുത്തരായ ബെൽജിയത്തെ ഇറാൻ പിടിച്ചുകെട്ടുന്നത് കണ്ടു ഇന്ന് പുലർച്ചെ. സ്കോർ 0-0. ഡിബ്രുയിനയുടെ ക്രോസ് കണക്ട് ചെയ്യാൻ ലുക്കാക്കുവിന് പിഴവ് പറ്റുന്നത് കണ്ടുകൊണ്ടാണ് കളി തുടങ്ങുന്നത്. പിന്നാലെ യൂറി ടെലമെൻസിന്റെ അടി ഇറാൻ ഗോളി അലി റസ നിർവീര്യമാക്കി. ബെൽജിയം ശ്രമങ്ങൾ തുടരുന്നതിനിടെ പക്ഷേ ഇറാൻ ക്യാപ്റ്റൻ തരേമി എതിർവലയിൽ പന്തെത്തിച്ചു 25-ാം മിനിറ്റിൽ. പക്ഷേ ഇത് വാർ പരിശോധനയിൽ ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. 1-ാം പകുതിയിൽ ഏറെക്കുറെ തുല്യനിലയിലെ പോരാട്ടത്തിന് ശേഷം 2-ാം പകുതിയിൽ ബെൽജിയം കൂടുതൽ ആക്രമണത്വരത കാണിച്ചു. മത്സരത്തിലാകെ 10 വട്ടമെങ്കിലും ഉജ്ജ്വല സേവുകൾ പുറത്തെടുത്ത ഇറാൻ കീപ്പർ അലി റാസയുടെ ഏറ്റവും മികച്ച സേവ് കണ്ടത് 58-ാം മിനിറ്റിലാണ്. ഡിബ്രോയിനയുടെ മാന്ത്രിക സ്പർശമുള്ള ക്രോസിൽ ഡി കൂപ്പറുടെ അടി അലി റസ തകർപ്പനായി തടുത്ത് രക്ഷപ്പെടുത്തി. 66-ാം മിനിറ്റിൽ ബെൽജിയം 10 പേരിലേക്ക് ചുരുങ്ങി. ഇറാന്റെ ഉറച്ച ഗോൾശ്രമം ഫൗൾ വഴങ്ങി തടയാൻ ശ്രമിച്ച നതാൻ എൻകോയ് നേരിട്ടുള്ള ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. അവസാന ഘട്ടത്തിലും ഇരു ടീമുകളും വിജയഗോളിനായി ആഞ്ഞു ശ്രമിച്ചു, വിശേഷിച്ചും ബെൽജിയം. പക്ഷേ ഇറാൻ ഗോളി അലി റസയും ഖാലിദും കനിഷ്തഖാനും ഉൾപ്പെട്ട പ്രതിരോധവും ഉറച്ചുനിന്ന് ഇറാന് ഉജ്ജ്വല സമനില സമ്മാനിച്ചു. ഹെപ്പർദേ ഉറൂഗെ. കഴിഞ്ഞതിലും വലിയ ത്രില്ലർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉറൂഗയും കേപ്പ് വർദോയും തമ്മിൽ. ഏതാനും നാൾ മുമ്പ് സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ കുരുക്കിയ കേപ്പ് വർദേ ഒരാഴ്ചയ്ക്കകം 2-ാം വട്ടം മറ്റൊരു മുൻലോക ചാമ്പ്യന്മാരുടെ വഴി തടഞ്ഞു. സ്കോർ 2-2. 21-ാം മിനിറ്റിൽ കേപ്പ് വർദോയാണ് ആദ്യം ഗോളടിച്ചത്. എതിർ ബോക്സിൽ നിന്ന് അകലെ ലഭിച്ച ഫ്രീ കിക്ക് പിന നിലംപൊറ്റെ നേരിട്ടടിച്ചപ്പോൾ കേപ്പ് വർദേ മുമ്പിൽ. ലോകകപ്പ് സ്റ്റേജിലെ അവരുടെ ആദ്യത്തെ ഗോൾ. അപകടം തിരിച്ചറിഞ്ഞ ഉറൂഗെ ആക്രമണം ത്വരിതപ്പെടുത്തി. ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ടുമുമ്പേ 2 വട്ടം ഗോളടിച്ച് ഉറൂഗെ കളിയിൽ ആധിപത്യം നേടുകയും ചെയ്തു. 44-ാം മിനിറ്റിൽ അറോഹോയാണ് ഗോളടിച്ചത്. ബെന്താങ്കൂറിന്റെ ഹെഡർ പോസ്റ്റിൽ തട്ടി മടങ്ങിയപ്പോൾ തക്കം പാർത്തുനിന്ന അറോഹോ പോസ്റ്റിലേക്ക് തൊടുത്തു 1-1. 1-ാം പകുതിക്ക് വിസൽ മുഴങ്ങുന്നതിന് തൊട്ടുമുമ്പേ ഖനാബിയോ ഉറൂഗുക്ക് ലീഡ് നൽകി. മൈതാനമധ്യത്തുനിന്നും ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ക്രോസ് വിദഗ്ധമായി പിടിച്ചെടുത്ത് അറോഹോ മധ്യനിരക്കാരൻ കനോബിയയിലേക്ക് നൽകിയപ്പോൾ പന്ത് വലയിലേക്ക് തൊടുത്തു. ഈ ടൂർണമെന്റിൽ ആദ്യമായി പിറകിലായി പോയ കേപ്പ് വർദോ 61-ാം മിനിറ്റിൽ സമനില പിടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. പകരക്കാരനായി ഇറങ്ങിയ ഹെലിയോ വറേല തന്റെ ആദ്യ സ്പർശം തന്നെ ഗോളാക്കി മാറ്റി. പന്തു രക്ഷപ്പെടുത്താൻ ഗോൾ വലയം മാത്രമല്ല ബോക്സും തുറന്നിട്ട് പുറത്തേക്കിറങ്ങിയ ഗോൾ കീപ്പറെ ശിക്ഷിച്ച് ഒഴിഞ്ഞ വലയിലേക്ക് ഹെലിയോയുടെ കിക്ക് 2-2. അവസാന ഘട്ടത്തിൽ ഉറൂഗയുടെ തള്ളിക്കയറ്റം വിദഗ്ധമായി തടഞ്ഞിട്ട് പ്രതിരോധത്തിൽ ഉറച്ചു നിന്നപ്പോൾ കേപ്പ് വർദോയ്ക്ക് മറ്റൊരു ഉജ്ജ്വല സമനില. ഈജിപ്ത് ന്യൂസിലാൻഡ്. മത്സര ദിനത്തിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന പോരാട്ടത്തിൽ ആദ്യ പകുതിയിലെ ഒരു ഗോളിന്റെ തിരിച്ചടി മറികടന്ന് ഈജിപ്ത് 1-1 3 ഗോളിന് ജയം കുറിച്ചു. 15-ാം മിനിറ്റിൽ ഏറെക്കുറെ ഒരു പ്രതിരോധ പിഴവിൽ നിന്ന് എന്ന് തന്നെ പറയണം ന്യൂസിലാൻഡ് ഗോൾ നേടി. ഇടതുവിങ്കിൽ നിന്ന് കോർണർ എടുക്കുമ്പോൾ പ്രതിരോധക്കാരും സർമാനെ മാർക്ക് ചെയ്തിരുന്നില്ല. അവസരം മുതലെടുത്ത സർമാൻ ഉയർന്നു ചാടി തലകൊണ്ട് പന്ത് വലയിലെത്തിച്ചു.
26-ാം മിനിറ്റിൽ മർമൂഷിന്റെ

0: അടി ലക്ഷ്യത്തിലേക്കായിരുന്നു എങ്കിലും ന്യൂസിലാൻഡിന്റെ കീപ്പർ തടഞ്ഞു. ഒന്നാം പകുതി തീരും മുമ്പേ പ്രതീക്ഷ നൽകുന്ന പൊസിഷനുകളിൽ നിന്ന് മൂന്ന് ഫ്രീ കിക്കുകൾ ഈജിപ്തിന് തുടരെ തുടരെ ലഭിച്ചുവെങ്കിലും എല്ലാം വിഫലമായി. രണ്ടാം പകുതിയിൽ വേറൊരു ഈജിപ്തിനെയാണ് പക്ഷേ കണ്ടത്. കൂടുതൽ ഭാവനയോടെ അവർ ആക്രമണങ്ങൾ നടത്തി. 58-ാം മിനിറ്റിൽ അതിനവർക്ക് ഫലവും കിട്ടി. ഹാനി ബോക്സിലേക്ക് നൽകിയ പന്തിൽ തലവച്ച് സിക്കോയുടെ സമനിലപ്പോൾ. പിന്നാലെ 67-ാം മിനിറ്റിൽ ഈജിപ്ത് ലീഡെടുത്തു. കുഞ്ഞു പാസുകളിലൂടെ കൊടുത്തും വാങ്ങിയും മുന്നേറിയ നീക്കത്തിനൊടുവിൽ സീക്കോയുടെ ബോക്സിൽ നിന്നുള്ള പാസിൽ സലായുടെ ഉജ്ജ്വല ഫിനിഷ്. ഈജിപ്ത് 2, ന്യൂസിലാൻഡ് 1. പുതിയൊരാവേശത്തിൽ കളനിറഞ്ഞ ഈജിപ്തിനെതിരെ ന്യൂസിലാൻഡ് കൂടുതൽ വിയർക്കുന്നതാണ് കണ്ടത്. സല കളനിറഞ്ഞപ്പോൾ 82-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് പകരക്കാരൻ ട്രൈസഗയുടെ നിലം പറ്റിയുള്ള ഹെഡറിൽ ഈജിപ്തിന്റെ 3-ാം ഗോൾ. പിന്നീട് കളിയിലെ നിയന്ത്രണം വിടാതെ കളിച്ച ഈജിപ്ത് അർഹിതഹൃദയം പിടിച്ചെടുത്തു. ഇനി ഇന്നത്തെ മത്സരങ്ങളെക്കുറിച്ച് കൂടിയൊന്ന് നോക്കാം. ഗ്രൂപ്പ് ജെയിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടുന്നുണ്ട്. മെസ്സി ശോകണ്ട ആദ്യ കളിയിൽ എളുപ്പജയം കുറിച്ച ലോക ചാമ്പ്യന്മാർ പരീക്ഷണങ്ങൾക്കൊന്നും ഇനക്കെടാതെ ജയം നേടി രണ്ടാം റൗണ്ട് പ്രവേശം ഉറപ്പിക്കാനാവും ശ്രദ്ധ നൽകുക. ജോർദാനെതിരെ തിളങ്ങുന്ന ജയം സ്വന്തമാക്കിയ ഓസ്ട്രിയയുടെ വെല്ലുവിളി ലളിതമാവാനും ഇടയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് ഐയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ഫ്രാൻസ് ഇറാഖിനെ നേരിടുന്നുണ്ട്. സെനഗലിന് അവസരമൊന്നും നൽകാതെ ജയിച്ചു കയറിയ ഫ്രഞ്ചുകാർക്കായി ക്യാപ്റ്റൻ എംബപ്പെ മികച്ച ഫോമിൽ തുടരുന്നുണ്ട്. നോർവേയോട് 4 ഗോൾ വഴങ്ങി തോറ്റ കളിയിൽ 1 ഗോൾ മടക്കാനായത് മാത്രമാണ് ഇറാഖിന്റെ ആശ്വാസം. നോർവേയും സെനഗലും തമ്മിലുള്ള മത്സരം തുല്യശക്തികളുടെ പോരാട്ടമാവാനാണ് സാധ്യത. ഹാലണ്ട് വിശ്വരൂപം കാണിച്ച കളിയിൽ ഇറാഖിനെതിരെ വലിയ ജയമാണ് നോർവേക്കാർ സ്വന്തമാക്കിയത്. ഫ്രാൻസിനോട് തോറ്റുവെങ്കിലും ഈ ലോകകപ്പിലെ സെനഗൽ ടീമിനെ കുറച്ചു കണ്ടുകൂടാ. മാനെ, ജാക്സൺ, ഇദ്രിസ ഗുയെ, ഡിയാഫ്, മാൻഡി പ്രതിപാദനരായ ഒരു കൂട്ടം കളിക്കാർ തന്നെയാണ് സെനഗൽ. ആഫ്രിക്കൻ കിരീടപ്പോരിൽ അവരുടെ പോർവീര്യം ലോകം കണ്ടതുമാണ്. ദിവസത്തിലെ ഏറ്റവും മികച്ച കളി സെനഗലും ദോർവേയും തമ്മിലായാൽ തെല്ലുമേ അതിശയിക്കാനില്ലത്. ജോർദാനും അൾജീരിയയും തമ്മിൽ മത്സരിക്കുമ്പോൾ അത് ആദ്യ പോയിന്റിനും ആദ്യ ജയത്തിനുമെല്ലാം വേണ്ടിയുള്ള മത്സരമാണ്. രണ്ടു ടീമുകളും പ്രമുഖരായ എതിരാളികൾക്കെതിരെ ശോഭഘട്ട പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ പുറത്തെടുത്തത്. പിഴവുകൾ തിരുത്താനും പോയിന്റ് പട്ടിക തുറക്കാനും ടീമുകൾ ശ്രമപ്പെടുമ്പോൾ മത്സരം മികച്ചതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹാരിസ് നെന്മേനി. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ ഇമാം മജ്ബൂർ, നേഹ നായർ എന്നിവർ പാടിയത്. വരികൾ അൻവർ അലി, സംഗീതം റക്സ് വിജയൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 കേൾക്കാം. അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28 ഞായറാഴ്ച രാവിലെ 11 എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28 ഞായറാഴ്ച രാത്രി 8 പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് മുകുളത ശ്ലോകവാടി അക്ഷരശ്ലോക സമിതി ആയാപ്പറമ്പ് ആലപ്പുഴ. പങ്കെടുക്കുന്നവർ ആഷ്ന, ആര്യ എ, കൃഷ്ണ, മേഘാരാജ് യു.
1: മഞ്ഞപ്പ

ഭടന്മാരിങ്ങു ചൂടായി വരും പാടായിൽ തിരുനാമമന്ദകഭടന്മാരിങ്ങു ചാടായി വരും കൂടായിൽ സുഹൃതങ്ങൾ ചെയ്വതിനഹോ പാപങ്ങൾ കൂടായി വരും വീടാ

തരിവളകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സസൽക്കൗസ്തുഭമിട കലരും ചാരുതോരന്തരാളം ശംഖം.

0: കൊഴിഞ്ഞൻ കവിതയുമിവിടെ കാലമേ കാരണം നീ.
1: വട്ടച്ചൂട്ടും കുനുട്ടും വലിയ തലയെടുപ്പും നടപ്പും വെടിപ്പും പൊട്ടിച്ചുള്ളഞ്ചനക്കൽ പൊടിയൊടുകിടയാം വൻകറുപ്പും നിരപ്പും പൊട്ടിച്ചോരും നഗർവും ശിവ ശിവ ശിവനെ പൈക്കളെ ചെന്നു കുത്തി.

പരം ദൃഷ്ടിത്തല്ലതിൽ നിന്നു മന്ദമൊഴുകുന്ന അശ്രുക്കൾ പൂണ്ടത്രയും കഷ്ടം കഷ്ടമിതെന്നു ചൊല്ലി അധികം ഖേദിച്ചു രോദിച്ചിടും.

0: ഇടൻപൊടി നിക്കു സുന്ദരി മഹാലക്ഷ്മി വികൽപ്പം വിനാ.
1: ധർമാധർമ്മ വിചാരമില്ല തനയന്മാർക്കിന്നൊരാൾക്കെങ്കിലും നിർമര്യാദയിലാണു നിഷ്

ചന്തത്തിൽ കാണവേണം ചെറുമകനിവിടെ കൂട്ടിനായ അച്ഛനുണ്ടാം പൊന്തിക്കേൽവിപ്പെരുപ്പിൽ പുതുതലമുറയക്കേമനായി വന്നിടേണം എന്താണെന്നോ അമ്മ വാക്യം.

കാണുന്നു നാഥേ ധന്യം പാദദ്വയത്തിൽ പരിചരണമലം ദിക്പ്രസാദം ഭവിപ്പാനെന്നല്ലോ പൂർവ്വവൈദ്യ പ്രവര.

പ്രകൃതിദന് കൃത്യങ്ങളത്യത്ഭുതം കാലം മർത്യരിലെത്രയധികം മാറ്റം വരുത്തുന്നഹോ ചാലേ തേച്ചുമിനുക്കി നിത്യമിവിടെ കെട്ടുന്നിതെന്തൊക്കെയോ കോലം കഷ്ടമൊരാളുമീ അവനിയിൽ വാഴില്ല എന്നാളുമേ ചാലേ മാലിനിയും മരാളമിതുനം മേവും മണൽ തിട്ടയും ചോലയ്ക്കപ്പുറമായി മൃഗങ്ങൾ മറയും ശൈലേന്ദ്രപാദങ്ങളും ചീരം ചാർത്തിന വൃക്ഷമൊന്നതിനടിക്കായിട്ടു കാന്തൻ്റെ മേ ചാരിക്കും.

0: ഹിതമാന്ത്രികൻകഥ രചിക്കയാണു സമുദം സദാ.
1: പോയാലും പൊടിയിൽ കളിപ്പതിനു താൻ നിന്നമ്മ തന്മേനിയിൽ ചായാനും.

കുളിച്ചുകുറിയിട്ടു കണ്ണെഴുതി വൃത്തിയായി മാറ്റെടുത്തു ഞൊറിയിട്ടുടുത്തു മുടി കോതി ചൂടി ദശപുഷ്പവും.

കണ്ടിടാൻ ചേലുകൊണ്ട ഫണിമാല പൂണ്ട ശിവകാല കണ്ടക തൊഴുന്നു ഞാൻ ഹേല കൊണ്ടു ശിതശൂലമാ

0: മക്കളല്ലോ. കരുതുക ഇവയും പണ്ടാഴിയത്താൻ കടത്തിയിട്ടരുളിയ നിധിയത്രേ. വേണമെങ്കിൽ കഴിപ്പിൻ
1: കൂലം കുലുക്കിയൊഴുകി പുഴയിൽ പതിക്കും.

0: ഞാൻ തള്ളിക്കളഞ്ഞു സകലം മമ കൽമശം നീ ഉള്ളിൽ തെളിഞ്ഞുണരവേണമുദാരകീർത്തേ.
1: തേൻ തരുന്ന കനി പാണ്ടി നാടു തേൻ കായ എന്നു മൊഴി ചാർത്തി നിൽക്കവേ മെച്ചമാ

പിടിച്ചു വെച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങി എൻ്റെ മേൽഗതിക്കു വാഞ്ഛയാ പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിടുന്നിതാ.

0: കൂടെ കൂടെ തുടയ്ക്കും സുകൃതനിധിയ ശോദാകരം കൈതൊഴുന്നേൻ.
1: ധ്യായേ ചാരുജടാനി ബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രാദദക്ഷകരം പ്രസന്നവദനം.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
4: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 SSC CGL വിജ്ഞാപനം പുറത്തിറക്കി. ടയർ 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ രാജ്യമൊട്ടാകെ 2026 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ടയർ 2 പരീക്ഷകൾ ഈ വർഷം ഡിസംബർ മാസത്തിലും നടത്തപ്പെടും. ഓൺലൈൻ അപേക്ഷകൾ ഔദ്യോഗിക വെബ്സൈറ്റായ SSC.gov.in സമർപ്പിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന് രാത്രി 11 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് SSC.gov.in എന്ന വെബ്സൈറ്റും SSC KKR.KAR.NIC.in എന്ന വെബ്സൈറ്റും സന്ദർശിക്കാവുന്നതാണ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം

0: നടത്തുന്നു. ഈ മാസം 23 പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം. എല്ലാ തസ്തികളിലേക്കുമുള്ള പ്രായപരിധി 40 വയസ്സാണ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. അഭിമുഖം രാവിലെ 11 നടക്കും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് ഡയാലിസിസ് ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. സമയം ഉച്ചയ്ക്ക് 12 മണി. ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ VHSC ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി യോഗ്യതയുള്ളവർക്ക് ഉച്ചയ്ക്ക് 2 നടത്തുന്ന ECG ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റുകൾ, അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0480271232. ഇമെയിൽ വിലാസം CHO@gmail.com. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പാക്കുന്ന ISRIയുടെ റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഈ മാസം 30 രാവിലെ 10 കോളേജിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30 നിശ്ചിത സമയത്ത് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോളേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം gcmanandavadi.ac.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9447959355, മറ്റൊരു നമ്പർ 8848629527. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ചേട്ടാ, കൊറേ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ, അതെ, താടി പഠിക്കാൻ എത്രയാവും?
1: അത് തന്നെ, നമ്മുടെ 60 രൂപ.
2: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളു കയ്യില്.
1: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
2: രണ്ടാമത്തേതോ,
1: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
2: ഇതാ, UPI എന്നെ രക്ഷിച്ചു. ഇഷ്ടാ.
1: എന്നാ ഒരു കാര്യം ചെയ്യ്, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
6: പ്രായോജികർ, കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ആകാശവാണി തൃശൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ എന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടിയും 6:00 പദ്ധതികൾ ജനനമയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഭാരതീയ പ്രാകൃതി കൃഷി പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, 8:00 ഹലോ ഡോക്ടർ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ അജിത മേനോൻ. 6:00 ഉഷമലതി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:05 പ്രഭാതവന്ദനം, സ്കന്ദഷഷ്ഠി കവചം ശൂലമംഗലം സഹോദരിമാർ അവതരിപ്പിച്ചത്, 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി, 7:10 റൈറ്റ് ട്രാക്ക് വരും ദിനങ്ങളിലെ തൊഴിൽ സാധ്യതയേറുന്ന വിവിധ കോഴ്സുകൾ, 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം, 7:40 കഥകൾ അതിസാദരം, ഗ്രേസിയുടെ ഇരുൾ വീഴുമ്പോൾ എന്ന കഥ മെജോ അവതരിപ്പിക്കുന്നു, 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 9:30 ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി, തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ജി ഗണേഷ് മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഘടം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര്യർ

റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 12:10 അഞ്ചടന്തമേളം, പുതുക്കോട് പത്മനാഭമാരാരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, എബോള അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ക്രിസ്റ്റി മെറീന മാനുവൽ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 53-ാം ഭാഗം. 2:30 സ്വരസാഗരം, എസ് കെ സുബ്രഹ്മണ്യം പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം 2026 ഫിഫ ലോകകപ്പിന്റെ പ്രതിദിനാവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. വായനാമൃതം, വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8 മണിക്ക് സാഹിത്യരംഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10-ാം ക്ലാസ് സാമൂഹിക ശാസ്ത്രം 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നത് പ്രിയ ബി കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശൂർ. 9:30 കഥാപ്രസംഗം. 10 മണിക്ക് കഥകളിപ്പദങ്ങൾ. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.1 MHz-ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയാകാനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. ഈ സമയത്ത് വിരലൊടിച്ചു കുത്തിയാലും മുളയ്ക്കും എന്ന ചൊല്ല് നടീലിന് ഏറ്റവും അനുഗുണമായ സമയം മറ്റൊന്നില്ല എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്.

ഓണക്കാല പച്ചക്കറിക്കായുള്ള നടീലിന് നാടെങ്ങും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ മഴയും വെയിലും കാലാവസ്ഥയുമെല്ലാം പച്ചക്കറികൾ കരുത്തോടെ വളർ

വരാൻ സഹായിക്കും. ഓണത്തിന് സ്വന്തം വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യ മാത്രം മതിയോ? സദ്യ പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി നമുക്കില്ലേ? അത്തപ്പൂക്കളം. അതിനുള്ള പൂ കൂടി സ്വന്തമായി ഉണ്ടെങ്കിലല്ലേ ഓണം പൂർണ്ണമാകൂ. നമ്മുടെ മുറ്റങ്ങളിലെ ഇത്തിരി സ്ഥലം പൂക്കൃഷിക്കായി മാറ്റിവെക്കാം. സ്വന്തം സദ്യയ്ക്കൊപ്പം സ്വന്തം പൂക്കളവും നമുക്ക് വേണം. പൂക്കൃഷിക്കും തയ്യാറെടുക്കാൻ സമയമായി. ബന്ധിത്തൈകൾ സുലഭമായി എത്തിത്തുടങ്ങി. കൃഷി ഇറക്കി നന്നായി പരിചരിച്ചാൽ 60-ാം നാൾ മുതൽ വിളവെടുപ്പായി. മുറ്റത്ത് പൂനുള്ളി, പൂമുഖത്ത് അത്തമിടാം.

വാണിജ്യാടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന കർഷകർ, ഹൈടെക് കർഷകർ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നാദ്യം ഒരു കലാലയമുറ്റത്ത് ആരംഭിച്ച പൂക്കൃഷിയുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ഐ ടി മേഖലയിൽ 5 ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരൻ സമ്മർദ്ദങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് ചുവടുറപ്പിച്ച് അതിനേക്കാൾ 5 പ്രതിമാസം സമ്പാദിക്കുന്ന കഥ സമൂഹമാധ്യമത്തിൽ വരെ ഇന്ന് വൈറലാണ്. അതാണ് ശ്രീ എസ് വി സുജിത്.

എന്നും വ്യത്യസ്തതകളിലൂടെയും വെല്ലുവിളികൾ അനുകൂലമാക്കിയും കടന്നുപോകുന്ന ശ്രീ സുജിത് ഈ മേഖലയിൽ സദാശ്രദ്ധേയനാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് സൂര്യകാന്തി പാഠമൊരുക്കി വിസ്മയം തീർത്ത ശ്രീ സുജിത് ഇന്ന് തിരുവനന്തപുരത്തെ മരിയൻ എഞ്ചിനീയറിംഗ് കോളേജിലെ വിശാലമായ സ്ഥലത്ത് പുഷ്പകൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വൻ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആവേശത്തോടെ വിദ്യാർത്ഥികളും തൈകൾ നട്ടു. പിന്നെ പാടത്തെ ചൊരിമണലിലിരുന്ന് കൃഷിമന്ത്രിയും കുട്ടികളും കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചു.

പഠനത്തോടൊപ്പം കൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയും കുടുംബത്തിന്റെ ആരോഗ്യ സംരക്ഷണവും കുട്ടികളായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം നൽകിയപ്പോൾ തീർച്ചയായും പഠനത്തിനൊപ്പം കൃഷിയെയും കൂട്ടാം എന്നവർ പ്രതിജ്ഞയെടുത്തു.

0: കലാലയങ്ങളിൽ കതിര കാർഷിക ക്ലബ്ബുകൾ, കൃഷിയെ പാഠ്യവിഷയമാക്കൽ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും മന്ത്രി വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകി.
1: കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നു. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. ആ നോഡൽ ടീച്ചറുടെ കൂടെ അവിടെ കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയിൽ ലോക്കൽ ബോഡീസ് മെമ്പർ ഉണ്ടാകും. അതിൽ കർഷകരുണ്ടാകും. അതിന് പി ടി എ മെമ്പർമാരുണ്ടാകും. അവർ കൃഷിസ്ഥലം ഈ കുട്ടികൾക്ക് ഒന്നുകിൽ സ്കൂളിൽ അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ അറേഞ്ച് ചെയ്യും. അവിടെ കുട്ടികൾ കൃഷി ഇറക്കും.
0: ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖിന്റെ വാക്കുകളിലേക്ക്,
1: അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും കൃഷിവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വിവിധ തലങ്ങളിൽ ഉണ്ടാകും. ആ കാർഷിക വൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ വീട്ടിലും കൃഷി ആരംഭിക്കും. അങ്ങനെ കുട്ടി കർഷകരെ സംസ്ഥാന, ജില്ലാ, പഞ്ചായത്ത്, സ്കൂൾ തലത്തിൽ കുട്ടി കർഷകരെ

0: മോഡലാക്കി ആദരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും. തീർച്ചയായും ഒരു കാർഷിക സംസ്കാരത്തിലേക്ക് നമുക്ക് അറ്റുപോയ കണ്ണികളെ പുതുതലമുറയിലൂടെ റീകണക്ട് ചെയ്യാനുള്ള ഒരു മിഷനും വിഷനുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുന്നു. ആ പ്രയാണത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പരിപാടി ഏറെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു.
1: ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ വാക്കുകൾ പോലെ കുട്ടികർഷകരെ ഇതിലേക്ക് ആകർഷിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃഷിയിലെ തങ്ങളുടെ നിലപാടിൽ കാതലായ മാറ്റം വരണം. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ കൈകോർക്കാം. ഇനി നമുക്ക് പൂക്കൃഷിക്ക് തയ്യാറെടുക്കാം അല്ലേ? മണ്ണൊരുക്കലും പ്രാരംഭ പ്രവർത്തനങ്ങളായ തൈനടിയിലും വളപ്രയോഗവും തുടങ്ങി പൂക്കൃഷിയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന സംസാരിക്കുന്നു.
2: ഓണക്കാല പുഷ്പകൃഷിയിൽ വിജയിക്കാൻ കൃത്യമായ ആസൂത്രണവും സമയബന്ധിതമായ കൃഷിരീതികളും അനിവാര്യമാണ്. കൃഷി സമയം ശരിയായി പാലിച്ചാൽ മാത്രമേ അത്തം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിലെത്തിച്ച് മികച്ച വില ലഭ്യമാക്കാൻ കഴിയൂ. ഇത്തവണ തിരുവോണം ഓഗസ്റ്റ് 26 ആയതിനാൽ അതിന് 10 ദിവസം മുൻപ്, അതായത് ഓഗസ്റ്റ് പകുതിയോടെ പൂക്കൾ വിളവെടുക്കുന്ന രീതിയിൽ കൃഷി ചെയ്യേണ്ടതാണ്. ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ വിളവെടുക്കാനായി 1 മാസത്തിലധികം പ്രായമുള്ള 6 അതിലധികമോ ഇലകളുള്ള കരുത്തുള്ള തൈകൾ നടുന്നതാണ് ഓണക്കൃഷിക്ക് അനുയോജ്യം. തൈകൾ പറിച്ചു നടുന്നതിനായി നിലം നന്നായി കിളച്ചിളക്കി 60 സെന്റിമീറ്റർ അകലത്തിൽ വാരങ്ങളെടുക്കണം. 1 സെന്റ് സ്ഥലത്തേക്ക് 80 കിലോഗ്രാം ചാണകപ്പൊടി അല്ലെങ്കിൽ 40 കിലോഗ്രാം കോഴിക്കാഷ്ടം ചേർക്കണം. കൂടാതെ അടിവളമായി സെന്റ് 1 1200 ഗ്രാം ഫാക്ടംഫോസ്, 400 ഗ്രാം യൂറിയ, 200 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. തൈകൾ 1.5 അടി അകലത്തിൽ നടുന്നതാണ് അനുയോജ്യം. നടുമ്പോൾ ഓരോ തൈക്കും 5 ഗ്രാം വീതം ട്രൈക്കോഡർമ ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിൽ തൈകൾ ആരോഗ്യമില്ലാതെ നീണ്ടു വളരും. മഴക്കാലത്ത് കനത്ത മഴ മൂലം വാരങ്ങളിലെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ളതിനാൽ ചെടികളുടെ ചുവട്ടിലേക്ക് ആവശ്യാനുസരണം മണ്ണ് കൂട്ടിക്കൊടുക്കണം. തടമെടുത്ത് തൈകൾ നടുകയാണെങ്കിൽ ഇടയ്ക്ക് വളം കൊടുക്കുന്നതോടൊപ്പം മണ്ണ് ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. പൂമൊട്ടുകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ചെടികൾ വീഴാതിരിക്കാനായി കുറ്റിയടിച്ചോ കയർ കെട്ടിയോ താങ്ങു കൊടുക്കണം. ചെടികൾക്ക് വശങ്ങളിൽ നിന്ന് ധാരാളം ശാഖ വളർന്ന് കൂടുതൽ പൂവ് ലഭിക്കാൻ പിഞ്ചിങ് അഥവാ തലപ്പുനുള്ളൽ ചെണ്ടുമല്ലിയിൽ ചെയ്യാറുണ്ട്. നട്ട് 30 ദിവസം കഴിയുമ്പോഴാണ് ചെടിയുടെ തലപ്പ് നുള്ളുന്നത്. ഈ സമയം സെന്റിന് 1 കിലോഗ്രാം യൂറിയയും 200 ഗ്രാം പൊട്ടാഷ്യം നൽകി മണ്ണ് കയറ്റി കൊടുക്കണം. കൂടുതൽ പൂക്കൾ ലഭിക്കാനായി ആദ്യം തലപ്പ് നുള്ളി 30 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ തലപ്പുകൾ നുള്ളാറുണ്ടെങ്കിലും ഇനി തൈകൾ നടുന്നവർ 2ാമത്തെ തലപ്പ് നുള്ളൽ ഒഴിവാക്കണം. ഇത്തവണ ജൂലൈ 20 ശേഷം തലപ്പ് നുള്ളൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തലപ്പ് നുള്ളി ഏകദേശം 20 ദിവസം കൊണ്ട് പൂക്കൾ ലഭിക്കും. തലപ്പ് നുള്ളുമ്പോൾ കിട്ടുന്ന തണ്ടുകൾ വേര് പിടിപ്പിച്ച് നടാൻ ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ചെടികളിൽ തളിക്കുന്നത് രോഗനിയന്ത്രണത്തിന് ഗുണകരമാണ്. പൂമൊട്ട് പുഴുക്കൾ തിന്നുന്നുണ്ടെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന മിത്രക്കുമിൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് 5 മില്ലി സോപ്പ് ലായനി ചേർത്ത് തളിക്കാം. 19-19-19 എന്ന വളം 3 മുതൽ 5 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാകാൻ ഉപകരിക്കും. കൃഷിസ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 1 സെന്റ് സ്ഥലത്ത് ഏകദേശം 180 മുതൽ 200 വരെ ചെടികൾ നടാൻ കഴിയും. ഹൈബ്രിഡ് ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 750 ഗ്രാം മുതൽ 1 കിലോ വരെ പൂക്കളും നാടൻ ഇനങ്ങളിൽ ഒരു ചെടിയിൽ നിന്ന് 500 ഗ്രാം പൂക്കളും ലഭിക്കും. ചെടിക്ക് നൽകുന്ന പരിചരണമനുസരിച്ച് വിളവിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. 1.5-2 മാസം തുടരെ പൂക്കൾ വിളവെടുക്കാം. പൂക്കൾക്ക് കൂടുതൽ ആവശ്യകതയും വിലയും ലഭിക്കുന്ന സമയത്ത് തന്നെ പൂക്കൾ വിപണിയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയും സമയബന്ധിതമായ കൃഷിരീതികളോടെയും ഓണവിപണിയെ ലക്ഷ്യമാക്കി പൂക്കൃഷി നടത്തേണ്ടതാണ്.

0: ഓണക്കാലത്ത് പൂവിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഓണപ്പൂക്കളുടെ കാര്യത്തിൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതാണ്.
1: വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എ ഷീന പറഞ്ഞതുപോലെ ശ്രദ്ധയോടെ നമുക്ക് പൂക്കൃഷിയിലേക്കിറങ്ങാം. പൊന്നോണത്തെ സുവർണ ശോഭയോടെ വരവേൽക്കാൻ പുഷ്പാലങ്കൃതമായ പൂമുറ്റങ്ങൾ നാടെങ്ങും നിറയട്ടെ. ഈ അധ്യായം തയ്യാറാക്കിയത് ജി ആർ സഞ്ജയ്ലാൽ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത അധ്യായത്തിൽ ഓണത്തിനായി നാം നട്ട പച്ചക്കറി തൈകളുടെ പരിപാലനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറക്കാതെ കേൾക്കുമല്ലോ.

0: നിന്റെ ഡാലിയും മേരിഗോൾഡും നന്നായി പൂത്തു നിൽക്കുന്നുണ്ടല്ലോ.
1: പൂച്ചെടികളുടെ ഗുണനിലവാരത്തിൽ കോംപ്രമൈസ് ഇല്ലാത്തടത്തുനിന്ന് വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും.
0: എന്നാ പിന്നെ അതെവിടെ നിന്നെന്ന് എനിക്കൂടി ഒന്ന് പറഞ്ഞു തന്നെ.
1: തൃശൂരിലെ വെള്ളാണിക്കരയിലുള്ള ബയ്യൻ ഫാം ഗുണമേന്മയിലും വൈവിധ്യമാർന്ന ശേഖരത്തിലും മികച്ച സേവനത്തിലും എന്നും മുന്നിലല്ലേ. കൂടാതെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്, ഓൺലൈനായും വാങ്ങാം.
2: അതെ, വീട്ടുമുറ്റങ്ങൾ പൂന്തോട്ടമാക്കാൻ ഗുണമേന്മയുള്ള തൈകളുടെ വൈവിധ്യ ശേഖരവുമായി ഇതാ വെള്ളാണിക്കരയിലെ ബയ്യൻ ഫാം. ഫോൺ നമ്പർ
1: 7033238352 8100 2007. ചെടികൾ വാങ്ങാൻ ഇനി മുതൽ ബയ്യൻ ഫാമിൽ പോന്നോളൂ.
2: ബയ്യൻ ഫാം,
1: വെള്ളാണിക്കര, തൃശൂർ.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം.
5: രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി.

0: പുതയിടൽ ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
1: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശം സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. അറിയിപ്പ് കഴിഞ്ഞു. സമയം 6 മണി കഴിഞ്ഞ് 4:57. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Anuja Kumar. In Uttar Pradesh, 14 students lost their lives after a massive fire broke out at a coaching center located inside a commercial complex in Lucknow's Aliganj area this afternoon. Several injured persons have been admitted to nearby hospitals. The blaze reportedly started inside the institute building and spread rapidly through the complex, which houses coaching centers, showrooms and a gaming zone, triggering panic among students. Fire brigade teams, police personnel and district administration officials are conducting rescue and evacuation efforts. Talking to media, Deputy Chief Minister Brijesh Pathak said that 14 students aged between 16 to 18 years who were present at the animation centre in the building lost their lives. He said that the firefighters are searching for students in the corners, washrooms and other areas of the building. Uttar Pradesh Chief Minister Yogi Adityanath spoke to the Director General of Police and the Additional Chief Secretary Home, directing them to ascertain the cause of the fire and closely monitor the ongoing rescue and relief operations. He said those found responsible for the incident would face strict action. The Chief Minister also cut short his visit to Aligarh and Firozabad districts while returning to Lucknow to personally oversee the situation. Prime Minister Narendra Modi has expressed grief at the loss of lives in the fire mishap. In a social media post, he announced an ex gratia of 2 lakh rupees from Prime Minister National Relief Fund to the next of the kin of each deceased. The injured would be given 50

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സ്വയം വിവരം നൽകൽ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 4000-ലധികം പേർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ, പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജ് എൻ ഹരികുമാർ, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങി മത, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ വിവിധ ആളുകൾ സ്വയം വിവരം നൽകി സെൻസസ് പ്രക്രിയയിൽ പങ്കാളികളാവുകയാണ്. റാന്നി പെരുനാട് വില്ലേജിലെ അട്ടത്തോട്, ചാലക്കയം, ളാഹ വനമേഖലയിലെ ഉന്നതയിലുള്ളവരും സെൻസസ് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 30 വരെ സൗകര്യമുണ്ട്. ഭവന പട്ടികപ്പെടുത്തലിനായി എന്യൂമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് SC.census.gov.in വെബ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ജൂലൈ 1 മുതൽ 30 വരെയാണ് ഭവന പട്ടികപ്പെടുത്തൽ. സ്വയം വിവരങ്ങൾ നൽകുന്നതിനും സംശയ നിവാരണത്തിനും കളക്ടറേറ്റിന് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തനം. ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങൾക്കും സേവനം വിനിയോഗിക്കാം. 2026-27 വർഷത്തെ പുതുക്കി

0: കേരള ബജറ്റിൽ. പത്തനംതിട്ട ജില്ലയ്ക്ക് വൻകിട പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപനത്തിൽ ഇല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തീർത്ഥാടന ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. ആറന്മുളയിൽ എക്സ്ക്ലൂസീവ് എക്സിബിഷൻ സെന്റർ ആൻഡ് ട്രെയിനിംഗ് സെന്ററിനായി 2 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണത്തിനായി 12 കോടി രൂപയും തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിന് 5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് 15,000 ഉയർത്തി. ശബരിമലയെ രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും റാന്നിയിൽ കേന്ദ്ര സർക്കാർ സഹായത്തോടെ വ്യവസായ പാർക്കും തിരുവല്ലയിൽ ഐടി പാർക്കും സജ്ജമാക്കും എന്നതും ജില്ലയ്ക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന തീർത്ഥാടന പാതകളുടെ വികസനത്തിനായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കിയതും വന്യമൃഗശല്യത്തിന് കാര്യക്ഷമമായി തടയിടാൻ പദ്ധതി ഒരുക്കുന്നതും ജില്ലയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളാണ്. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത ഭാരതത്തോടൊപ്പം വികസിത കേരളം എന്ന പേരിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സന്ദേശ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നിർവഹിച്ചു. ലോകത്തിൽ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% ഇന്ത്യയിൽ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ 12 വർഷത്തിനിടെ പത്തനംതിട്ട ജില്ലയ്ക്ക് ഒട്ടേറെ നേട്ടം ലഭ്യമായിട്ടുണ്ടെന്ന് BJP ജില്ലാ നേതൃത്വം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ 146,000 കർഷകർക്ക് 313.5 കോടി രൂപ വിതരണം ചെയ്തു. ഫസൽ ഭീമ യോജനയിലൂടെ 480 ഹെക്ടർ കൃഷിഭൂമിക്ക് 4.63 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പ്രകാരം 300 ഹെക്ടർ കൃഷിഭൂമിക്ക് 2.61 കോടി രൂപയുടെ പരിരക്ഷ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി സിഞ്ചായി യോജനയിൽ 109.75 ഹെക്ടർ ഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സൌകര്യം, പ്രധാനമന്ത്രി ഗ്രാമ സടക് യോജനയിൽ 92 കോടി രൂപ ചിലവിൽ 130 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല, എരുമേലി, പമ്പ സന്നിധാനം ആത്മീയ ടൂറിസം സർക്യൂട്ടിന് 36.3 കോടി രൂപ ചിലവാക്കിയതായും പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടി ഇക്കോ സർക്യൂട്ടിന് 77 കോടി രൂപ, തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിനായി 12.4 കോടി രൂപയും ചെലവിട്ടതായി BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് പറഞ്ഞു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 2026 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം: കൊല്ലക്കൽ ദേവകിയമ്മ. ഒട്ടേറെ അപൂർവ സസ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊല്ലക്കലിൽ തപോവനം എന്ന പേരിൽ ഒരു വനം വളർത്തിയെടുത്ത് വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും പ്രചോദനത്തിൻ്റെയും പഠനത്തിൻ്റെയും മാതൃകയായി ദേവകിയമ്മ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 2026 രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ച കേരളത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഉത്തരം: കൊല്ലക്കൽ ദേവകിയമ്മ. ഒട്ടേറെ അപൂർവ സസ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കൊല്ലക്കലിൽ തപോവനമെന്ന പേരിൽ ഒരു വനം വളർത്തിയെടുത്ത് വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും പഠനത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഒരു മാതൃകയായി ദേവകിയമ്മ മാറി. ചിന്താവിഷയം: ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാകാനുള്ള അവസരം നൽകുക. മാർക്ക് ട്വെയിൻ. ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാകാനുള്ള അവസരം നൽകുക. മാർക്ക് ട്വെയിൻ. ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.

അറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈക്കാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാരെ കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിൻ്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്ത് പോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമില്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. പ്രത്യേക അറിയിപ്പ് കഴിഞ്ഞു.

0: ACB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം, സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയത്. പകർച്ചവ്യാധി തടയാൻ സ്വീകരിക്കേണ്ട നടപടികൾക്ക് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ മുഹമ്മദ് റിയാസ് പറഞ്ഞു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ P&T കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് IIT മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി KM ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് IIT മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരി മുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSME കൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനെന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 1 വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അങ്കണവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അങ്കണവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കും.

0: ാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആറാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും ഇടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു.

0: കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആറാം ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും ഇടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. CBSE +2 പുനർ മൂല്യനിർണയ പരീക്ഷാ ഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം നിർണായകമായി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ ആണവോർജ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനുമായിരുന്നു മുൻഗണന. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയ്ക്കാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഫ്രാൻസിലെ ഏവിയനിൽ നടന്ന 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാന ദൌത്യം. ഇന്ത്യ പങ്കെടുത്ത 13-ാമത് G7 ഉച്ചകോടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7-ാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഊർജം, ഭക്ഷ്യവിഭവം, ആരോഗ്യം, സൈബർ, സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഔട്ട്റീച്ച് സെഷനിൽ ഇടപെട്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മനുഷ്യത്വത്തിനാണ് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ മേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ

കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോംപാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൌമ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ June 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോളതന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, ബഹിരാകാശ സുരക്ഷാ അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ്മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. Chandrayaan-3 പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500+ പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് CEOമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൌമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNES സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമ നിരീക്ഷണ ദൌത്യങ്ങളിലൊന്നാണ് തൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി June 14 to 16 സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വ്യവസായം, ഓട്ടോമൊബൈൽ നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം,
റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിലൊന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു.

സാങ്കേതികവിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർമ്മിത ബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതികവിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതികവിദ്യാ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം സാങ്കേതിക ലോകത്തെ ഈ വൻകിട വേദിയിലെത്തിയത്. ആഗോള സാങ്കേതിക വിദഗ്ധരും സ്റ്റാർട്ടപ്പുകളും അണിനിരന്ന വിവാടെക് വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക പുരോഗതികൾ ചർച്ചയായി. ഉൽപാദനം, നിർമ്മിത ബുദ്ധി, സമുദ്ര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പ്രധാനമന്ത്രി പ്രമുഖ ഫ്രഞ്ച് വ്യവസായികളുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വഴിതെളിച്ചു. G7 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നവീകരണം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത് വഴിയൊരുക്കി. യൂറോപ്പിലെ പ്രമുഖ ശക്തികളുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.

0: ആകാശവാണി.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
3: മനുഷ്യരെല്ലാം വ്യത്യസ്തരായ പോലെ അവരുടെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആവില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് തെറ്റായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ശരിയായി തോന്നാം. അതിനാൽ എല്ലാവരെയും ഒരേ അളവുകോലിൽ അളക്കാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട ലോകമല്ല മറ്റൊരാൾ കാണുന്നത്, നമ്മൾ അനുഭവിച്ച വേദനകളല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. വ്യത്യാസങ്ങളെ കുറ്റമായി കാണാതെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ സുന്ദരമാകുന്നത്. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സംയോജിത കൃഷിയിൽ നേട്ടം കൊയ്യുന്ന വീട്ടമ്മയുമായി അഭിമുഖം. ഗാനം നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. കൃഷി ചെയ്യാതിരിക്കാൻ പലരും പല അസൗകര്യങ്ങളും പറയാറുണ്ട്. സമയക്കുറവ്, സ്ഥലപരിമിതി, ഇങ്ങനെ പല കാരണങ്ങൾ. എന്നാൽ കൃഷി ചെയ്യാനുള്ള മനസ്സും കൃഷിയോട് ഇഷ്ടവുമുണ്ടെങ്കിൽ ഈ അസൗകര്യങ്ങളെയൊക്കെ മറികടക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം സ്വദേശി

0: ശേഷി ശ്രീമതി അനിതാ കാസിം അത്തരത്തിലുള്ള ഒരു കർഷകയാണ്. തന്റെ 6.5 സെന്റ് സ്ഥലത്ത് ടെറസിലും പറമ്പിലുമായി വൈവിധ്യമാർന്ന കൃഷികളാണ് അവർ ചെയ്യുന്നത്. മികച്ച ഒരു സംയോജിത കർഷകയായ അനിതാ കാസിമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിൽ ഒരു സംയോജിത കർഷക, സംയോജിത കൃഷിയിലൂടെ മുന്നോട്ട് വരുന്ന കർഷക അനിതാ കാസിം ചേരുന്നുണ്ട്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: മാഡം, താങ്കളൊരു സംയോജിത കർഷകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? എത്ര സ്ഥലമുണ്ട് താങ്കൾക്ക്?
2: എനിക്ക് ഒരു 6.5 സെന്റ് സ്ഥലം, വീട് ഉൾപ്പെടെ ഒരു 6.5 സെന്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ മാക്സിമം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ കൃഷികളും സംയോജിതമായിട്ട് ഞാൻ ചെയ്യുന്നു.
1: അപ്പൊ ഇതിന് വേണ്ടി ഒരു പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു, അതോ ഒന്ന് കഴിഞ്ഞിട്ടൊന്നും അങ്ങനെ വന്നോ?
2: ഇല്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ കൃഷി ആഗ്രഹമായിരുന്നു. കാരണം പഠിക്കുന്ന കാലത്ത് എനിക്ക് കൂടുതൽ പൂച്ചെടികളോടായിരുന്നു താല്പര്യം. അന്ന് റോസ വെറൈറ്റി ആയിരുന്നു എനിക്കിഷ്ടം. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് കുറച്ചു വീതം പച്ചക്കറികള്, വളരെ കുറച്ചു വീതം പയറ്, വെണ്ട, വെള്ള, അങ്ങനെ. അത് ജൈവികമല്ലായിരുന്നു, അന്ന് കൃഷിയെ കുറിച്ചൊന്നും ഒന്നും അറിയില്ലായിരുന്നു.
1: ഇപ്പോഴും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്?
2: ഇപ്പൊ പൂർണ്ണമായും ജൈവിക രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വർഷമായി ഞാൻ കൃഷിയെ വളരെ ഗൗരവകരമായിട്ട് എടുത്തിട്ട്. അപ്പൊ ഒരു 10 ബാഗിലായിട്ട് ഞാൻ തുടങ്ങിയതാണ്. കാരണം ഈ വിഷം അടിച്ചു വരുന്ന പച്ചക്കറികൾ നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും കഴിക്കുന്നതുകൊണ്ടുള്ള രോഗങ്ങളും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവതി ആയതുകൊണ്ട് ഞാൻ ഒരു 10 ബാഗിലായിട്ട് നമുക്ക് വേണ്ടുന്ന പച്ചക്കറികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 10 ബാഗുകളായിട്ട് തുടങ്ങി. അപ്പോൾ അന്ന് എനിക്ക് കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പല മീഡിയകളിലും ഇതിനെക്കുറിച്ച് പരതി, കിട്ടാവുന്ന അറിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ നേടിയെടുത്തു.
1: ട്രെയിനിങ് ക്ലാസ്സുകളിൽ
2: പങ്കെടുത്തു. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ നല്ല നല്ല കർഷകരിടുന്ന പോസ്റ്റുകൾ കണ്ടു. അവരുടെ ഓരോ പോസ്റ്റിനും കമന്റ്സ് നോക്കി മനസ്സിലാക്കി. അതിന് പ്രത്യേകം ഒരു സമയം ഞാൻ മാറ്റിവെച്ചു. ഒരു ടിവിയോ സീരിയലോ സിനിമയോ ഒന്നും കാണാതെ കൃഷിയിലേക്ക് തന്നെ ഞാൻ ഫോക്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ പിന്നെ ഞാനും ഈ പോസ്റ്റുകൾ ഓരോന്നായിട്ട്, എൻ്റെ ചെറിയ കൃഷിയുടെ പോസ്റ്റുകൾ ഓരോന്നായിട്ട് ഇട്ട്, അപ്പോൾ അതിൽ വരുന്ന അപാകതകളും കാര്യങ്ങളും മറ്റുള്ളവർ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നെ. അതെ, നല്ലൊരു കൂട്ടായ്മ കിട്ടി. പിന്നെ നല്ല നല്ല കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ കൃഷികൾ കണ്ടുപഠിച്ചു, അവരുടെ രീതികൾ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ കുറച്ചുകൂടെ പ്രചോദനം അതിനകത്ത് എനിക്കായി. അങ്ങനെ ഈ 10 ബാഗ് എന്നുള്ളത് 20, 30 ഇന്നൊരു 750 മുകളിൽ ബാഗുകളിലായിട്ട് ഞാൻ എത്തി നിൽക്കുന്നു. ഗ്രോ ബാഗ്, ചട്ടിയുണ്ട്, വലിയ ഡ്രമ്മുകളുണ്ട്. അങ്ങനെ എൻ്റെ ഒരു വീട്ടിലേക്ക് എന്തെല്ലാം ആവശ്യമാണോ
1: അതെല്ലാം
2: ഇതെല്ലാം എൻ്റെ ടെറസിൽ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട് പ്ലാന്റ്സും ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം താഴെ താഴെയാണ് വീട് കഴിഞ്ഞുള്ള കുറച്ച് സ്ഥലത്ത് 3 തെങ്ങുണ്ട്. നല്ലോണം ഫലം തരുന്ന തെങ്ങാണ്.
1: നല്ല
2: എണ്ണം നോക്കിയാണ് നട്ടത്. അതെന്റെ ഫാദർ, എനിക്ക് അന്ന് തെങ്ങിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പൊ അന്ന് കുഴിച്ചു വെച്ച് തന്നു. പിന്നെ ഇപ്പൊ പരിപാലിച്ച് നമ്മൾ നന്നായിട്ട് നോക്കുന്നു. പിന്നെ അബിയു ഉണ്ട്, സപ്പോട്ട, പിന്നെ സീതപ്പഴം, ലൂബി, വിയറ്റ്നാം വെർലി പ്ലാവ്, J33 പ്ലാവ്, കപ്പ, അങ്ങനെ നമ്മുടെ ബാക്കി കിടക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം വെക്കാവോ അതെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് താഴെ എനിക്ക് പച്ചക്കറി നടാൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ല. പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞളൊക്കെ താഴെ നട്ടിട്ടുണ്ട്, കൂവ പോലുള്ള സാധനങ്ങളൊക്കെ. അത് തണൽ മതിയല്ല, അതിന് വെയിൽ വേണ്ട. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം തന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആയിട്ട് മട്ടുപ്പാവിലാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ സംയോജിത കൃഷി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കോഴിയും മറ്റു കാര്യങ്ങളും
2: എല്ലാം ഉണ്ട്. കോഴിയുണ്ട്, ചെറുതനീശയുണ്ട്, വൻതനീശയുണ്ട്, മീനുണ്ട്, മഷ്റൂം, ലവ് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ കൃഷികളും ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോ എന്ന് വെച്ചാല് എൻ്റെ വീട്ടില് വേസ്റ്റ് ആയിട്ട് ഒരു സാധനങ്ങളും എനിക്ക് കളയാനില്ല. കാരണം വേസ്റ്റ് വരുന്ന സാധനങ്ങളെല്ലാം ഞാൻ അടുക്കള കമ്പോസ്റ്റ് ആക്കുന്നു. അടുക്കള കമ്പോസ്റ്റിൽ ഇടുമ്പോഴത്തേനും അവിടെ വരുന്ന ചെറിയ പുഴുക്കൾ, സോൾജർ ഫ്ലൈയുടെ ലാർവകളെ ഞാൻ എൻ്റെ കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു, മീനിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. ഇതൊന്നാന്തരം പ്രോട്ടീൻ ഉള്ള സമ്പുഷ്ടമായ
1: കമ്പോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ഈ സോൾജർ ഫ്ലൈ ആണ് യൂസ് ചെയ്യുന്നത്.
2: സോൾജർ ഫ്ലൈയും യൂസ് ചെയ്യും. പിന്നെ അതിനകത്തൊരു പൊടിയിടും, ഇനോക്കുലം കൂടെ ഇടും. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വേസ്റ്റ് വെളിയിൽ വെക്കുമ്പോൾ സോൾജർ ഫ്ലൈ നോർമലായിട്ട് അതിനകത്ത് വന്ന് മുട്ടയിടും. ആ വേസ്റ്റാണ് നമ്മൾ ഈ ബാഗിനകത്ത് തട്ടുന്നത്. അപ്പൊ ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് യൂസ് ഉണ്ട് അവരെ കൊണ്ട്. അപ്പൊ ഇത് ഇതിനകത്ത് കിടന്നപ്പോൾ കമ്പോസ്റ്റിംഗ് എളുപ്പത്തിലാകും. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് ഈ പുഴുക്കളെ പെറുക്കിയെടുത്ത് എന്റെ കോഴികൾക്ക് കൊടുക്കാം, മീനിന് കൊടുക്കാം. തീറ്റ ഒരു പരിധി വരെ എനിക്ക് ലാഭിക്കാം. വളരെ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ഞാൻ ഗിഫ്റ്റ് തിലാപ്പിയാണ് ഇട്ടേക്കുന്നത്. 3.5 മാസം കൊണ്ട് ഞാൻ ഒരു 600 ഗ്രാം വെളുപ്പത്തിൽ വിളവെടുത്തു ആ ഫസ്റ്റ് ടൈം തന്നെ. ഇപ്പൊ സെക്കൻഡ് ടൈം വീണ്ടും
1: ഇട്ടിരിക്കുന്നു.
2: കുളം വളരെ 1000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. എങ്കിൽ പോലും ഒരു 45 മീനേ ഇട്ടിട്ടുള്ളൂ. എന്റെ ആവശ്യത്തിനുള്ള മീൻ ഓടി ചെന്നൊരു ഫ്രഷ് മീൻ പിടിച്ചെടുത്ത് കറിയാക്കാനും ഫ്രൈ ആക്കാനും ഒക്കെ

0: അതിന്റെ ഒരു രുചി ഒന്നും പ്രത്യേകതയല്ലേ. പുറത്തുനിന്ന് മേടിക്കുമ്പോ ഈ കീടനാശിനികളൊക്കെ ഇട്ടല്ലേ, ഫോർമലിനൊക്കെ ഇട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതൊരു
1: അതിനുവേണ്ടി
0: കോഴി BV380 ആണ്, 360 ദിവസം മുട്ടയിടുന്ന കോഴിയാണ്. കൃത്യമായ രീതിയിലൊരു പരിചരണം, അതായത് 100 ഗ്രാം തീറ്റ ഒരു കോഴിക്ക് 20 ഗ്രാം ഇല. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ മുട്ടയിടുന്നു, പിന്നെ ഫ്രഷ് മുട്ട കിട്ടുന്നു. നമുക്ക് ഉപയോഗത്തിന് ശേഷം ബാക്കി വന്ന മുട്ടകൾ ഞാൻ വിൽക്കുന്നു, നല്ല വിലയിൽ തന്നെ വിൽക്കുന്നു. പിന്നെ അതിന്റെ വളം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ വളം ഞാൻ കൃഷിക്ക് വേണ്ടി മുകളിലേക്ക് ഉപയോഗിക്കുന്നു. കോഴികൾക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇലകൾ, അതിനകത്ത് നിന്ന് പൊട്ടിച്ച് കളയുന്ന പഞ്ഞ ഇലകളും ഇതുമൊക്കെ കോഴിക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സംയോജിതമായ രീതിയിലാണ്.
1: എത്ര കോഴികളുണ്ട്?
0: കോഴികൾ 16 എണ്ണം ഉണ്ട്.
1: നമ്മുടെ ആവശ്യത്തിനുള്ള,
0: നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരും. എല്ലാ ദിവസവും മുട്ടയിടുമ്പോൾ നമ്മളെല്ലാ ദിവസവും, ഞങ്ങൾ ഒരു 4 മെമ്പേഴ്സ് ആണ് വീട്ടില്. ഈ 4 മെമ്പേഴ്സ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുട്ട നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത് ആവശ്യക്കാർ വരുന്നു. പച്ചക്കറിക്കും ആവശ്യക്കാരുണ്ട്, മുട്ടയ്ക്കും ആവശ്യക്കാരുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ
1: മഷ്റൂമിന്റെ കാര്യം പറഞ്ഞ്
0: മഷ്റൂം ചിപ്പിക്കൂണാണ് ഒരു 10 ബാഗുകളിലായിട്ട് ഞാൻ ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയായിട്ട് മാത്രം ചെയ്യുന്നു. ഇനിയിപ്പം കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കൃഷിഭവനിൽ നിന്ന് ഒരു സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 80 ബെഡ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഉടനെ നമുക്ക് പെല്ലറ്റും സ്പൂണും ഒക്കെ കിട്ടും. അപ്പോൾ അതിനെല്ലാം റൂമെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു ചെയ്യാനായിട്ട്.
1: അപ്പോൾ ഈ പെല്ലറ്റാണോ യൂസ് ചെയ്യുന്നത്?
0: പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത്.
1: വൈക്കോലിനെക്കാട്ടിലൊക്കെ നല്ലതാണ്, ഈസി.
0: വൈക്കോലിനും ഈസിയാണ്. നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലെ സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് പെല്ലറ്റ് കൂടുതൽ നല്ലതാണ്. കാരണം എനിക്കിപ്പോൾ വൈക്കോലാണെങ്കിൽ അത് നമ്മൾ വാഷ് ചെയ്യണം, അതൊന്ന് പിഴിഞ്ഞെടുത്തൊന്ന് തണലിൽ ഉണക്കിയെടുക്കണം, അതിനൊന്നുമുള്ള സൗകര്യം ഈ 6.5 സെന്റ് എന്ന് പറയുമ്പം സാറിനറിയാവല്ലോ എത്രമാത്രം കാണുമെന്നുള്ളത്. മുകളിലാണെങ്കിൽ ഒട്ടും സ്ഥലമില്ല, കാരണം അവിടെ ചെറുസ് മുഴുവൻ പച്ചക്കറികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
1: കൂണ്ട
0: വിത്തൊക്കെ നമുക്ക് കൃഷിഭവൻ തരും.
1: അപ്പം കൂണ് എന്ന് പറഞ്ഞാൽ എളുപ്പം ചിപ്പിക്കൂണാകുമ്പോൾ അതിൽ നിന്നാൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഇപ്പം അത് ഡിസ്പോസ് ആവുന്നുണ്ടോ?
0: ഇപ്പം നമ്മുടെ ആവശ്യം ഒരു 10 ബാഗിലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആവശ്യം വന്ന് ഇതുപോലെ പച്ചക്കറി ചോദിക്കുന്നവർ ബാക്കി ചോദിക്കുവാണെങ്കിൽ അത്
1: കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ കൂണിന് വല്ലതും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അത് ഈസി ആയിട്ട് അങ്ങ് പോകുവാണോ?
0: രോഗങ്ങളോ അങ്ങനെ വന്നിട്ടില്ല.
1: ഇതിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു?
0: ആ, കൂൺ കൃഷിക്ക് ഞാൻ ട്രെയിനിങ് പല ക്ലാസ്സുകളിലും പ്രൈവറ്റായിട്ടും പോയി, പിന്നെ കൃഷിഭവന്റെ കീഴിലുള്ള പല ക്ലാസ്സുകൾക്കും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു.
1: അപ്പൊ ചുരുക്കി പറയാൻ, നമ്മളൊരു ട്രെയിനിങ് മറ്റുള്ളവർ ചെയ്യുന്ന പോയി കാണുക, ഇതൊക്കെ
0: അതെ അതെ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കൃഷി പാഷനായിട്ട് മനസ്സിലുള്ളവർക്ക് ഭയങ്കര ഒരു പ്രചോദനമാണത്. അത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അവർ ചെയ്യുന്ന രീതികള് നമ്മൾക്കൊന്നും അറിവില്ലായ്മയിലല്ലേ നമ്മൾ വരുന്നത്. അപ്പം ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് മാക്സിമം വൺതേനീച്ച 3 എണ്ണം ഉള്ളത്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇനിയിപ്പോ ഈ 3 എണ്ണം ഇനിയിപ്പോ ഉടൻ തന്നെ ഡിവിഷൻ ചെയ്ത് ഒരു 6 എണ്ണം ആക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. 1 എണ്ണം ടെറസിലാണ് വെച്ചേക്കുന്നത്, മെയിൻലി ഫോർ പോളിനേഷൻ. എന്റെ ചെടികളിൽ നിന്ന് മാക്സിമം എനിക്ക് വിളവ് കിട്ടണം, എന്റെ തെങ്ങിൽ നിന്ന് മാക്സിമം തേങ്ങ കിട്ടണം, അതാണ് എന്റെ ഉദ്ദേശം. തേനും കിട്ടുന്നുണ്ട്, ഒരു കൂട്ടിൽ നിന്ന് 5 കിലോ വീതം തേൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ ചെറുതേനീച്ചയുണ്ട്, ചെറുതേനീച്ച ഒരു 7 പെട്ടി ചെറുതേനീച്ചയുണ്ട്. അപ്പൊ അതിൽ നിന്ന് തേനെടുക്കാൻ തുടങ്ങിയില്ല, ഒരു 1 ഇയർ ആവുമല്ലോ
1: ചെറുതേനീച്ച.
0: എന്റെ പരിചരണം ഇല്ലാതെ വളർന്നോളും, പക്ഷെ എന്റെ പിന്നെ സിറ്റ് ഔട്ടില് ചെറുതേനീച്ച ഓൾറെഡി നേരത്തെ ഉണ്ട്. അവിടെ ഞാൻ കെണി വെച്ച് ചെറുതേനീച്ച കൂട്ടിലാക്കും. എന്നിട്ട് ഇതായി കഴിയുന്ന സമയത്ത്
1: അതിന്റെ ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക്
0: കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ
1: ഒരു പ്രാവശ്യം അതിന്റെ ഒരു നാക്ക് കിട്ടിയാ പിന്നെ ഈസിയാ,
0: കിട്ടിയാ പിന്നെ ഈസിയാ. നമ്മൾ ഈ ട്യൂബ് വഴി അതിനെ എടുത്ത് കൂട്ടിലാക്കി റാണി ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെപ്പറേറ്റ് കോളനി ആയിട്ട് മാറ്റി.
1: അപ്പൊ ഈ 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വന്തമാക്കി?
0: അല്ല, 4 എണ്ണം 2-3 എണ്ണം അങ്ങനെ എടുത്തതാ. ബാക്കി ഞാൻ പിന്നെ ഓരോ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേനും അവിടുന്ന് 2000 രൂപ ഒരു കൂടുന്നെങ്കിൽ 1000 രൂപയ്ക്ക് സബ്സിഡി ആയിട്ട് അങ്ങനെ വാങ്ങിയതാണ്.
1: ഓക്കെ. പിന്നെ നമ്മൾ പച്ചക്കറിയിലോട്ട് വന്നാൽ മട്ടുപ്പാവിലാണ് പ്രധാനമായിട്ട് പച്ചക്കറികൾ ചെയ്യുന്നത് അല്ലേ? അപ്പം ജൈവ രീതിയിലാണ് ചെയ്യുന്നതെന്ന് പറയുമ്പം വളങ്ങള്, കീടനാശിനികള് ഇതൊക്കെ സ്വന്തം തന്നെ?
0: അതെ, ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും ജൈവിക രീതിയിൽ തന്നെ പറയാം. ഇതിനുള്ള എല്ലാവിധ വളങ്ങൾ ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ
1: ഒന്ന് കമ്പോസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു.
0: കമ്പോസ്റ്റിംഗ്, അതായത് മണ്ണിര കമ്പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വലിയ ഒരു ഡ്രമ്മിലാണ് ചെയ്യുന്നത് മണ്ണിര കമ്പോസ്റ്റിംഗ്. കരിയിലെ കമ്പോസ്റ്റ്, അത് ഒരു കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് റിങ് പോലെ ആക്കിയിട്ട് കരിയില അതിനകത്ത് കമ്പോസ്റ്റ് ചെയ്തു, ഈ കോഴിവളം കൂടെ അതിനകത്ത് ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത്, അങ്ങനെ ഒരു കമ്പോസ്റ്റിംഗ്. പിന്നെ അടുക്കള കമ്പോസ്റ്റിംഗ്, ഈ 3 രീതിയിലുള്ള കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഈ സബോളയുടെ തൊലിയും മുട്ടത്തോടും ഒക്കെ പിന്നെ നമുക്കറിയാവുന്ന അടുത്തുനിന്നൊക്കെ കളക്ട് ചെയ്തെടുത്ത് അതും ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഞാൻ.
1: അതെങ്ങനെ ചെയ്യുന്നത്? മിക്കവാറും നമ്മൾ നോർമൽ കമ്പോസ്റ്റിംഗിൽ ഈ സവാളയുടെ തൊലി ഇട്ടാൽ തന്നെ അത്
0: അത് കുറച്ച് കഴിയും. അതിപ്പോ ഇനോക്കുലം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും അതിന് മുട്ടത്തോട് പൊടിച്ചിടും. അപ്പൊ അത് കുറെ കഴിയുമ്പോഴത്തേനൊരു കമ്പോസ്റ്റ് രീതിയിലാകും. ആദ്യം മണ്ണൊരുക്കം തൊട്ട് പറയാം. കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുക. ഏത് മണ്ണിലാണോ നമ്മൾ

0: ചെയ്യുന്ന ആ മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണ് പ്രധാനം. അതായത് മണ്ണ് കുമ്മായം ഇട്ടൊരു നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ ഒരു ബാഗ് രൂപ ബാഗ് മണ്ണാണ് ഒരു പിടി കുമ്മായം, അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ ഒരു പുട്ടുപടിയുടെ പരുവത്തിൽ അത് നനയ്ക്കും. അതായത് നമ്മൾ മണ്ണിങ്ങനെ പിടിക്കുമ്പം ഒരു ഉരുള പോലെ വന്നാൽ വെള്ളം ഇറ്റ് വീഴുകയും ചെയ്യില്ലേ, ആ രൂപത്തിൽ നമ്മൾ മണ്ണിനെ ആക്കി ഇത് നല്ലോണം ഇളക്കി ഒരു ട്രാൻസ്പെയറൻറ്റ് ഷീറ്റ് കൊണ്ട് നന്നായിട്ട് മൂടി ചുറ്റും എയർ ടൈറ്റ് ആക്കും. ഒട്ടും എയർ കയറാത്ത രീതിയിൽ ആക്കി നല്ല വെയിലത്ത് ഒരു 40 ദിവസം ഇട്ടേക്കും. ഈ മണ്ണ് അങ്ങനെ അവിടെ കിടന്ന് സർവ്വവിധ കീടങ്ങളും രോഗാണുക്കളും എല്ലാം അതിനകത്ത് നിന്ന് നശിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മായം ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ പി എച്ച് നല്ല കൺട്രോളാകും. അപ്പോൾ ആ മണ്ണ് ഒരു ചട്ടി എടുത്താൽ 1:1:1 എന്ന അനുപാതത്തിൽ ചാണകപ്പൊടിയോ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റ് വളങ്ങളോ, ഒന്നിൽ ചാണകപ്പൊടി അല്ലെങ്കിൽ അടുക്കള കമ്പോസ്റ്റ് അല്ലെങ്കിൽ കോഴിവള കമ്പോസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഞാൻ വേറൊരു മീഡിയം ആയിട്ട് ചേർക്കുന്ന ഉമിയാണ്. ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി ഉമി, ഒരു ചട്ടി വള, ഒരു പിടി എല്ലുപൊടി, ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് സ്യൂഡോമോണാസ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രോബാഗിൻ്റെ അടിയിൽ നല്ലവണ്ണം കരിയിലയിട്ട് ശേഷം പകുതി ഭാഗം മാത്രം ഇത് നിറയ്ക്കുന്നു. നിറച്ച് ഇത് നല്ലവണ്ണം നനച്ച് ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ആണ് നാലില പരുവത്തിലുള്ള തൈകൾ ഇതിനകത്ത് നടുന്നതിന് മുമ്പായിട്ടൊരു 10 മിനിറ്റ് നേരം സ്യൂഡോമോണാസിൽ മുക്കി വെക്കും. മുക്കി വെച്ചതിന് ശേഷം ഇതിന്റെ നടുവിലൊരു ചെറിയ കുഴിയെടുത്ത് ഒരു നുള്ളു വാം അതിനകത്ത് ഇട്ടതിന് ശേഷമാണ് ചെടികൾ
1: നടുന്നത്.
0: അതെ, എല്ലാവിധ ജീവാണു
1: നമ്മുടെ വീട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമോ?
0: ഇത് കൊട്ടാരക്കര ഗവിക്ക ഉണ്ടല്ലോ, ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കും.
1: വാം എത്ര ഇടും?
0: വാം ഒരു നുള്ള്, ഒരു ചെറിയ ടീസ്പൂൺ വിത്ത് പാകാനാണെങ്കിൽ ഒരു നുള്ള്. മറ്റേ ചെടികൾക്കാണെങ്കിൽ ഒരു ചെറിയ നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്പൂണില്ലേ, അതിനൊരു സ്പൂൺ ഇട്ട് ആണ് ഇത് നടുന്നത്. എന്നിട്ട് ഈ ചെടികൾ തണലത്ത് തന്നെ കീപ്പ് ചെയ്യും. ഇത് വേരൊന്ന് പിടിച്ചതിന് ശേഷം നല്ല വെയിലിൽ നല്ല ഇടയകല വിട്ട് നല്ലവണ്ണം സൂര്യപ്രകാശം ഓരോ ചെടിക്കും കിട്ടത്തക്ക രീതിയിൽ ഇവരെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ചെടികൾ ഒരു 10 ദിവസത്തിന് ശേഷം വളങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നു. പിന്നീട് കൊടുക്കുന്ന വളങ്ങളെല്ലാം സ്ലറി രൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ ആ ഒരു സമയം കൊടുക്കുന്ന ഖരരൂപത്തിലുള്ള വളങ്ങളെ കൊടുക്കത്തുള്ളൂ, പിന്നീട് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ. അത് മെയിൻലി കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയും കോഴിവള സ്ലറിയും, ഈ രണ്ട് സ്ലറികളാണ് ഞാൻ കൊടുക്കുന്നത്.
1: ഇത് എത്ര ഇടവേളയിലാണ് കൊടുക്കുന്നത്?
0: ആഴ്ചയിൽ 2 തവണ കൊടുക്കും. ഈ കടലപ്പിണ്ണാക്കിന്റെ സ്ലറി എന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, പച്ചച്ചാണകം, പിന്നെ ഒരുണ്ട ശർക്കര, മുരിങ്ങയില, നമ്മുടെ ശീമൊക്കുന്ന ഇല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 7 ദിവസം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 2 നേരം ഇളക്കിയതിന് ശേഷം ഇതിനകത്ത് നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് 1/2 വെള്ളം ചേർത്ത് ചെടികൾക്ക് നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഈ കോഴിവള സ്ലറി ആണെങ്കിൽ പച്ചക്കോഴി കാഷ്ടം നമ്മളെടുത്ത് 1/2 ബക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ബക്കറ്റ് നിറയെ വെള്ളം ഒഴിക്കും. നിറയെ വെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് 7 ദിവസം വെച്ച് ഗ്ലൂക്കോസ് ഡയറക്ഷനിൽ 2 നേരവും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് വളരെയധികം നേർപ്പിച്ച്, എത്രയും നേർപ്പിക്കാം അത്രയും നേർപ്പും, കാരണം കോഴിവളം ചൂടാണ്. പുളിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ മാറും, എങ്കിൽ പോലും നന്നായിട്ട് നേർപ്പിച്ച് ചെടികൾ കൊഴിച്ച് ഇത് നല്ല സൂപ്പർ ഒരു വളമാണ്. പിന്നീട് കൊടുക്കുന്നത് ഫിഷമിനോ കൊടുക്കും, അതും സ്വന്തമായിട്ട് ഉണ്ടാക്കുക. 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര. അപ്പോൾ മത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു, ശർക്കര പൊടിക്കുന്നു, ഇത് ലെയർ ലെയറായിട്ട് കുപ്പികളിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കും. 45 ആകുമ്പോഴൊക്കെ ഇതിനകത്തുനിന്ന് അരിച്ചെടുത്ത് നമ്മൾ ബാക്കി പിശിട് കളയും. വേറെയും വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വല്ലതും ഇടും. ലിക്വിഡായിട്ടുള്ള സാധനം 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ആയിട്ട് കൊടുക്കും. 5 ml ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എഗ്ഗമിനോ, എഗ്ഗമിനോ ഇതേ പ്രോസസ്സ് തന്നെ, 1 മുട്ട അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള നാരങ്ങ നീര്, പിന്നെ 1 25 ഗ്രാം ശർക്കര, ഇത് 1 ബോട്ടിലിൽ ഇട്ടിട്ട് അടച്ചു വെക്കുന്നു. 45 ദിവസം കഴിഞ്ഞ് ഇതും എടുത്ത് ഇതേ പ്രോസസ്സ് തന്നെ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെടികൾ ഇഷ്ടംപോലെ പൂക്കാനും കായ്ക്കാനും പൂക്കൾ കായകൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും.
1: റെഗുലറായിട്ട് കൊടുക്കുമ്പോൾ കീടങ്ങളും മൃഗങ്ങളും
0: ഒന്നും വരില്ല. പിന്നെ കൊടുക്കുന്നത് മോര് ശർക്കര, 1/2 ലിറ്റർ തൈര് മോരാക്കി 1 ഉണ്ട ശർക്കര ഇട്ട് വെക്കുന്നു, 3 ദിവസം വെക്കുന്നു. 3 പക്കം നമുക്കിത് എടുത്തിട്ട് അതിനകത്ത് നിന്ന് 30 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികൾക്ക് സ്പ്രേ ആയിട്ട് കൊടുത്ത കീടനാശിനിയുമാണ്. ചെടികൾ പുഷ്പിക്കാൻ ഭയങ്കര ഒരു ഉത്തേജകമാണിത്. പിന്നെ ചെയ്യുന്ന ഒരു വളം എന്ന് വെച്ചാൽ പഴത്തൊലി, ശർക്കര, തേങ്ങാവെള്ളം, ഇതെല്ലാം നമ്മൾ വേസ്റ്റ് ആയിട്ട് വീട്ടിൽ കളയുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വേസ്റ്റായിട്ട് ഒരു സാധനം പോലും ഞാൻ കളയുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ കുപ്പിയിൽ അടച്ച് വെക്കുന്നു, അതിലൊരു ശകലം ഈസ്റ്റ് ഇട്ട് വെക്കുന്നു. ഇതും ചെടികൾ പൂക്കാറാവുന്ന സമയത്ത് അതതിൻ്റെ വളർച്ച കഴിഞ്ഞ് ഇനി മുട്ടിടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കും. തക്കാളിക്കും മുളകിനും എല്ലാത്തിനും, പ്രത്യേകിച്ചും തക്കാളിയിലും മുളകിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും.
1: ഒന്ന് കഴിഞ്ഞ്
0: അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, അതുപോലെ നമ്മൾ

0: ചെടികളെ നോക്കണം. നോക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫലം അവർ നമുക്ക് തിരിച്ചു തരും. നമ്മളോട് ആ സ്നേഹം ഫലങ്ങളിലൂടെ നമുക്ക് തിരിച്ചു തരും. അവർ എല്ലാ ദിവസവും ഒരു കൃത്യമായ പരിചരണം അവർ കൊടുത്താൽ തീർച്ചയായിട്ടും കൃഷി ഒരു നഷ്ടമാവില്ല. എൻ്റെ അനുഭവത്തിലാണ്, എൻ്റെ കുഞ്ഞു ടെറസിൽ നിന്ന് കിട്ടുന്ന വിളവുകൾ അതിന് ഉദാഹരണമാണ്.
1: വനിത മേഡം, ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി വളങ്ങളെല്ലാം ഇതേമാതിരി കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നു, ഇതെല്ലാം ഉണ്ടാക്കുന്നു, ഒരു കാര്യവും വേസ്റ്റ് ആക്കുന്നില്ല. താങ്കളുടെ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നുണ്ടോ? താങ്കളുടെ അടുത്ത് ആൾക്കാർ വരാറുണ്ടോ?
0: എൻ്റെ അടുത്ത് ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. എൻ്റെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർ ചോദിക്കണം. അവരിലൊക്കെ ഞാൻ സമയം കണ്ടെത്തി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതേ പ്രോസസ്സുകൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി.
1: ഇങ്ങനെ എല്ലാവരും ചെയ്താൽ എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിനുള്ള
0: പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു 10 വർഷത്തോളമായി എന്തെങ്കിലും പച്ചക്കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്, പച്ചക്കറികളാണേലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണേലും സമയാസമയങ്ങളിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും.
1: ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന്
0: ഞാൻ നേടിയെടുത്ത അറിവുകളാണ്. പിന്നെ ഇതിനൊക്കെ കീടങ്ങളുടെ ഇതിനു വേണ്ടി ഞാൻ ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മറ്റേ ബുവേറിയ, വെർട്ടിസീലിയം, സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ, വാമ, ഇങ്ങനെയുള്ള ജീവാണു വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും
1: വരത്തില്ല
0: എന്നുള്ളതാണ്. അതായത് ചെടിക്ക് രോഗം വരാൻ, ഞാൻ പറഞ്ഞില്ലേ, 10 ദിവസം കഴിയുമ്പോൾ തൊട്ട് വളപ്രയോഗവും കീടനിയന്ത്രണവും നമ്മൾ തുടങ്ങിയിരിക്കണം. അപ്പൊ അങ്ങനെ അത് കൃത്യമായ ഒരു ഇടവേളയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരത്തില്ല. പിന്നെ മഞ്ഞക്കെണി, നീലക്കെണി,
1: ഇതൊക്കെ
0: ഞാൻ തൂക്കിയിട്ടുണ്ട് ചെറിയ പ്രാണികളെ അട്രാക്ട് ചെയ്യാനും ഒക്കെ. പിന്നെ ഫെറമോൺ ട്രാപ്പ്, മറ്റേ കയ്ച്ച പോലെയുള്ളതിനെ അട്രാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു നിരീക്ഷണം
1: അനിതാജി, താങ്കളുടെ ഇത് കേട്ടിട്ട് തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നു. എല്ലാ കാര്യവും കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാവിധ കെണികളും ഉണ്ട്, ജൈവവളങ്ങളും ചെയ്യുന്നുണ്ട്, പിന്നെ പറഞ്ഞു മണ്ണൊരുക്കമൊക്കെ എല്ലാം കൃത്യമായിട്ട്. അപ്പൊ ഇതൊക്കെ നേരായിട്ട് ഒരു നല്ല സയന്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയ രീതിയിൽ തന്നെയാണ് താങ്കൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് താങ്കൾക്ക് അത്
0: കിട്ടുന്നുണ്ട്.
1: അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചർച്ച കേൾക്കുന്നവർക്കും നല്ലൊരു പ്രചോദനം കിട്ടും. താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി തന്നെ നമുക്ക് പറഞ്ഞു തന്ന് വളരെ നന്ദി.
2: ഊർജസ്വലയായ കൃഷിയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഈ കർഷകയുടെ വാക്കുകൾ എത്ര പ്രചോദനമാണ് നൽകുന്നത് അല്ലേ? അസൗകര്യങ്ങളെ സൗകര്യങ്ങളാക്കി മാറ്റുന്ന ഇത്തരം കർഷകർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന ശ്രീമതി അനിത കാസിമുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി അനിത കാസിമിന്റെ ഫോൺ നമ്പർ 9497324254.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന്റെ സർവീസിങ്ങിന് വേണ്ടി തീർച്ചയായും മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടികൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാനും സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വെണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധം

0: ബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പുതുതായി വെച്ച ഒരു തേനീച്ച കോളനി വീണ്ടും എത്ര ദിവസം കഴിഞ്ഞാണ് വിഭജിക്കാൻ കഴിയുന്നത്? ഉത്തരം ഇതാണ്, യോജിച്ച കാലാവസ്ഥയിൽ പൂമ്പൊടിയുടെയും നെറ്ററിന്റെയും ലഭ്യതയ്ക്കനുസരിച്ച് നല്ല വളർച്ചയുള്ള ഒരു തേനീച്ച കോളനി 2 മുതൽ 2.5 മാസം കൊണ്ടുവരെ വിഭജിക്കാൻ കഴിയും. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
1: വയലും വീടും സമാപിക്കുന്നു.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 28-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീട രോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പ്യോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747238532, മറ്റൊരു നമ്പർ 0487269907. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന്റെ കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തുമത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547070773, 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള

0: കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന കാർഷിക സർവകലാശാലയുടെ ത്രൈമാസിക പ്രസിദ്ധീകരണവും വിൽപ്പനയ്ക്കുണ്ട്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:56. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ 10,00,000 പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും

0: ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയേർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CISF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CISF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൗൺസിലിംഗ് നൽകുന്ന CISF പ്രോജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർ കി സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജി കി സർക്കാർ കി സർവോച്ച പ്രാധാന്യമേ ഏക ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനെ ഔർ ഉൻകാ മനോബല് ബനായേ രഖ്നെ കെ ലിയേ CISF കാ പ്രോജക്ട് മൻ ഹജാരോ കർമിയോ ഔർ ഉൻകെ പരിവാരോ കി കൗൺസിലിംഗ് കർ റഹാ ഹൈ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന രണ്ടു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യം നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കരി ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GB രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു.

0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം April 1 2031 March 31 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം.
3: യാത്രയും സാഹസികതയും ഒന്നുചേരുന്ന സാഹിത്യകൃതികൾ ലോക സാഹിത്യത്തിൽ എക്കാലവും ക്ലാസിക് പദവി അലങ്കരിക്കുന്ന കൃതികളാണ്. മനുഷ്യഭാവനയെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് നയിക്കുന്ന അത്തരമൊരു നോവലുണ്ട് ലോക സാഹിത്യത്തിൽ, ഗള്ളിവറുടെ യാത്രകൾ, ജൊനാഥാൻ സ്വിഫ്റ്റിന്റെ മാസ്റ്റർപീസ്. ഗള്ളിവറുടെ അത്ഭുതയാത്രകളിലേക്ക് നമുക്കൊരു യാത്ര പോയി വരാം.
4: ലോക സാഹിത്യത്തിലെ ആക്ഷേപഹാസ്യ കഥാകാരന്മാരിൽ പ്രമുഖനാണ് ജൊനാഥാൻ സ്വിഫ്റ്റ്. 1667 അയർലൻഡിലെ ഡബ്ലിനിൽ ജനനം. ഒരു ആംഗ്ലോ ഐറിഷ് എഴുത്തുകാരനായി ഖ്യാതി നേടിയ ജൊനാഥാൻ സ്വിഫ്റ്റിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് ഗള്ളിവറുടെ യാത്രകൾ. ആക്ഷേപഹാസ്യകാരൻ എന്നതിലുപരി രാഷ്ട്രീയ പത്രപ്രവർത്തകൻ, വേദപണ്ഡിതൻ എന്ന നിലയിലും സ്വിഫ്റ്റ് പ്രശസ്തി നേടി.
3: ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയിലെ നായകൻ ഗള്ളിവറാണ്. ഒരുപാട് ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്ന തോന്നലിൽ കപ്പൽ യാത്ര പഠിക്കുകയാണ് ഗള്ളിവർ. നാവിഗേഷൻ എന്ന ശാസ്ത്രം സഞ്ചാരത്തിന്റെ ഭൂപടം നിവർത്തുമെന്ന് ഗള്ളിവർ മനസ്സിൽ സ്വപ്നം കാണുന്നു. ഒരു സർജനായി കപ്പലിൽ കയറിപ്പറ്റുന്നതോടെ ഗള്ളിവർ തന്റെ സ്വപ്നങ്ങളിലേക്ക് യാത്ര തുടങ്ങുന്നു. 4 വിചിത്ര രാജ്യങ്ങളിൽ കൂടിയാണ് ആ ഗംഭീര കപ്പൽ കടന്നുപോകുന്നത്.

0: സൂര്യപ്രകാശം എന്റെ മുഖത്തേക്ക് വന്നു പതിച്ചപ്പോൾ ഞാൻ കണ്ണു തുറന്നു. കൈയും കാലുമെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. എനിക്കൊന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. തല ഒന്ന് ഉയർത്താൻ കഴിയില്ല. മുടികൾ ആണികൊണ്ട് ഭൂമിയോട് ബന്ധിച്ചിരിക്കുകയാണ്. നൂറായിരം കയറുകൾ കൊണ്ട് എന്റെ ശരീരം നിലത്ത് ബന്ധിച്ചിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. താഴെ നിന്ന് ആരവം കേൾക്കാം. ഞാൻ ആകാശത്തേക്ക് മുഖമുയർത്തി. കപ്പൽ ഛേദം സംഭവിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. സഹയാത്രികരെല്ലാം കടലിൽ മുങ്ങിപ്പോയി. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
1: ഗള്ളിവറുടെ യാത്രകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഷെയറിലെ ഒരു പ്രഭുവിന്റെ മകനാണ് ഗള്ളിവർ. പ്രഭുവിന് 5 മക്കൾ. അതിൽ 3-ാമനാണ് ഗള്ളിവർ. 14-ാം വയസ്സിൽ പ്രഭു ഗള്ളിവറിനെ കേംബ്രിഡ്ജിൽ വിദ്യാഭ്യാസം

0: ഗള്ളിവറുടെ യാത്രകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇംഗ്ലണ്ടിലെ നോട്ടിംഗ്ഹാം ഷെയറിലെ ഒരു പ്രഭുവിൻ്റെ മകനാണ് ഗള്ളിവർ. പ്രഭുവിന് 5 മക്കൾ. അതിൽ 3-ാമനാണ് ഗള്ളിവർ. 14-ാം വയസ്സിൽ പ്രഭു ഗള്ളിവറിനെ കേംബ്രിഡ്ജിൽ വിദ്യാഭ്യാസത്തിനയച്ചു. 3 വർഷത്തെ പഠനശേഷം യുവാവ് ലണ്ടനിലേക്ക് പോയി. അവിടെ ജെയിംസ് ബേറ്റ്സ് എന്ന സർജന്റെ അസിസ്റ്റന്റായി ജോലിയിൽ പ്രവേശിച്ചു. ഒഴിവു സമയങ്ങളിൽ മിടുക്കനായ ഗള്ളിവർ കണക്ക്, ഭൗതികശാസ്ത്രം, ദിശായാന ശാസ്ത്രം എന്നിവയെല്ലാം പഠിക്കാൻ സമയം കണ്ടെത്തി. കടൽയാത്രകൾ, അതും സാഹസിക യാത്രകൾ, ആ യുവാവിനെ ആവേശം കൊള്ളിച്ചു.
1: ബേറ്റ്സിനൊപ്പമുള്ള പഠനത്തിനു ശേഷം ഗുരു തന്നെ യുവാവിന് വിവിധ കപ്പലുകളിൽ ഡോക്ടറായി ജോലി വാങ്ങി നൽകുന്നു. ഇതിനിടയിൽ ഗള്ളിവർ മേരി ബട്ടൺ എന്ന സുന്ദരിയായ യുവതിയെ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം ഒരു ഡിസ്പെൻസറി തുടങ്ങിയെങ്കിലും അത് പ്രതീക്ഷിച്ച പോലെ വിജയിക്കാത്തതിനാൽ ഗള്ളിവർ വീണ്ടും കപ്പലിൽ ഭിഷഗ്വരനായി തൊഴിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1699 മെയ് 4 ആൻഡലോപ്പ് എന്ന തീരത്ത് നിന്നും ബ്രിസ്റ്റോൾ തീരത്തേക്ക് പുറപ്പെടുന്ന കപ്പലിൽ ഗള്ളിവറും യാത്ര പുറപ്പെടുന്നു. എന്നാൽ കൊടുങ്കാറ്റും പേമാരിയും മൂലം കടൽ പ്രക്ഷുബ്ധമായി. കപ്പൽ ദിശയറിയാതെ ഉഴറി. ഭക്ഷണം തീർന്നു. അസുഖബാധിതരായി 12 യാത്രക്കാർ മരിച്ചു. 6 സുഹൃത്തുക്കളോടൊപ്പം കപ്പലിലെ ചെറുവള്ളത്തിൽ ഗള്ളിവർ തീരം ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. കപ്പൽ ഒരു കരിമ്പാറക്കെട്ടിൽ ഇടിച്ചു തകർന്നു. ചെറിയ ബോട്ടും ആടിയുലഞ്ഞു. ഗള്ളിവർ മാത്രം നീന്തിക്കരയ്ക്കെത്തി. അങ്ങനെയാണ് ഗള്ളിവർ കുള്ളന്മാരുടെ ദ്വീപായ ലില്ലിപുട്ടിൽ എത്തപ്പെട്ടത്.
0: ലില്ലിപുട്ടിൽ 1.5 ഇഞ്ച് നീളമുള്ള വിചിത്ര മനുഷ്യരാണ് താമസിക്കുന്നത്. ഭീമാകാരനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവർ ഭയന്നുപോയി. അവർ പട്ടാളക്കാരുടെ സഹായത്തോടെ ഗള്ളിവറിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. തലസ്ഥാന നഗരിയിലാണ് രാജകൊട്ടാരം. ഒരു വലിയ രഥത്തിൽ 1000 കുള്ളന്മാർ ചേർന്ന് വലിച്ചാണ് കൊട്ടാരത്തിൽ ഗള്ളിവറിനെ എത്തിച്ചത്. ആൾക്കൂട്ടം വലിയ മനുഷ്യനെ കാണാൻ തിക്കിത്തിരക്കി. ലില്ലിപുട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും അവിടെ എത്തി. അവസാനം ചക്രവർത്തി ഗള്ളിവറിനെ കാണാനെത്തി. രഥത്തിൽ ബന്ധിതനായി കിടന്നുകൊണ്ട് ഗള്ളിവർ ചക്രവർത്തിയെ കണ്ടു. രാജാവ് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഷ മനസ്സിലായില്ല. രാജാവ് രാജകീയ ഭോജ്യങ്ങൾ അതിഥിക്ക് നൽകാൻ ഉത്തരവിട്ടു. 600 സേവകർ അതിഥിയെ ശുശ്രൂഷിക്കാനായി നിയോഗിക്കപ്പെട്ടു. ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയുടെ കൈവശമുള്ള തോക്കും മറ്റ് സാധനങ്ങളും കരുതലായി വാങ്ങി.
1: അപകടകരമായത് എന്നു തോന്നിയ എല്ലാ സാധനങ്ങളും വാങ്ങിയ ശേഷം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഗള്ളിവരുടെ ശരീരത്തിലെ കെട്ടുകളെല്ലാം പട്ടാളക്കാർ അഴിച്ചു. അതിഥിയെ സന്തോഷിപ്പിക്കാനായി ആയോധനകലകളും മറ്റ് തന്ത്രങ്ങളും കൊട്ടാരത്തിലുള്ളവർ പ്രദർശിപ്പിച്ചു. ഗള്ളിവറും തന്റെ ചില കായിക കലാപ്രകടനങ്ങൾ ചക്രവർത്തിക്കു മുൻപിൽ കാഴ്ചവെച്ചു. ഗള്ളിവറിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ചക്രവർത്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. താൻ എത്തപ്പെട്ട വിചിത്രമായ രാജ്യം ഗള്ളിവറിനെ അമ്പരപ്പിക്കുന്നുണ്ടെങ്കിലും ആ ദ്വീപും ദ്വീപിലെ കുള്ളന്മാരായ മനുഷ്യരും ആ ഭരണകൂടവും സാഹസികത ഇഷ്ടപ്പെടുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അനുഭവങ്ങളുടെ ഒരു വലിയ ലോകം തുറക്കുന്നു.
0: സ്വതന്ത്രനായ ശേഷം ലില്ലിപുട്ടിന്റെ തലസ്ഥാനമായ മിൽഡൻഡോ സന്ദർശിക്കാൻ ഗള്ളിവർ പദ്ധതിയിട്ടു. തന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ചക്രവർത്തി പ്രജകളോട് വീടടച്ച് അകത്തിരിക്കാൻ ആവശ്യപ്പെട്ടു. വലിയ മനുഷ്യൻ നടക്കുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയമായിരുന്നു കാരണം. ഗള്ളിവർ പട്ടണം മുഴുവൻ ചുറ്റി നടന്നു കണ്ടു. ആളുകളെ ആരെയും തെരുവിൽ കാണാനില്ലായിരുന്നു. എങ്കിലും അവർ ജനാലപ്പഴുതിലൂടെ വിചിത്രനായ അതിഥിയെ നിരീക്ഷിച്ചു. ഗള്ളിവർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന പട്ടണം കാണുകയും രാജകുമാരിയെയും രാജകുമാരനെയും റാണിയെയും കാണുകയും ചെയ്തു. അവർ അയാളെ നോക്കി പുഞ്ചിരിച്ചു.

0: റാണി അയാൾക്ക് കരം നീട്ടുകയും ഗള്ളിവർ റാണിയുടെ കയ്യിൽ ചുംബിക്കുകയും ചെയ്തു.
1: ഒരു ദിവസം എന്റെ വീട്ടിലേക്ക്, അതായത് എനിക്ക് ലില്ലിപുട്ടിലെ ചക്രവർത്തി നൽകിയ അതിഥി മന്ദിരത്തിലേക്ക് രഹസ്യവകുപ്പ് മന്ത്രി എത്തി. പരമരഹസ്യമായ ഒരു കാര്യം മന്ത്രി എന്നോട് പങ്കുവച്ചു. ലില്ലിപുട്ടിൽ ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ആഭ്യന്തര യുദ്ധത്തിനാണ് സാധ്യത. രാജ്യത്ത് രണ്ട് വിഭാഗക്കാരുണ്ട്. അതോടൊപ്പം രാജ്യത്തിന് പുറത്തുനിന്നും ഈ അവസരം നോക്കി ശത്രുക്കൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ശത്രുരാജ്യം തന്നെയാണ് ആഭ്യന്തര യുദ്ധത്തിലേക്കും തങ്ങളെ തള്ളിവിടുന്നതെന്ന് രഹസ്യവകുപ്പ് മന്ത്രി എന്നെ അറിയിച്ചു. ആരുടെയും പക്ഷം ചേരാതെ രാജാവിനെ സംരക്ഷിക്കാമെന്ന് ഞാൻ സമ്മതിച്ചു.
0: ബ്ലിഫെസ്കു എന്നാണ് ലില്ലിപുട്ടിന്റെ ശത്രുരാജ്യത്തിന്റെ പേര്. ഗള്ളിവർ അതിർത്തി വരെ നടന്ന് ശത്രുരാജ്യത്തെ പടനീക്കങ്ങൾ ശ്രദ്ധിച്ചു. ശത്രുരാജ്യത്തിന്റെ ചെറിയ യാനങ്ങൾ ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്നത് ഗള്ളിവർ ശ്രദ്ധിച്ചു. അസാധാരണമായ രീതിയിൽ വലിപ്പമുള്ള ഒരു ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ നടന്നുവരുന്നത് കണ്ടപ്പോൾ ശത്രുക്കൾ ഭയന്നു വിറച്ചു. അവർ ചെറിയ അമ്പുകൾ ഗള്ളിവറിന് നേരെ തൊടുത്തുവിട്ടു. എന്നാൽ അതൊക്കെ തീപ്പെട്ടിക്കമ്പുകൾ കൊള്ളുന്നത് പോലെയാണ് ഗള്ളിവറിന് തോന്നിയത്. കപ്പലുകളെ അത്രയും ലില്ലിപുട്ടിലെ രാജാവിനെ സാക്ഷിയാക്കി ഗള്ളിവർ നശിപ്പിച്ചു. ചക്രവർത്തിക്ക് സന്തോഷമായി. ശത്രുരാജ്യത്തെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആഗ്രഹം രാജാവ് പ്രകടിപ്പിച്ചു.
2: മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ബ്ലിഫെസ്കു എന്ന ശത്രുരാജ്യത്തു നിന്നും 6 അംബാസഡർമാർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം സമാധാന ചർച്ചകൾക്കായി ലില്ലിപുട്ടിലെത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഗള്ളിവർ നേതൃത്വം നൽകി. ആ രാജ്യം സന്ദർശിക്കുന്നതിന് പ്രതിനിധി സംഘം ഗള്ളിവറിനെ ക്ഷണിച്ചു.
1: ലില്ലിപുട്ടിലെ പൊതുവായ സംസ്കാരം, നിയമം, ദർശനം, ഗവൺമെന്റിന്റെ രീതികൾ, ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിവരിക്കാം. മനുഷ്യരുടെ വലുപ്പം മാത്രമല്ല, ഇവിടുത്തെ കിളികൾ, കന്നുകാലികൾ, മരങ്ങൾ എല്ലാം തീരെ വലുപ്പം കുറഞ്ഞതാണ്. ലില്ലിപുട്ടിലെ മനുഷ്യർക്ക് അനുയോജ്യമാം വിധമാണ് മറ്റ് ജീവജാലങ്ങളുടെയും വലുപ്പം. മറ്റൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ നയനങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തീരെ ചെറിയ മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെയുണ്ട്. ഇവരുടെ നിയമങ്ങൾ വിചിത്രമാണ്. ഒരാൾ മറ്റൊരാൾക്ക് കുറ്റം വിധിച്ചാൽ, ആരോപിതൻ താൻ നിഷ്കളങ്കനാണെന്ന് രാജാവിന്റെ മുമ്പിൽ തെളിയിച്ചാൽ കുറ്റം ആരോപിച്ചവന് വധശിക്ഷ ലഭിക്കും. ലില്ലിപുട്ടിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. എല്ലാ പട്ടണത്തിലും നഴ്സറി സ്കൂളുകളും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. പൗരന്മാർ തങ്ങളുടെ കുട്ടികളെ നിർബന്ധമായും വിദ്യാലയങ്ങളിൽ ചേർത്തിരിക്കണം എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. പൊതു ആരോഗ്യ സംവിധാനങ്ങളും ലില്ലിപുട്ടിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് യാചകരില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എന്നാൽ കർഷകരുടെയും തൊഴിലാളികളുടെയും കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നിഷിദ്ധമാണ്. അവർക്ക് ബാലവേല നിഷ്കർഷിച്ചിരിക്കുന്നു.
0: ലില്ലിപുട്ടിൽ ഗള്ളിവർ 9 മാസവും 13 ദിവസവും താമസിച്ചു. ആ വാസക്കാലത്ത് വിചിത്രമായ പല അനുഭവങ്ങളിലൂടെയും ഗള്ളിവർ കടന്നുപോയി. 300 പേർ അയാൾക്ക് ഭക്ഷണം തയ്യാറാക്കി. 300 തയ്യൽക്കാർ ഒരുമിച്ച് തയ്ച്ച വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചത്. എന്നാൽ ഗള്ളിവറും ലില്ലിപുട്ട് എന്ന രാജ്യവും തമ്മിൽ ഗൂഢമായൊരു ബന്ധം വളർന്നുവന്നു. തങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഭീമാകാരനായ മനുഷ്യൻ തങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ഒരു നാൾ ഭീഷണിയാകുമെന്ന് ചക്രവർത്തി ചിന്തിച്ചു. ഗള്ളിവറിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനുള്ള രഹസ്യ പദ്ധതി രാജാവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചു. കൂടാതെ രാജ്യദ്രോഹപരമായ കുറെ കുറ്റങ്ങൾ മന്ത്രിസഭ എഴുതി തയ്യാറാക്കി ഗള്ളിവറെ വായിച്ചു കേൾപ്പിച്ചു. താൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ ഈ രാജ്യം തവിടുപൊടിയാക്കാൻ കഴിയുമെന്ന് ഗള്ളിവർ ചിന്തിച്ചു.
2: എന്നാൽ ഗള്ളിവറിന് മറ്റൊരു പദ്ധതി തോന്നി. ബ്ലിഫെസ്കുവിലെ രാജാവ് തന്നെ ആ രാജ്യം സന്ദർശിക്കാൻ ക്ഷണിച്ചിരുന്നു. യാത്ര പോവുക, നിരവധി ദിവസത്തെ

0: കപ്പൽയാത്രയ്ക്ക് ശേഷം ഗളിവർ ആ രാജ്യത്ത് എത്തുന്നു. ബ്ലിഫെസ്കുയിലെ രാജാവും മന്ത്രിസഭയും യഥോചിതം ഗളിവറിനെ സ്വീകരിച്ചു. ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഗളിവറിനോട് രാജാവ് ആവശ്യപ്പെട്ടെങ്കിലും ഗളിവർ തന്ത്രപൂർവം ആ പദ്ധതിയിൽ നിന്നും ഒഴിവാകുന്നു.
1: ഇതിനിടയിൽ ഞാൻ മടങ്ങിവരാത്തതിൽ ലില്ലിപുട്ടിലെ രാജാവിന് കടുത്ത ആശങ്ക തോന്നി. മന്ത്രിസഭയിലെ അംഗങ്ങൾ ഒരു പ്രതിനിധി സംഘത്തെ ശത്രു രാജ്യത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. ലില്ലിപുട്ടിൽ എനിക്ക് നേരിട്ട കടുത്ത നടപടികൾ എന്നെ വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലില്ലിപുട്ടിലെ അംബാസിഡർമാർ നിരവധി ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ശത്രു രാജ്യത്ത് എത്തിച്ചേർന്നു. രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തപ്പെട്ട ആളാണ് ഞാനെന്ന് അവർ രാജാവിനെ അറിയിച്ചു. ബ്ലിഫെസ്കുവിന് സമാധാനവും സന്തോഷവും വേണമെങ്കിൽ എന്നെ എത്രയും വേഗം ഒരു രഥത്തിൽ വരിഞ്ഞുകെട്ടി ലില്ലിപുട്ടിലേക്ക് മടക്കി അയക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ബ്ലിഫെസ്കുവിലെ ചക്രവർത്തി ഉചിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എന്നെ രക്ഷിച്ചു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി എന്ന നിലയിൽ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്ക് അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ് വേണ്ടതെന്നും രാജാവ് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രാജാവ് തന്റെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി എന്നെ എന്റെ രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. ഒരു വലിയ ബോട്ട് ഉണ്ടാക്കുക എന്നതായിരുന്നു ആദ്യത്തെ ജോലി. 500 ജോലിക്കാരെ രാജാവ് അതിനായി നിയോഗിച്ചു. മരങ്ങൾ ഞാൻ തന്നെയാണ് മുറിച്ചിട്ടത്. ആശാരിമാരുടെ വലിയൊരു സംഘം തടിപ്പണിയിൽ മുഴുകി. ഒരു മാസത്തെ ഒരുക്കങ്ങൾക്ക് ശേഷം ഞാൻ യാത്രയ്ക്ക് തയ്യാറായി. ജനങ്ങൾ എന്നെ അവസാനമായി ഒന്ന് കാണാൻ തിക്കിത്തിരക്കി. രാജകുടുംബവും എന്നെ സന്ദർശിച്ചു. ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് എന്റെ ആദരം വ്യക്തമാക്കി. രാജാവ് 50 പണക്കിഴികൾ എനിക്ക് സമ്മാനിച്ചു. രാജാവിന്റെ ഒരു ഛായാചിത്രവും നൽകി. എല്ലാ ഉപഹാരങ്ങളും ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു. ഈ രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി 2 കാളകളെയും 6 പശുക്കളെയും സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഞാൻ തീരുമാനിച്ചു. കുറച്ച് മനുഷ്യരെ കൂടി എന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചു. തന്റെ പ്രജകളെ വിട്ടു നൽകാൻ രാജാവ് തയ്യാറായില്ല. രാജാവിന്റെ നിർദ്ദേശപ്രകാരം പടയാളികൾ എന്റെ കീശകൾ വരെ പരിശോധിച്ചു. ഞാൻ ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്ന ഭയമുണ്ടാക്കി പലരും പരിഭ്രമം പരത്തി. 300 ആടുമാടുകളെയും നിരവധി പെട്ടികൾ നിറച്ച് ബ്രെഡും വീഞ്ഞും രാജാവ് എനിക്ക് സമ്മാനിച്ചു.
2: ഗള്ളിവറിന്റെ യാത്രകൾ എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ തിരികെയുള്ള യാത്രയ്ക്ക് തയ്യാറാകുന്ന സാഹസിക സഞ്ചാരിയെയാണ് നാം നോവലിൽ കാണുന്നത്. താൻ ആഗ്രഹിച്ചതുപോലെ വിചിത്രമായ ദ്വീപുകൾ കാണാനും വിചിത്രരായ മനുഷ്യരുമായി ഇടകലർന്നു ജീവിക്കുവാനും ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കുവാൻ വേണ്ട അനുഭവങ്ങളും ഗള്ളിവർ സമ്പാദിച്ചു. ജീവിതമെന്നാൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണെന്ന് നോവലിലെ കഥാനായകൻ ഓർക്കുന്നുണ്ട്. ലില്ലിപുട്ടിലെയും ബ്ലിഫെക്സ്കുവിലെയും രാജകുടുംബാംഗങ്ങളും പ്രജകളും സാധാരണ മനുഷ്യരും പ്രകൃതിയും ജീവജാലങ്ങളും ഭക്ഷണ വൈവിധ്യങ്ങളും കാലാവസ്ഥയും വായനക്കാരനെ ആസ്വദിപ്പിക്കുന്ന വിധത്തിലാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത്.
0: കുള്ളന്മാരുടെ രാജ്യങ്ങളിലൂടെയുള്ള ഗള്ളിവറിന്റെ സാഹസിക യാത്രകൾ ആക്ഷേപഹാസ്യത്തിന്റെ സാഹിത്യശാഖയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കൃതിയായാണ് നിരൂപകർ വിലയിരുത്തുന്നത്. ആക്ഷേപഹാസ്യ സാഹിത്യത്തിലെ ഒരു ക്ലാസിക് രചന എന്ന പദവി ഗളിവറുടെ യാത്രകൾ എന്ന നോവലിന് പണ്ഡിതലോകം നൽകുന്നുണ്ട്. മനുഷ്യന്റെ വിഡ്ഢിത്തങ്ങളുടെ പ്രഹേളികകൾ അന്വേഷിക്കുന്ന ഉദാത്തമായ രചന എന്ന ഖ്യാതിയും ഈ നോവലിനുണ്ട്.
2: ആണ് ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതി പുറത്തുവരുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ടയുടൻ തന്നെ ഏറെ ശ്രദ്ധേയമായ ഈ രചന ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന എഴുത്തുകാരന് വിശ്വസാഹിത്യത്തിൽ പ്രമുഖ സ്ഥാനം നേടിക്കൊടുത്തു. ഗള്ളിവർ നടത്തുന്ന 4

0: സാങ്കല്പിക യാത്രകളാണ് ഈ നോവലിൽ സവിസ്തരം വിവരിക്കുന്നത്. നിരവധി രചനകൾ തന്റേതായി ജൊനാഥൻ സ്വിഫ്റ്റ് ലോകസാഹിത്യത്തിന് സംഭാവന ചെയ്തെങ്കിലും ഗള്ളിവരുടെ യാത്രകളാണ് അതിലേറ്റവും പ്രശസ്തം. ലില്ലിപുട്ട് എന്ന കുള്ളന്മാരുടെ രാജ്യത്തുനിന്ന് തിരിച്ചെത്തിയ ശേഷവും ഗള്ളിവർ തന്റെ സാഹസിക യാത്രകൾ തുടരുന്നുണ്ട്.
1: സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതൊരാളും വായിച്ചിരിക്കേണ്ട പുസ്തകമെന്നാണ് ഗളിവറുടെ യാത്രകൾ എന്ന കൃതിയെക്കുറിച്ച് സാഹിത്യലോകം പറയുന്നത്. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പുസ്തകം കൂടിയാണിത്. 18th നൂറ്റാണ്ടിലെ സാമൂഹിക പരിതസ്ഥിതിയെ അതിരൂക്ഷമായി ആക്ഷേപഹാസ്യത്തിന്റെ ഭാഷയിൽ വിമർശിക്കുന്ന കൃതിയാണിത്. യാത്രാ വിവരണ കൃതിയായും ഈ നോവൽ വായിക്കപ്പെടുന്നു. ആന്റിലോപ്പ് എന്ന കപ്പലിൽ നടത്തുന്ന ഒന്നാമത്തെ യാത്രയും അഡ്വഞ്ചർ എന്ന കപ്പലിലെ രണ്ടാം യാത്രയും വായനയെ വിസ്മയത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നു.
0: നോവൽ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ലില്ലിപുട്ടിൽ നിന്നും തുടങ്ങിയ യാത്രകൾ പല നാടുകൾ കടന്ന് വിചിത്രമായ അനുഭവങ്ങളിലൂടെ ഗള്ളിവറിനെ നടത്തി. ഒടുവിൽ അയാൾ സ്വന്തം രാജ്യത്തേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കപ്പൽ കയറുകയാണ്.
2: September 24 രാവിലെ 6 മണിക്ക് ഞാൻ തിരികെ എന്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഒരു ദിവസം മുഴുവൻ ഞാൻ കടലിലൂടെ തുഴഞ്ഞു. വൈകുന്നേരത്തോടെ ഒരു ചെറിയ ദ്വീപ് കണ്ടു. രാത്രി ആ ദ്വീപ് താവളമാക്കി. പിറ്റേന്ന് രാവിലെ പ്രഭാതഭക്ഷണം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. കടലിൽ നല്ല കാറ്റുണ്ടായിരുന്നു. ദൂരെ ഒരു കപ്പൽ കണ്ടു. ഞാൻ കൂവി വിളിച്ചു. ക്യാപ്റ്റൻ എന്നെ കണ്ടു. അവർ ആകാശത്തേക്ക് വെടി പൊട്ടിച്ചു. ഞാൻ എന്റെ ചെറിയ ബോട്ട് ആ കപ്പലിന് സമീപത്തേക്ക് അതിവേഗം കൊണ്ടുപോയി. കപ്പലിനടുത്തെത്തിയപ്പോഴാണ് അതൊരു ഇംഗ്ലീഷ് കപ്പലാണെന്ന് എനിക്ക് മനസ്സിലായത്. സന്തോഷം ഇരട്ടിയായി. ക്യാപ്റ്റൻ എന്നെ കപ്പലിലേക്ക് നയിച്ചു. മിസ്റ്റർ ജോൺ ബിഡൽ എന്നാണ് ക്യാപ്റ്റന്റെ പേര്. വളരെ സാഹസികനും അനുഭവസമ്പത്തുമുള്ള വ്യക്തിയാണ് ക്യാപ്റ്റൻ. അദ്ദേഹത്തിനോട് ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു. അതെല്ലാം കേട്ടപ്പോൾ ക്യാപ്റ്റൻ അതിശയം കൂറി. കപ്പലിനോട് ചേർത്ത് എന്റെ ചെറിയ വള്ളം ബന്ധിച്ചു. ഇംഗ്ലണ്ടിലേക്ക് അവസാനം ഇതാ ഞാൻ യാത്ര പുറപ്പെടുന്നു. മാതൃനാട് കാണാനായി എന്റെ ഹൃദയം വ്യഗ്രത പൂണ്ടു. ലില്ലിപുട്ടിൽ നിന്നും ഞാൻ കൂടെ കരുതിയ കന്നുകാലികളെയും സാധന സാമഗ്രികളെയും കപ്പലിൽ കയറ്റി. ചെറിയ മൃഗങ്ങളെ കണ്ടപ്പോൾ ക്യാപ്റ്റന്റെ കൗതുകം ഇരട്ടിയായി. കപ്പലിലുള്ളവർ എന്റെ കഥകൾ കേട്ട് അമ്പരന്നു. മറ്റൊരു അതിശയമെന്ന് പറയുന്നത്, ദീർഘകാലമായുള്ള സുഹൃത്ത് പീറ്റർ വില്യംസ് കപ്പലിലുണ്ടായിരുന്നു എന്നതാണ്. എന്റെ അനുഭവങ്ങൾ ഞാൻ പീറ്ററിനോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കാത്തതിൽ അയാൾക്ക് അത്ഭുതം തോന്നുന്നുവെന്ന് പറഞ്ഞു. തിരികെയുള്ള യാത്രയിൽ നിർഭാഗ്യവശാൽ എന്റെ കുറച്ച് ആടുകളെ കപ്പലിലെ എലികൾ ഭക്ഷണമാക്കി. ഭാഗ്യത്തിന് ക്യാപ്റ്റൻ എലികൾക്ക് ബിസ്ക്കറ്റ് നൽകിയതിനാൽ ബാക്കിയുള്ള കന്നുകാലികൾ ജീവനോടെ തീരത്തെത്തി. 1702 April 13 ഞങ്ങളുടെ കപ്പൽ ഇംഗ്ലണ്ടിലെത്തി. ഒരേ സമയം എനിക്ക് ആശ്വാസവും നിരാശയും തോന്നി. ഇത്രയും നാളത്തെ വിചിത്രമായ ജീവിതം, സാഹസികത നിറഞ്ഞ അനുഭവങ്ങൾ അവസാനിച്ചു എന്ന വിഷമം ഒരു ഭാഗത്ത്, മാതൃനാട്ടിൽ പ്രിയപ്പെട്ടവരുടെ സമീപമെത്തി എന്ന ആശ്വാസം മറുഭാഗത്ത്.
0: നോവൽ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഗള്ളിവർ എന്ന ഭിഷഗ്വരന്റെ സാഹസിക സ്നേഹിയുടെ അന്വേഷണങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന വിധമാണ് ജൊനാഥൻ സ്വിഫ്റ്റ് ഈ കൃതി രചിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അയർലൻഡ് എന്ന രാജ്യത്ത് ഡബ്ലിൻ പട്ടണത്തിൽ ജനിച്ച പ്രതിഭാശാലിയായ ഈ എഴുത്തുകാരൻ കുട്ടിക്കാലം മുതൽ തന്നെ പ്രതിഭ തെളിയിച്ചിരുന്നു. 14 പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ നിന്നും വിദ്യാഭ്യാസം തുടങ്ങി 18 ബിരുദം നേടി. സർ വില്യം ടെമ്പിൾ എന്ന ഉന്നത സ്ഥാനീയന്റെ കീഴിൽ ജോലി ചെയ്യവേ ഇംഗ്ലണ്ടിലെ

0: രാജകുടുംബവുമായി ജൊനാഥൻ സ്വിഫ്റ്റ് അടുത്തു പരിചയപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയിലും സാഹിത്യ ജീവിതത്തിലും പുതിയ വഴിത്തിരിവായി. തുടർന്ന് സ്വിഫ്റ്റ് ഒരു പള്ളിവികാരിയായി ദൈവിക ശുശ്രൂഷ നിർവഹിച്ചു. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി എ ടെയിൽ ഓഫ് എ ടബ് എന്ന രചനയാണ്. തുടർന്ന് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന കൃതി പുറത്തിറങ്ങി. എന്നാൽ രണ്ട് പുസ്തകത്തിലും എഴുത്തുകാരൻ സ്വന്തം പേര് നൽകിയില്ല. മതത്തെയും സർക്കാരുകളെയും ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ഗള്ളിവേഴ്സ് ട്രാവൽസ് അഥവാ ഗള്ളിവറുടെ യാത്രകൾ എഴുത്തുകാരന് വിശ്വപ്രസിദ്ധി നേടിക്കൊടുത്തു. ജൊനാഥൻ സ്വിഫ്റ്റ് 1745 നിര്യാതനായി. ഗള്ളിവറുടെ യാത്രകൾ എന്ന ക്ലാസിക് കൃതിയിലൂടെ ജൊനാഥൻ സ്വിഫ്റ്റ് ഇന്നും വായനക്കാർക്കിടയിൽ ജീവിക്കുന്നു.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി.
1: ഹലോ ഡോക്ടർ,
2: ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ആണ്. സ്വാഗതം മാഡം. അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗാ ദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്നും?
4: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനു മുന്നേ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷനൊക്കെ വളരെ കുറവായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ചെയ്തിരുന്നത്. ഏകദേശം 10 വർഷത്തോളം ആയി. വളരെയധികം മാറ്റമുണ്ട്. എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ പ്രീ കെ ജി മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു, അത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. അപ്പം അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, അതായത് പ്രായം എന്ന് പറഞ്ഞ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവർ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോട് കൂടിയിരിക്കും. അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റി സ്ട്രെസ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
3: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
3: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് റിലയൻസ് കാർഷിക കോളേജിൽ നിന്നാണ്.
3: ഡോക്ടറോട് സംസാരിച്ചോളൂ.
4: നമസ്കാരം രാഹുൽ.
5: നമസ്കാരം ഡോക്ടർ. ഞാനൊരു IT പ്രൊഫഷണലാണ്. എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും ഞാൻ നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. BP, ഷുഗർ ഇതെല്ലാം ബോർഡർ ലൈനിലാണ്. അത്യാവശ്യം ഇരുന്നുള്ള ജോലി കഴിഞ്ഞ് കുടവയറും ഇറക്കിയിട്ടുണ്ട്. ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം, അതായത് ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങൾ

0: എല്ലാം വളരെ അടുത്ത് നിൽക്കുക. ഞാൻ ഇപ്പൊ നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ മെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ ഒന്നറിയാം.
1: വളരെ നല്ല ചോദ്യമാണ്, കുറെ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല, അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് അറിയേണ്ട രാഹുലിന്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്?
0: ജോലി സമയം 9 to 7 ഏകദേശം 7 വരെ വർക്ക്.
1: അങ്ങനെയാണ് അല്ലേ? കാരണം ഐ ടി ആകുമ്പോൾ പല ടൈമാണല്ലോ, അതുകൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്. ഇപ്പൊ 6 എണീക്കുന്ന ആളാണെങ്കിൽ 9 ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7 ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. 6 നമ്മളെ പ്രാക്ടീസ് കഴിയും, പിന്നെ 6 ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക. തുടക്കമായതുകൊണ്ട് ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെന്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക. കണ്ടിട്ട് അത് നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നോക്കണം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് ചിന്തിക്കുകയെ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിളായി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്നോട് ചോദിച്ചു എന്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാവുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി, പിന്നെ നമ്മളെ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ്, ശ്വസന ക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങാം. പിന്നെ നടക്കാൻ പോകുന്നു തോന്നു, അത് മുടങ്ങരുത്. അത് ഇപ്പഴാ നടക്കാൻ പോകുന്നത്? രാവിലെയാണോ?
0: രാവിലെയാണ് പോകുന്നത്.
1: അത് 6 ശേഷമായിരിക്കോ പോകുന്നത്? എങ്ങനെയാണ്?
0: ശരി,
1: എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 നടക്കണമെന്നാണ്, അത് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന 45 അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനോട് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്തു നോക്കിയൊക്കെ എല്ലാം നോർമൽ ആയിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും.
2: വിളിച്ചതിന് നന്ദി മാഡം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിനും മൊബൈലിനും മുന്നിലും ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ 3/4 അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പൊ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്ന പാനിക് അറ്റാക്ക്, അവര് വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇത് അതല്ല. കാരണം ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്, അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ചു നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റ ആയിരുന്നാലും ഏതിരുന്നാലും യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിന് നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിലിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ്, ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിന് ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 എന്നിട്ട് മാത്രമേ പല്ലേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പം എല്ലാവരും ഇടുന്നത്, കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പം ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവൂ. അപ്പം അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
2: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളത്?
1: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. നമ്മൾ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെ ചൂണ്ടുവിരൽ തൊടുക. പക്ഷെ അത്

0: ഇന്ന് വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട് അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം, മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം, ചെറുവിരൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കൈയിൽ ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കൈയിലും ചെയ്യണം, സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിലൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കൈയിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസ് ആണ്. ഇതുപോലെ കുറെ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ മാഡം,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴയിൽ നിന്ന് രാജേഷ്
1: ആണ്. നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചു.
0: നമസ്കാരം രാജേഷ്.
2: മാഡം, എനിക്കൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ട്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം. നമ്മുടെ വായ മുതൽ എത്ര വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. കുടലിന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറ്റുന്ന യോഗയായിട്ട് എന്താണ് ഉള്ളത്?
0: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ അഗ്നി, വൻകുടലിനൊക്കെ ഉണ്ടാകുന്ന അഗ്നിയുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക് പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെയൊക്കെയുള്ള pH കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ് അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ കൂളിംഗ് പ്രാണായാമാസം ഉണ്ട്. അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കി കൂടെ ശ്വാസം വിടുന്ന ശീത് സദന്ത, അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിനെ. പിന്നെ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെയുള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പൊ അത് മുക്കി കൂടെ ശ്വാസം. ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രാണായാമ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് വൺ ഓഫ് ദ റീസൺ ആണ് ഈ അസുഖം വരുന്നത്. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചു പോയ കോശങ്ങളിലേക്ക് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പർ ആയിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ്
2: ചെയ്യേണ്ടത്.
0: ശരി, താങ്ക്
1: യു. വിളിച്ചതിന് നന്ദി. മേഡം, പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. ഇപ്പൊ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെന്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പം ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ യോഗ എന്ന് പറയുന്നത് അതല്ല. ഓവറോൾ നമ്മുടെ ശരീരത്തിന്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക് ഹൃദയമായാലും ലിവർ ഇതിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്. അത് ശരീരത്തിൽ എത്തുന്നത് ശ്വാസം വഴിയാണ്. പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്.
1: അപ്പൊ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
0: സിമ്പിൾ ആണ്. ഒരു കൈ നമ്മൾ വയറ്റി വെക്കണം, ഒരു കൈ നെഞ്ചി വെക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിൻ്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്ന് വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു. അപ്പോൾ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ് ബ്രീത്തിങ്. ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തുവിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
1: ഇത് എല്ലാ പ്രായം
0: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
1: ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സസൈസ് റൊട്ടീൻ ഉണ്ട്, അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, ആൻസൈറ്റി മാനേജ് ചെയ്യണം, മെന്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്, ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസും നമ്മൾ

0: വളരെയധികം കഠിനകരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നില്ലേ?
1: വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന യോഗ പ്രാക്ടീസ് പോലും നമ്മളെ കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്, അതായത് റബ്ബർ ബാൻഡ് വലിച്ച് വലിച്ച് വലിച്ച് വിടുന്ന പോലെയാണ്, പിന്നെ തിരിച്ചത് പഴയ ഷേപ്പിൽ വരത്തില്ല. അപ്പൊ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, ടേർ ആൻഡ് വെയർ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളൊരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ധാരണ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെന്റൽ, അതായത് ഇപ്പം സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമ ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് ഉണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മുടെ മനസ്സുകൊണ്ടും കുറച്ചൊരു യൗവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
0: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് രവീന്ദ്രൻ, കോട്ടയം നട്ടാശ്ശേരി.
0: ഓക്കെ, നമ്മുടെ ഒപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
2: സാറേ നമസ്കാരം.
1: നമസ്കാരം
2: സാറേ, ഞാനൊരു ടൈലറാണ്. എനിക്ക് 73 വയസ്സാണ്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവയറ്റിലായിരുന്നു, വൻകുടലിൽ ക്യാൻസർ. അന്നൊക്കെ ഞാൻ പ്രാണായാമ യോഗയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും, പിന്നെ ഈ ഹെർണിയായി. അതിപ്പോ ലരാനൊന്നും മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു, അതിനെ ടെൻഡ് ഇട്ടു. അതിന് ശേഷം ഞാൻ യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
1: ടെൻഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർദ്ധകടി ചക്രാസനം, അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ചെയ്യാവും. പിന്നെ ഒരു ആസന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ പിടിച്ചു വെക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം, അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷേ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്. കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്തു
2: കഴിഞ്ഞാൽ
1: ഇല്ല,
2: ക്യാൻസർ വന്നു അതിന് ശേഷം വന്ന ട്രീറ്റ്മെന്റിൽ എനിക്ക് ആരും വരുന്നില്ല. എനിക്ക് 2025 ജൂലൈ ജൂലൈ തന്നെ ബ്ലോക്ക് വന്നപ്പോഴുള്ള അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്നുകൾ കഴിക്കുന്നുള്ളൂ.
1: ആരോഗ്യാവസ്ഥക്കനുസരിച്ച് ചികിത്സ എടുക്കണം, അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
2: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നില്ല, പക്ഷെ എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. ഡോക്ടറോട് ചോദിക്കാനുള്ള പണ്ട് കൃഷ്ണനാഥൻ ഡോക്ടറുടെ പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി. ഞാൻ ഈ ചെക്കപ്പ് ഇതിന് മുൻനിർത്തുന്നത് അങ്ങനെ, അത് കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയത്. അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം.
1: സന്തോഷം.
0: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും.
2: 10-22 വർഷം മുമ്പാണ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനാരായണൻ അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ ഡോക്ടർ ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സിനിമയുടെ കേട്ടതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനമായത്.
0: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. അപ്പൊ ശ്രോതാക്കൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പൊ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
1: ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം PCOMS ആയിരുന്നാലും ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിങ് ആയാലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, പലരും ഇപ്പൊ ജോലി ചെയ്യുന്നവരാണ്, ഇപ്പൊ കുടുംബക്കാരെയും നോക്കണം, ജോലിക്കാരെയും നോക്കുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. ഇപ്പൊ നമ്മളുടെ പാർട്ണർ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും അവർ പറയുന്നത് ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേന്ന് ചോദിക്കും. പക്ഷെ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്ന് ഇപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കുറിപ്പം. എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എനിക്കപ്പോഴാണ് മനസ്സിലാകുന്നത്. പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ

0: എന്റെ കൂട്ടുകാരായിരുന്നാലും എനിക്ക് അറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല. പക്ഷെ അവരും നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷൻ ആണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ നമ്മളടുത്ത് ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കുക. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്നു, നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ ഈ യോഗയുടെ പ്രാക്ടീസിൽ കൂടെ വരുന്നത്. അല്ലെങ്കിൽ യമ നിയമ, അത് ഈ ആസന പ്രാണായാമക്കല്ലാതെ യമ നിയമ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ടെക്നിക്കുണ്ട്. യമ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നിയമ എന്ന് പറയുന്നത് ആ വ്യക്തി സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു യോഗി കൗൺസിലിംഗിന് വരുന്ന ഒരു ഭാഗമാണ് ചിത്തപ്രസാദനം, ഡെവലപ്പിംഗ് ക്വാളിറ്റി ഓർ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, ഈ നാല് ക്വാളിറ്റീസാണ്. ഈ നാല് ക്വാളിറ്റീസ് നമ്മൾക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ ദുഃഖ പുണ്യ അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരാൾ ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയുന്നവരാകാം അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെടാത്തവരാകാം, തന്നാൽ കഴിയുന്ന രീതി നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. എമ്പതി, കരുണ എമ്പതി. മുദിത, ഒരു ആൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവിടെ ഒരു ജലസി ഒന്നും ഈഗോയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്സായി, നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാകും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അച്ഛനാകാം അമ്മയാകാം ഹസ്ബൻഡാകാം മക്കളാകാം, പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം. ഈ നാല് ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
1: ഓക്കെ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടർ നമസ്തേ.
0: നമസ്തേ
2: ഡോക്ടർ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം അസുഖങ്ങൾ കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചതിൽ വളരെയേറെ അഭിനന്ദനങ്ങളാണ്. ഒപ്പം എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മാഡം. പരമാവധി ശ്രമിച്ചിട്ട് പോലും ഒരു യോഗ ക്ലാസ്സിലേക്ക് നാല് വൃദ്ധന്മാരെ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ, എന്നിട്ടത് വേണ്ടെന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സീനിയർ സിറ്റിസിന്റെ പെർസെന്റേജ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് മാഡം. അത് അതെന്താണ്? അതിനെന്താ വെച്ചാൽ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായം കൂടെ ഒന്ന് പറയണമെന്നാണ് എന്റെ അഭിപ്രായം.
0: മുതിർന്ന പൗരന്മാരിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. സ്വയം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം വണ്ടി അറേഞ്ച് ചെയ്യാൻ നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം, അതിൽ കൂടുതൽ വേണ്ട. നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ടു മുറ്റത്തോ ടെറസിലോ നിങ്ങൾ എല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക. നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
2: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട് മാഡം. മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
0: അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം യോഗ ഒരുമിന്റെ തലകുത്തി നിൽക്കുക അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്ന് ചെയ്യണം. അപ്പൊ അവർക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ട്, നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറൽ ആയിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറെ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിൽ ഇരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ സ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ വരും.
1: മാഡം, കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ വെയിറ്റ് ലോസ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പൊ പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയാണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
0: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്, കാരണം

0: നമുക്ക് ഒരു ബി എം ഐ റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ ബി എം ഐ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. ഇപ്പം എനിക്കൊരു 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്, എൻ്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 അത് താഴത്തില്ല, കാരണം വെച്ചാൽ വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല, അത് യോഗയിൽ കൂടെ സാധ്യവുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണം ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ എനിക്കൊരു 60 കിലോയാണ്, ഇതിൽ നിന്ന് എനിക്ക് 50 കിലോയിലേക്ക് പോകാം അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
2: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 26 വയസ്സുള്ള സുകുമാരി.
1: ഓക്കെ, സംസാരിച്ചോ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറയണം.
2: എനിക്ക് 76 വയസ്സുണ്ട്. 18 കൊല്ലം കൊണ്ട് എന്റെ 2 കാലിനെ മുട്ടിന് വേദന, ഇപ്പൊ തേയ്മാനമുണ്ട്. ഞാന് ഈ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് കഷായവും അവിടുത്തെ ചികിത്സയിലൊക്കെ ഇരിക്കുക, എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാലിന്റെ ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രയാസം. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാൻ?
0: നീരുണ്ടോ മുട്ടിന്?
2: നീരില്ല.
0: തേയ്മാനമാണോ?
2: തേയ്മാനോ.
0: രാവിലെ എണീക്കുമ്പോ നല്ല വേദന ഉണ്ടോ? മുട്ടുവേദനയൊക്കെ നന്നായിട്ടുണ്ടോ?
2: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോ വലിയ വേദനയില്ല, ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 1.5 അടി ചെപ്പയിൽ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴത്തെ കുറേ ഇരിക്കുന്ന കാലം മടങ്ങുന്ന കാലിന് ഭയങ്കര വേദന.
0: മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിന്റെ മുകളിൽ, അതായത് നമ്മുടെ തൊടഭാഗത്തും കാഫ് മസിൽ ഭാഗവും ഇല്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വെക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട്, മസിലിനോട് കണക്ട് ചെയ്ത് ലിഗമെന്റ്സ് ഉണ്ട്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഈ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗ അല്ല, ശരിക്കും അതൊരു മുട്ടിന്റെ എക്സസൈസ് ആണ്. നമ്മൾ ടവല് ചുരുട്ടി മുട്ടിന്റെ അടിയിൽ വെച്ചിട്ട് പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ആവും. അങ്ങനെയുള്ള എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പൊ എന്ത് പറ്റും, നമ്മളുടെ കാൽമുട്ട് ടവലിലോട്ട് ഇങ്ങനെ പ്രസ്സാവും. അപ്പൊ നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്ടിങ് പെയിൻ തോന്നും. ഒരു 5 സെക്കൻഡ് അത് ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസ് ആണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകൾ ഉണ്ടല്ലോ, മുട്ടിന്റെ മസിലുകൾ, അപ്പൊ ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെ കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയറാണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
3: താങ്ക് യു. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
4: ഹലോ ഡോക്ടർ,

പ്രത്യേക അറിയിപ്പ്. കേരളത്തിൽ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ടി മിഷനെയാണ് സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നു. നവജാത ശിശുക്കൾ ഉൾപ്പെടെ ആധാറിന് എൻറോൾ ചെയ്യാം. 5 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻ്റ് സമയത്ത് അവരുടെ ബയോമെട്രിക്സ്, വിരലടയാളം, കൃഷ്ണമണി രേഖ എന്നിവ ശേഖരിക്കുന്നില്ല. മാതാപിതാക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ചാണ് കുട്ടികൾക്ക് ആധാർ നൽകുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഹാജരാക്കിയാൽ മതിയാകും.

0: സ്ത്രീകൾക്ക് ഭാവിയിൽ വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ തന്നെ ആധാർ എടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഈ നിർബന്ധിത പുതുക്കൽ സെപ്റ്റംബർ മാസം വരെ തികച്ചും സൗജന്യമായി എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക്സ് പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. സ്കോളർഷിപ്പുകൾ, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷനുകൾ, ഡിജി ലോക്കർ, അബാർ, പാൻ കാർഡ് എന്നിവയ്ക്ക് ആധാർ അത്യാവശ്യമാണ്. സമയബന്ധിതമായി ഇത് പുതുക്കുന്നത് വഴി നീറ്റ്, JEE, കീം തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നത്. അതിനാൽ നിലവിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID ആധാറിൽ ചേർത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പുതിയ ആധാർ എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ ഇമെയിൽ മാറ്റൽ തുടങ്ങിയ എല്ലാ സേവനങ്ങളും സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭ്യമാണ്. സിറ്റിസൺ കോൾ സെന്റർ നമ്പർ 1800-4251-800. കേരള സ്റ്റേറ്റ് IT മിഷൻ നമ്പർ 4-7-1-2-5-2-5-4-4-2. ഇമെയിൽ വിലാസം UID@kerala.gov.in. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: 1 ഓഗസ്റ്റ് 2025 തൊട്ട് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന നടപ്പിലാക്കി വരുന്നു. നാട്ടിൽ തൊഴിൽ ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് തൊഴിലിടങ്ങളിൽ ജോലിക്ക് വരുന്ന തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുക, ഇത് രണ്ടുമാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ. 3.5 കോടി തൊഴിൽ ഇതോടുകൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിനോടുള്ള ഉദ്ദേശം. ഇതിന് 2 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു വിഭാഗം തൊഴിലാളികളാണെങ്കിൽ മറ്റൊരു വിഭാഗം തൊഴിലുടമകളാണ്. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1 ഓഗസ്റ്റ് 2025 ശേഷം EPF രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്ന ആളുകളാണെങ്കിൽ അവർ 6 മാസം അവിടെ തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7500 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അവരുടെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്നതാണ് ആദ്യത്തെ പദ്ധതി. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ അതേ തൊഴിലിടങ്ങളിൽ തുടരുകയാണെങ്കിൽ അവർക്ക് 7500 രൂപയും കൂടി മറ്റൊരു ഗഡുവായി ലഭിക്കും. ഇതിനായിട്ട് തൊഴിലാളികൾ ചെയ്യേണ്ടത് 1 വർഷം തീരുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സാക്ഷരത അവർക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് EPFO വഴി അവർക്ക് ലഭിക്കുന്നതാവും. ഓൺലൈനായിട്ട് തന്നെ അവർക്കിത് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 7500 എന്നുള്ള 2 ഗഡുക്കൾ കിട്ടാനായിട്ട് അവർ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഓൺലൈനായി ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴിയാണ് ഈ പൈസ പോകുന്നത്. EPFൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഫേസ് ഓതൻറ്റിക്കേഷൻ വഴി ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ആധാർ എനേബിൾഡ് UNൽ ജോയിൻ ചെയ്യിക്കുക. പക്ഷേ ഇവർ ലഭിക്കേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കിട്ടാനായിട്ട് എനേബിൾഡ് ആയിരിക്കണം. അത് ബാങ്കിൽ DBT വരാനായിട്ടുള്ള സംവിധാനം അതിലുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടിയുണ്ട്. അതില്ലെങ്കിൽ ബാങ്കിൽ DBT എനേബിൾ ചെയ്യാനുള്ളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പുതിയതായി തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് തൊഴിലുടമയ്ക്കുള്ള ബെനിഫിറ്റ് കൊടുക്കുക. തൊഴിലുടമ 2024-25 വരെയുള്ള ഒരു ബേസ് ഇയർ, ആ ഒരു വർഷം ഉണ്ടായിരുന്ന എത്രയാണോ തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അതിന് അഡീഷണലായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടരുന്നതിനുമാണ് ഈ ഒരു പാർട്ട് ബിയിലെ ബെനിഫിറ്റ് കൊടുക്കുക. EPFO രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത് കിട്ടുകയുള്ളൂ. അവരിത് ലഭിക്കാനായിട്ട് 2 കാര്യങ്ങൾ ചെയ്യണം. 1, ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് EPFOയുടെ എംപ്ലോയർ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. GST രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ GST നമ്പരും പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുക എന്നത് മാത്രമാണ്. 2, അവർ പുതിയതായ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അത് തുടരുകയും ചെയ്യുക. 50-ൽ താഴെ എംപ്ലോയീസ് ഉള്ള

0: അവനാണെങ്കിൽ രണ്ട് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സൃഷ്ടിച്ചാൽ മതി. 50 മേളിൽ തൊഴിലാളികളുള്ള സ്ഥാപനമാണെങ്കിൽ 5 അതിലധികമോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രതിമാസം 1000 to 3000 രൂപ വരെ, അത് ക്രിയേറ്റ് ചെയ്യുന്ന തൊഴിലവസരത്തിൻ്റെ സാലറി എത്രയാണോ അതുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും. 1000 to 3000 രൂപ വരെ 2 വർഷത്തോളം എല്ലാ മാസവും കൊടുക്കും. 6 മാസം കൂടുമ്പോഴായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ കിട്ടുക. മാനുഫാക്ചറിങ് സെക്ടറിലാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് GST രജിസ്ട്രേഷനുമായിട്ട് ബന്ധിപ്പിച്ചായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ 4 വർഷം ഇതേ പദ്ധതി തുടരുന്നുണ്ടാവും.
1: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ നൽകിയത് കൊല്ലം റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ പ്രണവ് പി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന് സഭ സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ പകർച്ചവ്യാധി സംബന്ധിച്ച സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു വാക്കൌട്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അംഗനവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് ഉള്ള പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാർ നൽകിയതിൽ ഭൂരിഭാഗം ഫോണുകളും സിമ്മും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിന് കീഴിൽ നിരവധി ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദി സീയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 14 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള

വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് ഭട്ടക് പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്ത് 1-3 3 ഗോളുകൾക്ക് ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ C5 നടപടി പിൻവലിക്കും. കരാർ നേടിയ സി ചാനൽ അധികൃതരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്ട്രീമിംഗ് സൌജന്യമായി നടത്താൻ അനുമതി ലഭിച്ചെന്ന് മന്ത്രി OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം നടത്തുന്നവർ ഈഗിൾസ് FC പോർട്ടൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിൽ മിന്നലേറ്റ യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക

0: അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം കാര്യവട്ടം CLIFൽ സംഘടിപ്പിച്ചു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന പരിപാടി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം ജനുവരിയിൽ പുറത്തിറക്കിയതിനു ശേഷം ആധാർ ആപ്പ് ഡൌൺലോഡ് ചെയ്തവരുടെ എണ്ണം 31 ദശലക്ഷം കവിഞ്ഞു. ആപ്പിന്റെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം അറിയിച്ചു. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗിക അതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ. സേവന വാർത്തകൾ. പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തൽപരായവരും എന്നാൽ കുടുംബപരമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥ കാരണം മികവ് പ്രകടിപ്പിക്കുവാൻ കഴിയാത്തവരുമായ സമർത്ഥരായ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ 3.0 മുഖേന ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 15 വരെയാണ്. അപേക്ഷകർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമിൽ അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോം എല്ലാ കോർപ്പറേഷൻ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭ്യമാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി പറയുന്നു. അപേക്ഷിക്കേണ്ട വിധം: 2026-27 അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്നതും 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചവരുമായ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ അർഹതയുള്ളത്. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബി ഗ്രേഡ് വരെയുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 5-ാം ക്ലാസ് വിദ്യാർത്ഥികൾ 4-ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റും 8-ാം ക്ലാസ് വിദ്യാർത്ഥികൾ 7-ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം സ്കൂൾ മേധാവി നൽകുന്ന സാക്ഷ്യപത്രം, സ്കൂൾ തലത്തിലുള്ള സ്കൂളിന്റെ അംഗീകാരമുള്ള കലാകായിക മത്സരങ്ങൾ, ശാസ്ത്രമേള, പ്രശ്നോത്തരി എന്നിവയിൽ വിവിധ ഗ്രേഡുകൾ നേടിയതിന്റെ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ജൂലൈ 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി കോർപ്പറേഷൻ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനിപ്പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നു. നാളെ തോളൂർ, ഈ മാസം 27 പൂമംഗലം. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടി. PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് യോഗ്യത ഡിഗ്രി, PG ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി യോഗ്യത BTech, BScS, BCA, MTech, MCA, MCCS, ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ യോഗ്യത SSLC, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യോഗ്യത +2, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമാണ് നീട്ടിയത്. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം IHRD@admissions.org. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547-00500. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പുല്ലൂറ്റ് ഗവൺമെന്റ് ITI MCVT അഫിലിയേഷനുള്ള 1 വർഷത്തെ വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിലേക്ക് 2026-27 വർഷത്തെ പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാം. ആകെ സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 10% വീതം പട്ടികവർഗ വിഭാഗത്തിലും മറ്റ് വിഭാഗങ്ങളിലുമുള്ളവർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനത്തിന് പുറമെ പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലംസം ഗ്രാൻഡ്, യൂണിഫോം

അലവൻസ്, സ്റ്റഡി ടൂർ അലവൻസ്, ഉച്ചഭക്ഷണം എന്നിവ ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി 10 ജൂലൈ. ഇമെയിൽ വിലാസം ITI@gmail.com. വിളിക്കേണ്ട ഫോൺ നമ്പർ 8281853944. സേവന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 44:47. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: Massive fire at Lucknow Coaching Center in Uttar Pradesh claims lives of 15 people. Chief Minister Yogi Adityanath orders high-level inquiry. Prime Minister Narendra Modi says India is world's fastest growing economy and emerging as a reliable global power. Six Lok Sabha MPs from Shiv Sena UBT join Eknath Shinde-led Shiv Sena. Indian Railways approves deployment of automatic train protection system Kavach on 631 route kilometres of East Coast Railway. UK Prime Minister Keir Starmer announces resignation amid turmoil in Labour Party. At ISSF Junior World Championship, Indian shooters add four more medals. And in FIFA World Cup, Argentina to take on Austria in Group J fixture at Arlington tonight. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam.
2: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
3: ഇംഗ്ലീഷ് ലോക സാഹിത്യത്തിലേക്കും ലോക ജനതയിലേക്കും മിഴി തുറക്കുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ ടി പി.
4: മനുഷ്യരാശിയുടെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണല്ലോ ഭാഷ. മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പ്രധാനമായും വേർതിരിക്കുന്നത് സങ്കീർണമായ ആശയങ്ങളും വികാരങ്ങളും അനുഭവങ്ങളും തലമുറകളിലൂടെ കൈമാറാൻ കഴിയുന്ന സംസാരഭാഷയാണ്. പ്രശസ്ത അമേരിക്കൻ ലിംഗ്വിസ്റ്റ് നോം ചോംസ്കി ഭാഷയെപ്പറ്റി പറഞ്ഞത് നോക്കുക. എ ലാംഗ്വേജസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, ഇറ്റ്സ് എ കൾച്ചർ, എ ട്രഡീഷൻ, എ യൂണിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി. ഒരു ഭാഷ വാക്കുകളുടെ വെറും കൂട്ടമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമാണ്, ഒരു സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്ന ശക്തിയാണ്. ഭാഷ പലപ്പോഴും ഭൂമിശാസ്ത്രപരവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ അതിരുകളെ മറികടക്കുന്നു. ഒരേ ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്ത രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ജീവിച്ചാലും അവരെ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ നൂലിഴയായി ഭാഷ വർത്തിക്കുന്നു. അതേസമയം തന്നെ ജോഗ്രഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബൗണ്ടറി സൃഷ്ടിക്കാനും ഭാഷകൾക്ക് ആവുന്നുണ്ട്. ഉദാഹരണം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് ഭാഷാടിസ്ഥാനത്തിലാണല്ലോ. ഏതൊരു ഭാഷയ്ക്കും അതിൻ്റേതായ സൗന്ദര്യവും ധർമ്മവുമുണ്ട്. എന്നാൽ ആഗോള സ്വാധീനത്തിന്റെ കാര്യത്തിൽ ഇംഗ്ലീഷിന് സമാനതകളില്ല. ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്, എ ലിംഗ്വ ഫ്രാങ്ക, എ ലിങ്ക് ലാംഗ്വേജ്. ബ്രിട്ടീഷുകാർ ഈ ഭാഷ നമ്മെ പഠിപ്പിച്ചത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെങ്കിലും ഫലത്തിൽ അത് നമുക്ക് ലോകത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുകയായിരുന്നു. ഇന്ന് ട്രേഡിൻ്റെയും കൊമേഴ്സിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ടെക്നോളജിയുടെയും ലോക സാഹിത്യത്തിൻ്റെയും എല്ലാം ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഒരിക്കലും മാതൃഭാഷയെ ഇല്ലാതാക്കുകയോ അതിൻ്റെ മൂല്യം കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ഭാഷാലോകത്തെ കൂടുതൽ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന്നു പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് കവി പാടിയത് എത്രയോ അന്വർത്ഥമാണ്. മാതൃഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ് ലോകവുമായി സംവദിക്കാനുള്ള ഭാഷയാണ്. ഇവ രണ്ടും പരസ്പര വിരുദ്ധങ്ങളല്ല, കോൺട്രഡിക്ടറി അല്ല, പരസ്പര പൂരകങ്ങളാണ്, കോംപ്ലിമെൻ്ററിയാണ്. മികച്ച ഇംഗ്ലീഷ് ഭാഷാശേഷിയുള്ളൊരു വ്യക്തിക്ക് അവസരങ്ങളുടെ ഒരു ലോകം തുറന്നു കിടക്കുന്നു. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും ഗവേഷണത്തിലും സാംസ്കാരിക ഇടപെടലുകളിലുമെല്ലാം അസംഖ്യം സാധ്യതകൾ ലഭിക്കുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാർഗരേഖയായ മക്കോലേസ് മിനിറ്റ്സിൻ്റെ ഉദ്ദേശ്യശുദ്ധി എന്തുതന്നെയായാലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ ഉണർവിനും സാമൂഹിക നവോത്ഥാനത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധേയമായ ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സസ് മനുഷ്യവിഭവശേഷിയുടെ വിജയത്തിൻ്റെ പിന്നിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ആഗോള തൊഴിൽ വിപണിയിലേക്കും ഗവേഷണ ലോകത്തേക്കും സാങ്കേതിക മേഖലയിലേക്കുമെല്ലാം ഇന്ത്യയുടെ പ്രവേശനം സുഗമമാക്കിയത് ഇംഗ്ലീഷ് ഭാഷയാണ്. ഇതുകൂടാതെ വിദ്യാഭ്യാസ, ആരോഗ്യ, നിയമ മേഖലകളിലും എഞ്ചിനീയറിംഗ്, സിവിൽ സർവീസസ്, ജേർണലിസം, ടൂറിസം, കോർപ്പറേറ്റ് സെക്ടേഴ്സ് എന്നിവിടങ്ങളിലെല്ലാം ഇംഗ്ലീഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറെ ശോഭിക്കാം. അതിനാൽ ഇംഗ്ലീഷ് നമ്മുടെ പാഠ്യപദ്ധതിയിലെ വെറുമൊരു വിഷയമല്ല, മറിച്ച് ഇറ്റ്സ് എ സ്കിൽ ദറ്റ് കണക്ട്സ് ലോക്കൽ ടാലൻസ് വിത്ത് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഇംഗ്ലീഷ് ഒരു വിദേശ ഭാഷയായി, ഫോറിൻ ലാംഗ്വേജ് ആയി പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉയരുന്ന ചില സംശയങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടക്കാം. ഭാഷാ പഠനം പ്രാഥമികമായി സ്കിൽ അക്വിസിഷനാണ്, അത് ലേണിംഗ് അല്ല, അക്വിസിഷൻ ആണ്. പലതരം സ്കിൽസ് ആർജിക്കുകയാണ് ചെയ്യുന്നത്. ഇത് LSRW ക്രമത്തിലാണ് നടക്കുന്നത്: ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്.

അതായത് ആദ്യം ലിസണിങ് കേൾവി, ദെൻ സ്പീക്കിംഗ് സംസാരം, അത് കഴിഞ്ഞ് റീഡിംഗ് വായന, അവസാനമായി റൈറ്റിംഗ്. ഈ ക്രമത്തിലാണ് നാം മാതൃഭാഷ സ്വായത്തമാക്കുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം പലതരം ശബ്ദങ്ങൾ നിരന്തരം ശ്രവിച്ചതിന് ശേഷമാണ് അവൻ അല്ലെങ്കിൽ അവൾ സംസാരിച്ചു തുടങ്ങുന്നത്. എന്നിട്ടും വളരെ കാലത്തിന് ശേഷമാണ് വായനയും എഴുത്തും. ഈ പ്രക്രിയ ആത്മവിശ്വാസത്തോടെ ഭാഷ കൈകാര്യം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് പോലുള്ള വിദേശ ഭാഷാ പഠനം ഈ ക്രമം തെറ്റിച്ചാണ് നടക്കുന്നത്, അതായത് റിവേഴ്സ് ഓർഡറിൽ. ലിസണിങ്ങിലൂടെ സ്പീക്കിംഗ് സ്കിൽസിലേക്ക് വരേണ്ടതിന് പകരം നമ്മുടെ സാഹചര്യത്തിൽ ആദ്യം റൈറ്റിംഗ് പിന്നെ റീഡിംഗ് അല്ലെങ്കിൽ അവ രണ്ടും ഒരുമിച്ച് നടക്കുന്നു. ആദ്യം ആർജിക്കേണ്ട സ്കിൽസ് ലിസണിംഗ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽസ് പാടെ അവഗണിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇംഗ്ലീഷ് ഒരു കിറാമുട്ടിയായി നിൽക്കുന്നു, എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. ചെറിയ ക്ലാസ് മുതലേ കുട്ടികൾക്ക് ധാരാളം ഓറൽ പ്രാക്ടീസ് ലഭിച്ചാൽ എ യു ആർ എൽ ഓറൽ ഒ ആർ എൽ ശ്രവണ സംസാര പരിശീലനം ലഭിച്ചാൽ മദർ ടങ് പോലെ തന്നെ ഫോറിൻ ലാംഗ്വേജും സ്വായത്തമാക്കാം. ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ അഡ്വാൻസ്ഡ് ലേണേഴ്സിന് ഈ നാല് സ്കിൽസിലും പരിശീലനവും അതിന് പ്രത്യേക വിലയിരുത്തലും നടത്തുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഭാഷാപഠനത്തിനായി പ്രത്യേക ലാംഗ്വേജ് ലബോറട്ടറികളും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിംഗ് സി എൽ ടി എന്ന മോഡേൺ അപ്രോച്ച് ഇംഗ്ലീഷ് ഭാഷാപഠനം കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഗ്രാമർ റൂൾസ് പഠിപ്പിച്ച് ഭാഷ പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് സംസാര ഭാഷ റിയൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നു. റോൾ പ്ലേകൾ, ഇന്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, ലാംഗ്വേജ് ഗെയിംസ്, ജാംസ്, ജസ്റ്റ് എ മിനിറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയവയൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ഉതകും. പിന്നെ ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് റീഡിംഗ് വായന എന്ന് പറയേണ്ടതില്ലല്ലോ. കൊച്ചു പ്രായത്തിൽ തന്നെ കഥകളിലൂടെയും മറ്റും വായന പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇതിനായി സ്കൂൾ ടൈം ടേബിളിൽ ലൈബ്രറി ടൈം പ്രത്യേകമായി മാറ്റിവെക്കേണ്ടതാണ്. വായന, ക്രിറ്റിക്കൽ തിങ്കിങ്, ലിറ്റററി അപ്രീസിയേഷൻ ഇവയിലേക്കെല്ലാം ഉള്ളൊരു പാലമാണ്. ഇന്ന് പല സ്കൂളിലും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെയും ഹലോ ഇംഗ്ലീഷ്, ഈസി ഇംഗ്ലീഷ്, ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പേരുകളിൽ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. നേറ്റീവ് സ്പീക്കേഴ്സിനോട് പോലും ആത്മവിശ്വാസത്തോടെ സംവദിക്കാൻ ഇത്തരം വേദികളിലൂടെ നമ്മുടെ കുട്ടികൾക്ക് സാധ്യമാവുന്നുണ്ട്. പോഡ്കാസ്റ്റുകൾ, ടെഡ് ടോക്ക് പോലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ എന്നിവയൊക്കെ അറിവിനോടൊപ്പം ഇംഗ്ലീഷ് ഭാഷ കേൾക്കാനുള്ള അവസരം കൂടെ ഒരുക്കുന്നുണ്ട്. മദർ ടങ് ഇൻഹിബിഷനാണ് ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിന്റെ മറ്റൊരു പ്രശ്നം. മാതൃഭാഷയുടെ സ്വാധീനം ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നതായി കാണാം. ഇതിന്റെ പ്രധാന കാരണം ഇംഗ്ലീഷ് ഭാഷയുടെ സിൻടാക്സ് വാക്യഘടന ഇന്ത്യൻ ഭാഷകളിലേതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് എന്നതാണ്. അതായത് ഇംഗ്ലീഷിന്റെ വാക്യഘടന എസ് വി ഒ സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ് എന്നതാണ്, കർത്താവ് ക്രിയ കർമ്മം. പക്ഷേ ഏകദേശം എല്ലാ ഇന്ത്യൻ ഭാഷകളും മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഏതുമാവട്ടെ എല്ലാം എസ് ഒ വി പാറ്റേണിലാണ്. കർത്താവ് കർമ്മം ക്രിയ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് വേർബ് ക്രമത്തിലാണ്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ ഹീ ഏറ്റ് ദ ആപ്പിൾ എന്ന് പറയുന്നു, സബ്ജക്റ്റ് ഹീ, ഏറ്റ് വേർബ് ദ ആപ്പിൾ ഓബ്ജക്റ്റ്. മലയാളത്തിൽ ഇത് അവൻ ആപ്പിൾ തിന്നു എന്നാണ്. അവൻ എന്നത് സബ്ജക്റ്റ്, ആപ്പിൾ ഓബ്ജക്റ്റ്, തിന്നു വേർബ്. ഹിന്ദിയിൽ ഉസ്നെ ആം ഖായ ഇവയൊക്കെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് വേർബ് എന്ന ക്രമത്തിലാണ്. ഇതിന് ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. വളരെ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന മേഘാലയയിലെ ഖാസി, ടിബറ്റോ ബർമൻ ഫാമിലിയിൽപ്പെട്ട മിസോ എന്നിവ. മാതൃഭാഷയിൽ ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു. ഇവിടെയാണ് സ്വാഭാവികമായി സ്വതന്ത്രമായി ഭാഷ സ്വായത്തമാക്കുന്ന സന്ദർഭങ്ങളുടെ പ്രസക്തി. നമ്മുടെ മറ്റൊരു വെല്ലുവിളിയാണ് ലാർജ് ആൻഡ് മിക്സഡ് എബിലിറ്റി ക്ലാസ് റൂംസ്. ഇത്തരം ക്ലാസ് മുറികളിൽ അധ്യാപകർക്ക് വേണ്ടത്ര വ്യക്തിഗത ശ്രദ്ധ നൽകാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ യു പി ഹൈസ്കൂൾ ക്ലാസ് റൂമുകളിൽ 40-45 സ്റ്റുഡൻസും ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളിൽ 65 വിദ്യാർത്ഥികളും ഉണ്ട്. പല നിലവാരത്തിൽ സ്കിൽസ് ആർജിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷൻസിക്ക് യോജിച്ച രീതിയിലുള്ള ലേണിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനും പഠന നേട്ടങ്ങൾ വിലയിരുത്താനും ഓവർ ക്രൗഡഡ് ക്ലാസ് റൂമുകളിൽ പ്രയാസമാണ്. എക്സാം ഓറിയൻറ്റഡ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആണ് മറ്റൊരു പ്രശ്നം. ഇന്ന് മിക്ക കുട്ടികളുടെയും പഠന ലക്ഷ്യം പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് വാങ്ങിക്കുകയാണ്, അത് ഭാഷയോ ഗണിതമോ ഏത് വിഷയമായാലും. കുട്ടികളുടെ മാത്രമല്ല, സമൂഹവും പലപ്പോഴും ഇതാഗ്രഹിക്കുന്നു. പക്ഷേ മുൻപ് ഭാഷാപഠനം ലോകസാഹിത്യത്തിലേക്ക് പ്രവേശിക്കാനും
മറ്റു

ദേശങ്ങളിലുള്ളവരുമായി സംവദിക്കാനുമായിരുന്നു. മലയാളത്തിലെ പല എഴുത്തുകാരും ഷേക്സ്പിയർ, ഡൊറ്റോസ്കി, സാമുവൽ ബെക്കറ്റ്, കാഫ്ക, വിക്ടർ ഹ്യൂഗോ, ഡാൻ്റെ, ഹോമർ എന്നിവരെയൊക്കെ പരിചയപ്പെട്ടത് ഇംഗ്ലീഷിലൂടെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം പലപ്പോഴും റൈറ്റിംഗ് സ്കിൽസിനും മെമ്മറൈസേഷനുമാണ് ഊന്നൽ നൽകുന്നത്. ഇത് മാറണം. സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് പ്രാധാന്യം നൽകുന്ന പഠന രീതിയും ഇവാലുവേഷൻ മെത്തേഡ്സും, അതായത് മൂല്യനിർണയ രീതിയും കൈക്കൊള്ളേണ്ടതുണ്ട്. ലാംഗ്വേജ് പരീക്ഷകളിൽ വൈവാവോസി, ഗ്രൂപ്പ് ഡിസ്കഷൻസ് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ക്ലാസ് റൂമിന് പുറത്ത് അനൗപചാരിക സംസാരഭാഷ ഉപയോഗിക്കാൻ വേണ്ടത്ര അവസരം കിട്ടുന്നില്ല. ദർ ആർ ഓൺലി വെരി ലിമിറ്റഡ് എക്സ്പോഷർ ടു ഇംഗ്ലീഷ് ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ഏത് ഭാഷയായാലും, ഒന്നാം ഭാഷയോ രണ്ടാം ഭാഷയോ വിദേശ ഭാഷയോ ഏതുമാവട്ടെ, അത് കൂടുതൽ വളരുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസിലാണ്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഈ വിളനിലം കിട്ടുന്നില്ല. ഇനി ഫൊണറ്റിക്സ് ആൻഡ് ഗ്രാമർ. ഫൊണറ്റിക്സ്, ഉച്ചാരണമാണ് പഠിതാക്കളെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രശ്നം. ഇന്ത്യൻ ഭാഷകളെപ്പോലെ ഇംഗ്ലീഷ് ഒരു ഫൊണറ്റിക് ഭാഷയല്ല. അതായത് ദർ ഇസ് നോ വൺ ടു വൺ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ സ്പെല്ലിംഗ് ആൻഡ് സൗണ്ട് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇന്ത്യൻ ഭാഷകളെല്ലാം ഫൊണറ്റിക് ലാംഗ്വേജസ് ആണ്. മലയാളത്തിലെ ഒരു ലെറ്റർ, അക്ഷരം ത, അതെവിടെ വന്നാലും അത് താ തന്നെയാണ്. അതുപോലെ തന്നെ ആ, എവിടെ കണ്ടാലും അത് ആ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ, ഒരു അക്ഷരം പല സ്ഥലത്ത് പല രീതിയിൽ ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ലുക്ക് അറ്റ് ദ ലെറ്റർ എ ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഇസ് ആ ഇൻ കാറ്റ്, സി എ ടി, ആ. മലയാളത്തിൽ ഇല്ലാത്തൊരു ശബ്ദമാണിത്. ഇൻ സി എ ആർ ഇറ്റ് ഇസ് കാ, ആ. ഇറ്റ് ഇസ് ഒ ഇൻ കോൾ, സി എ എൽ എൽ, ഒ. ഇറ്റ് ഇസ് എ ഇൻ എബൌട്ട്, എ ബി ഒ യു ടി, എ. ഇതും മലയാളത്തിൽ ഇല്ലാത്ത ശബ്ദമാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ലെറ്റേഴ്സ് ഒരേ ശബ്ദം ഉണ്ടാക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇ എന്ന ശബ്ദം ഏതൊക്കെ ലെറ്റേഴ്സ് ചേർന്ന് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇ, മീറ്റ്, എം ഇ ഇ ടി, മീറ്റ്, എം ഇ എ ടി, മീറ്റ്. രണ്ടാമത്തതിൽ ഇ എ എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കിയത്. പി ഇ ഒ പി എൽ ഇ, പീപ്പിൾ. ഇ ഒ എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ട് അതേ ശബ്ദം ഉണ്ടാക്കുന്നു. ക്യു യു എ വൈ, കീ. യു എ എന്ന ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രത്യേകതയാണ്. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ട്. കാരണം അത് പല രാജ്യങ്ങളിൽ പല വൻകരകളിൽ ജനിച്ചു വളർന്നതാണ്. ഇംഗ്ലീഷ് ഒരു സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ് ആണ്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്ട്രെസ്ഡ് സിലബിൾസ് മറ്റ് ശബ്ദങ്ങളെക്കാൾ ഓഡിബിളായും ക്ലിയറായും കേൾക്കുന്നു. ചിലത് സൈലൻ്റുമാണ്. ഇക്കാരണത്താൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയല്ല ഉള്ളത്, ഭാഷകളാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജസ്. ഇംഗ്ലീഷുകാർ സംസാരിക്കുമ്പോൾ അതിന് ബ്രിട്ടീഷ് ആക്സെൻറ്റും, അമേരിക്കക്കാർക്ക് അമേരിക്കൻ ആക്സെൻറ്റും, ഓസ്ട്രേലിയക്കാർക്ക് ഓസ്ട്രേലിയൻ ആക്സെൻറ്റും, നമുക്ക് ഇന്ത്യൻ ആക്സെൻറ്റുമാണ്. അങ്ങനെ നമുക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ പലതരം വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ ഇന്ത്യൻ ലേണേഴ്സിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം ഇംഗ്ലീഷ് ഗ്രാമറായിരുന്നു. ഭാഷ ഒരു സെറ്റ് ഓഫ് ഗ്രാമർ റൂൾസ് ആയിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഗ്രാമാറ്റിക്കൽ കറക്റ്റ്നെസ് കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോൾ പഠിതാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. പക്ഷേ ഇന്ന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ സ്പീക്കിങ്ങിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്, പ്രത്യേകിച്ചും കെ ജി പ്രൈമറി ക്ലാസ്സുകളിൽ. ഗ്രാമർ പഠനത്തിൻ്റെ ലക്ഷ്യം അച്ചടി ഭാഷ പഠിക്കുകയല്ല, മറിച്ച് ഏറ്റവും കുറച്ച് വാക്കുകളിൽ ആശയം വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. ഇതിനർത്ഥം ഗ്രാമർ വേണ്ട എന്നല്ല, മറിച്ച് അത് പഠിപ്പിക്കേണ്ടത് ഭാഷ നന്നായി സ്വായത്തമാക്കിയതിന് ശേഷമായിരിക്കണം. ഒരു വണ്ടിക്ക് ചക്രം പോലെയാണ് ഭാഷയ്ക്ക് വ്യാകരണം. അതുകൊണ്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഒഴിവാക്കി കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്ങിലേക്ക് മാറണം. ഭാഷാ പഠനം കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നതിന് കൂടുതൽ കാര്യക്ഷമമായ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസും റിഫ്രഷർ കോഴ്സുകളും ഉണ്ടാവേണ്ടതുണ്ട്. ആക്ടിംഗ്, കോൺവെർസേഷൻസ്, ലാംഗ്വേജ് ഗെയിംസ് തുടങ്ങിയ ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലാസ് മുറികൾ സമ്പന്നമാക്കും, ഊർജ്ജസ്വലമാക്കും. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൻ്റെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും വിവേകപൂർവ്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭാഷയെ ഒരു വിഷയമായി മാത്രമല്ല മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായും ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായും കാണാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷും അഭിമാനത്തോടെ മാതൃഭാഷയും കൈകാര്യം ചെയ്യുന്ന ബഹുഭാഷാ പ്രാവീണ്യമുള്ള പൗരന്മാരായി വളരട്ടെ. പല ഭാഷാ ശാസ്ത്ര മനഃശാസ്ത്ര പഠനങ്ങളും പറയുന്നത് ഒരു വ്യക്തിയുടെ ആദ്യ കാലഘട്ടത്തിലാണ് ഭാഷാപഠനം ഏറ്റവും അനായാസം നടക്കുന്നത് എന്നാണ്.
അതുകൊണ്ട് കുട്ടികളുടെ 12

0: 12 വയസ്സിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് പോലുള്ള അന്യഭാഷകൾ ആർജിക്കാൻ അവസരമൊരുക്കാൻ വിദ്യാഭ്യാസ ചിന്തകർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമൂഹത്തിനും കഴിയട്ടെ എന്നും ഈ ഡിജിറ്റൽ യുഗത്തിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സാധ്യതകളെല്ലാം ഭാഷാപഠനം എളുപ്പമാക്കട്ടെ എന്നും ആശംസിക്കുന്നു.
1: ഇംഗ്ലീഷ് എ വിൻഡോ ടു ദ വേൾഡ് എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷീജ ടി പി.

കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. എന്തമുദ്ധോ എന്ന് തുടങ്ങുന്ന ത്യാഗരാജർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. ബിന്ദുമാലിനി രാഗം, ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. സാമഗാനലോലനെ എന്നു തുടങ്ങുന്ന ഹിന്ദോള രാഗത്തിലുള്ള പാപനാശം ശിവൻ കൃതി ആദിതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം,

0: ജി മനോഹർ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. മായാ നദി എന്ന ചിത്രത്തിൽ ഷഹബാസമൻ പാടിയത്. വരികൾ അൻവർ അലി, സംഗീതം റക്സ് വിജയൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജിത മേനോൻ.
2: ലോകത്തിൽ വെച്ച് ഏറ്റവും മനോഹരമായ ബന്ധം പ്രണയബന്ധമാണെന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. എന്നാൽ സൗഹൃദമാണ് ഏറ്റവും സുന്ദരമായ ബന്ധം. കടമകളുടെയും കർത്തവ്യങ്ങളുടെയും കണക്കുകളില്ലാതെ, അധികാരങ്ങളുടെയും ആവലാതികളുടെയും കെട്ടുപിണയലുകളില്ലാതെ തികച്ചും സ്വതന്ത്രമായ കെട്ടുറപ്പുള്ള ബന്ധമാണ് സൗഹൃദം. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആളെ പലപ്പോഴും നമുക്ക് പരിചയം പോലും ഇല്ലെന്ന് വരാം. പക്ഷേ UK-യിലും US-ലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള നിരവധി ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം. ഇത്തരമൊരു സൗഹൃദത്തെക്കുറിച്ചല്ല നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കുവയ്ക്കാൻ, ഏത് സമയത്തും ഒന്നും നോക്കാതെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന സ്നേഹം മാത്രം കൈമുതലായുള്ള സൗഹൃദം, അത്തരമൊരു ബന്ധമാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ ബന്ധം. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനെയൊരു സൗഹൃദ ബന്ധമൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല. 24 മണിക്കൂറും സോഷ്യൽ മീഡിയയുമായി മാത്രം ചങ്ങാതമുള്ള യുവതലമുറയ്ക്ക് സുഹൃത്ത് എന്ന വാക്കിനെ ഉൾക്കൊള്ളാൻ തന്നെ കഴിയണമെന്നില്ല. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും കൊലപാതകങ്ങളും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള എളുപ്പവഴി അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുക എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയട്ടെ. അമേരിക്കൻ ആഭ്യന്തരയുദ്ധം നടക്കുന്ന സമയം അടിമത്തത്തിന് അനുകൂല നിലപാടെടുത്തിരുന്ന തെക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ശക്തമായ ജനരോഷം ആളിക്കത്തി. തെക്കേ അമേരിക്കക്കാരെ ഒന്നടങ്കം കൊന്നൊടുക്കണമെന്നാഗ്രഹിച്ചിരുന്ന ആളുകളോട് ഒരു ഔദ്യോഗിക യോഗത്തിൽ വെച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞു, തെറ്റുകുറ്റങ്ങളുള്ള നമ്മുടെ സഹജീവികൾ തന്നെയാണ് തെക്കേ അമേരിക്കക്കാർ. അത് കേട്ട് കോപിഷ്ഠയായ ഒരു സ്ത്രീ ചോദിച്ചു, മിസ്റ്റർ ലിങ്കൺ, എന്തുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിന് പകരം താങ്കൾ അവരെക്കുറിച്ച് വളരെ സൗമ്യമായി സംസാരിക്കുന്നത്? ഒരു പുഞ്ചിരിയോടെയാണ് ലിങ്കൺ അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള എളുപ്പവഴി അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുന്നതാണ്. ലിങ്കൺ പറഞ്ഞത് എത്ര ശരിയാണ്! സ്നേഹവും സൗഹൃദവും എത്ര വലിയ ശത്രുവിനെയും നിരായുധനാക്കുമെന്നതിൽ സംശയമില്ല. കുഞ്ഞുകുഞ്ഞു പിണക്കങ്ങൾ മുതൽ നിഷ്കളങ്കരായ നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾ ദിനം പ്രതി മരിച്ചു വീഴുന്ന കൊടും യുദ്ധങ്ങൾ വരെ സൗഹൃദമെന്ന ദിവ്യ ഔഷധത്താൽ ഒഴിവാക്കാൻ കഴിയും. നമുക്ക് വേണ്ടത് യുദ്ധമല്ല, സമാധാനമാണ്. അതുകൊണ്ടുതന്നെ നമുക്ക് മിത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ശത്രുക്കളെ ഒഴിവാക്കാം. ഈ പ്രഭാതവും വരാനിരിക്കുന്ന ദിനങ്ങളും സ്നേഹത്തിൻ്റെതും സൗഹൃദത്തിൻ്റെതുമാകട്ടെ.
1: ഡോക്ടർ അജിത മേനോൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ K. ജയകൃഷ്ണൻ.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റ് 54 സെക്കൻഡ്. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അഭിനീത് ശുക്ല. Fifteen people, most of them students, lost their lives in a tragic fire incident in the Aliganj area of Lucknow in Uttar Pradesh this afternoon. The tragedy occurred

ജാഗ്രത. സമയം 11:10:32. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹേഡ്സിലും എഫ് എം 101.1 മെഗാഹേഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.